ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:30. ഇന്ന് ശകവർഷം 1948 ആഷാഢം 21, കൊല്ലവർഷം 1201 മിഥുനം 28, 2026 ജൂലൈ 12 ഞായറാഴ്ച. 103.6 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KF ജോർജ്.
1: പുലർച്ചെ ഉറക്കമുണർന്ന ഉടനെ വീടിന് പുറത്തേക്ക് ഇറങ്ങുക. ആകാശം നിറയെ നക്ഷത്രങ്ങൾ. ഇന്നലെ കണ്ട രൂപത്തിലല്ല ഇന്നത്തെ ചന്ദ്രൻ. പൂച്ചെടികളിൽ പുതുപൂക്കൾ വിരിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താൻ പക്ഷികൾ ഗാനമേള തുടങ്ങിക്കഴിഞ്ഞു. പുതുപൂക്കളുടെ ഗന്ധവുമായി ഇളം കാറ്റ് തഴുകിക്കടന്നു പോകുന്നു. വൈവിധ്യമാർന്ന കാഴ്ചകളിലും ഗന്ധങ്ങളിലും കിളിപ്പാട്ടുകളിലും മുഴുകി നിൽക്കുമ്പോൾ എന്തുമാത്രം മനോഹരമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. മുൻവിധികളും വ്യവസ്ഥകളുമില്ലാതെ പുറത്തോട്ട് നോക്കിയാൽ മാത്രമേ ഈ പ്രപഞ്ച സൗന്ദര്യത്തിൽ മുഴുകാനാവൂ. ജീവിക്കാൻ വേണ്ടതെല്ലാം ഒരുക്കിയിട്ടുള്ള ഏദൻ തോട്ടമാണ് ഈ ഭൂമി. ഭക്ഷിക്കാൻ വിവിധതരം കായ്കനികൾ, കുടിക്കാൻ ഇഷ്ടം പോലെ വെള്ളം. പക്ഷേ വിലക്കപ്പെട്ട കനികളിലാണ് മനുഷ്യന് താൽപ്പര്യം. അങ്ങനെ സുന്ദരവും സമൃദ്ധവുമായ ആ തോട്ടത്തിൽ നിന്ന് അവൻ നിഷ്കാസിതനാകുന്നു. എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലും കിട്ടാതെ പോയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചും കൊച്ചു കൊച്ച് അസൗകര്യങ്ങളെക്കുറിച്ചും അവൻ അസ്വസ്ഥനാകും. ചുട്ടുപൊള്ളുന്ന വേനലിന് ശേഷമുള്ള മഴ രണ്ടു മൂന്ന് ദിവസം നീണ്ടു നിന്നാൽ എന്തൊരു നശിച്ച മഴ എന്ന് കുറ്റപ്പെടുത്തും. നിർത്താത്ത മഴയ്ക്ക് ശേഷം വെയിലിന് കട്ടി കൂടിയാലും വെയിലിനും കിട്ടും ഇതേ പേരുദോഷം. ചെറിയ അസൗകര്യങ്ങളിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെ മറന്നുപോകുന്ന മനോഭാവമാണിത്. പ്രപഞ്ചദർശനം പൂർണ്ണ ജീവിതത്തിലേക്ക് നയിക്കണം. സിദ്ധാർത്ഥ രാജകുമാരൻ്റെ മനസ്സ് സന്യാസത്തിലേക്ക് തിരിയാതിരിക്കാൻ വേണ്ടിയാണ് കപിലവസ്തുവിലെ രാജാവായ ശുദ്ധോധനൻ മകനെ ദുഃഖങ്ങളൊന്നും അറിയിക്കാതെ സുഖലോലുപതയിൽ വളർത്തിയത്. 29-ാം വയസ്സിലാണ് സിദ്ധാർത്ഥൻ ആദ്യമായി കൊട്ടാരത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നത്. ആഡംബരപൂർണമായ ആ രഥയാത്രയിൽ ഒട്ടും പരിചിതമല്ലാത്ത ചില കാഴ്ചകളിൽ രാജകുമാരൻ്റെ മനസ്സുടക്കി. അവശനായ വൃദ്ധനെയും രോഗിയെയും ആദ്യമായാണ് കാണുന്നത്. തനിക്കും ഇതുപോലെ വാർദ്ധക്യവും മരണവുമുണ്ടെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥൻ താൻ ഇതുവരെ നയിച്ചത് അപൂർണമായ ജീവിതമായിരുന്നുവെന്ന തിരിച്ചറിവിലെത്തുന്നു. അതോടെ ലൗകിക ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് മനുഷ്യ സങ്കടങ്ങളുടെ അർത്ഥവും പരിഹാരവും തേടി കൊട്ടാരവും കുടുംബവും ഉപേക്ഷിച്ച് സിദ്ധാർത്ഥൻ അലച്ചിൽ തുടങ്ങി. ആ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ബോധോദയം നേടി സിദ്ധാർത്ഥൻ ശ്രീബുദ്ധനാകുന്നത്. സിദ്ധാർത്ഥൻ കണ്ട കാഴ്ചകളും അനുഭവങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ പൂർണ്ണ ജീവിതത്തിൻ്റെ സാകല്യത്തിലേക്കും അത് നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്കും ആനന്ദത്തിലേക്കും പലരുടെയും ഉള്ള് ഉണരാറില്ല. അവർ ഭാഗികമായ ജീവിതത്തിൽ അഭിരമിച്ച് ആയുസ് കൊടുക്കുന്നു. ടെലിവിഷൻ പ്രചാരത്തിലായ തുടക്കകാലത്ത് സിഗ്നലുകൾ കിട്ടാൻ വീടിന് മുകളിൽ ആൻറ്റിന ഉയർത്തിയിരുന്നു. ആൻറ്റിന കൃത്യമായ ആംഗിളിൽ ഉറച്ചിരുന്നാൽ മാത്രമേ TVയിൽ ദൃശ്യങ്ങൾ കൃത്യമായി കിട്ടിയിരുന്നുള്ളൂ. കാറ്റടിച്ചോ മറ്റോ ആൻറ്റിനയുടെ സ്ഥാനം ഇളകിയാൽ ദൃശ്യങ്ങൾ അവ്യക്തമാകും. അപ്പോൾ ആരെങ്കിലും മുകളിൽ കയറി ആൻറ്റിന ശരിയായ ദിശയിൽ തിരിച്ചു വയ്ക്കും. ജീവിതവും ശരിയായ ദിശയിലാണോ നീങ്ങുന്നതെന്ന് ഇതുപോലെ ഇടയ്ക്കിടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ സമയാസമയം വേണ്ട തിരുത്തലുകൾ വരുത്തി പൂർണ്ണ ജീവിതത്തിൻ്റെ ആനന്ദത്തിലേക്ക് ഉണരാൻ കഴിയൂ.
0: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് KF ജോർജ്.

ിൽ പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തെ 17,000 വൃക്ഷ സംരക്ഷകരുമായി അദ്ദേഹം സംവദിക്കും. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. MLA അവാർഡ് 2026 അനുമോദന പരിപാടി തൃശൂർ ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയെ മാതൃകാ ആശുപത്രിയാക്കി മാറ്റുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആശുപത്രിയിലെ ഫ്രണ്ട് ഓഫീസിന്റെയും പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി ഗവൺമെന്റ് ഭാരതത്തിന്റെ യശസ് ഉയർത്തിയെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷൻ KP പ്രകാശ് ബാബു. BJP കോഴിക്കോട് സൌത്ത് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൻ മഹാഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ. നോർവേയെ 1-2 ഗോളിന് തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ടിന്റെ സെമി പ്രവേശനം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

FM പ്രധാന വാർത്തകൾ. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകിയമ്മയുടെ അന്ത്യം. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുശോചിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീത ഗായികയായിരുന്നു അവരെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിലെ പുസ ക്യാമ്പ്

0: 96.6 റിയൽ എഫ്എം.
1: റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക്. 6:10 കാവ്യാഞ്ജലി, ശ്രീകുമാരൻ തമ്പിയുടെ സബർമതിയിലെ കാറ്റ് എന്ന കവിത, ആലാപനം പി പി വിവേക്. 6:15 പ്രഭാത വന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പരിസെൻസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പരിസെൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 ഇന്നത്തെ ഗാനം. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത് സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി, ഒപ്പം ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, വഴികൾ യാത്രികർ, സഹപ്രായോജകർ, ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്. 7:15 കേര സമൃദ്ധി വിളിച്ചെണ്ണ, അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വേർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപട്ടിക്കാലം. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത് ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി അവതരിപ്പിക്കുന്നു ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട്, ഇളയനില, സഹപ്രായോജകർ മിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 നോവൽ ടൈം. ഈ പരിപാടി സമർപ്പിക്കുന്നത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. പട്ടുനൂൽപ്പുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:02 ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ. 8:30 ഹവാകർ പാദരക്ഷയിൽ റിയൽ എഫ്എം പോഡ്കാസ്റ്റ്, സുഭാഷ് ചന്ദ്രനുമായിട്ടുള്ള അഭിമുഖം. 9:02 ന്യൂ ഹിറ്റ്സ്, 9:30 കിഞ്ചന വർത്തമാനം, 9:35 മെയിൽ ബോക്സ്, 9:45 10:02 ചലച്ചിത്ര ഗാനങ്ങൾ, 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ട്രെയിൻ, തുടർന്ന് കോക്കുരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട, ചെമ്മാട് പ്രതിഭ ബാലവേദി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ. 11:02 ക്രസൻ ബിൽഡേഴ്സ് ദിൽ സെ ദിൽ തക്. 11:30 യുവർ ചോയ്സ്. 12:02 എവർഗ്രീൻ ഡുവേറ്റ്സ്.

0: നിങ്ങൾ കേട്ടത് ശ്രീകുമാരൻ തമ്പി എഴുതിയ സബർമതിയിലെ കാറ്റ് എന്ന കവിത. ആലപിച്ചത് ടി പി വിവേക്.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം സമാപിച്ചു.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്
5: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ വിവാഹിത എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, വയലാർ രാമവർമ്മയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: സ്മൃതി മധുരം
4: 103.6 റിയൽ എഫ്എം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ സി ഐ ഡി നസീർ എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ പാട്ടുകൾക്കും ശ്രീകുമാരൻ തമ്പിയുടെ രചന, എം കെ അർജുനന്റെ സംഗീതം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: 103.6 റിയൽ എഫ്എമ്മിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരമാണ്. ആരോമ്പിലുണ്ടെന്ന സിനിമയ്ക്ക് വേണ്ടി പി മാധുരിയും സംഘവും പാടിയത്. വയലാറിന്റെ രചന ജി ദേവരാജന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
7: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികൾ. ടൗൺ ഹാളിൽ രാവിലെ 9 മണിക്ക് വോയിസ് ഓഫ് ദി വേൾഡ് നടത്തുന്ന സംഗീത സംഗമം ഗാനാലാപന സദസ്. മീൻചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 96-98 പ്രീ ഡിഗ്രി ബാച്ച് ഒത്തുചേരൽ, ഓട്ടോഗ്രാഫ് 96 രാവിലെ 9:30. രാവിലെ 10 മണിക്ക് തളി ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ ആശ്രിത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ വിതരണവും മാധ്യമപ്രവർത്തകരെ ആദരിക്കലും ഉദ്ഘാടനം മേയർ ഒ സദാശിവൻ. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ റീജിയണൽ സയൻസ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഗോൾ ഫുട്ബോളിന്റെ ശാസ്ത്രവും സംസ്കാരവും പ്രദർശനം രാവിലെ 10. കൈരളി തിയേറ്റർ വേദി ഓഡിറ്റോറിയത്തിൽ പ്രീത ജെ പ്രിയദർശിനിയുടെ പെണ്ണാൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം വൈകിട്ട് 4 മണിക്ക്. ദേവഗിരി ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം ഇന്ന് വൈകിട്ട് 5 മണിക്ക് കണിയാംകുന്ന് മനോഹരൻ വീട് പരിസരത്ത് മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. അശോകപുരം പ്രജാപിത ബ്രഹ്മകുമാരി സ്വീശ്വരീയ വിദ്യാലയത്തിൽ ഡിജിറ്റൽ വെൽനസ് യുവാക്കൾക്കുള്ള പ്രത്യേക പദ്ധതി ഉദ്ഘാടനം വൈകിട്ട് 5 മണിക്ക്. ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടത്.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ.

0: പ്രധാന വാർത്തകൾ. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ, അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകി അമ്മയുടെ അന്ത്യം. 4 തവണ മികച്ച ഗായികയ്ക്ക് ദേശീയ പുരസ്കാരവും 11 തവണ സംസ്ഥാന പുരസ്കാരവുമടക്കം നിരവധി അംഗീകാരങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്.
1: ഭാഷകൾക്കും കാലദേശങ്ങൾക്കും അപ്പുറം സംഗീത മഴയായി ആസ്വാദകരിൽ പെയ്തു നിറഞ്ഞ ഈണങ്ങളുടെ മഹാറാണി എന്നാണ് ജാനകി അമ്മയെ ആസ്വാദക ലോകം വിശേഷിപ്പിക്കുന്നത്. 6 പതിറ്റാണ്ടിലേറെ മലയാള ഗാനങ്ങളുടെ മറ്റൊരു പേരായി എസ് ജാനകി മാറി. ഗാനരചയിതാവിന്റെ ഉള്ളറിഞ്ഞ് വാക്കുകളുടെ ഭാവവും വികാരവും ഉൾക്കൊള്ളാൻ മറ്റേതു ഗായികയെക്കാളും അവർക്കു കഴിഞ്ഞിരുന്നു. ജനനം കൊണ്ട് മലയാളിയല്ലെങ്കിൽ പോലും മലയാള ഭാഷാ ഗാനങ്ങൾ അനായാസമായും ലളിതമായും ആലപിക്കാൻ ജാനകി അമ്മയ്ക്ക് കഴിഞ്ഞു. പ്രണയം, വിരഹം, ദുഃഖം തുടങ്ങിയ ഭാവങ്ങളെ ഇത്ര സൂക്ഷ്മതയോടെ ആസ്വാദകരുടെ ആത്മാവിലേക്ക് മറ്റാരെക്കാളും മികവിൽ ജാനകി അമ്മ പകർന്നു നൽകി. ഓരോ ഗാനവും ഓരോ അനുഭൂതിയാക്കി മാറ്റാൻ എസ് ജാനകി എന്ന ഗാനഗോകുലത്തിനു കഴിഞ്ഞു. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും എണ്ണമറ്റ ഗാനങ്ങൾക്ക് അവർ നാദമാധുര്യം പകർന്നു.
0: ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ 1938 ഏപ്രിൽ 23 എസ് ജാനകിയുടെ ജനനം. ചെറുപ്പം മുതലേ സംഗീതവാസനയുണ്ടായിരുന്നെങ്കിലും ചില ഹ്രസ്വകാല പഠനങ്ങളൊഴികെ ശാസ്ത്രീയ സംഗീതം ആഴത്തിൽ പഠിക്കാൻ അവസരങ്ങളൊന്നും അവർക്ക് ലഭിച്ചില്ല. 1956 ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് 2 സ്ഥാനത്തിന് അർഹയായതാണ് ജാനകിക്ക് സംഗീത ലോകത്തേക്ക് വഴി തുറന്നത്. പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിനു വേണ്ടി വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയാണ് ജാനകി ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് കടന്നു വന്നത്. ചിത്രം പുറത്തിറങ്ങിയില്ലെങ്കിലും മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ പാടുവാൻ ആ വർഷം തന്നെ അവസരം ലഭിച്ചു. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ അവർ ആദ്യമായി പാടിയത്. 1962 പുറത്തിറങ്ങിയ കൊഞ്ചും ചിലങ്കൈ എന്ന തമിഴ് ചിത്രത്തിൽ ജാനകി പാടിയ ശിംഗാരവേലനേ ദേവ എന്ന പാട്ട് തെന്നിന്ത്യൻ സംഗീത ലോകത്ത് ഹിറ്റായി. മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കു വേണ്ടിയും ജാനകി പാടിയിട്ടുണ്ട്. ഭൗതികദേഹം രാവിലെ 8:30 മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെത്തിക്കും. പൊതുദർശനത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് കനിയൻഹുണ്ടി ഫാം ഹൗസിലാണ് സംസ്കാരം. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുശോചിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ എസ് ജാനകി 1000 കണക്കിന് ഗാനങ്ങളിലൂടെ ശ്രോതാക്കളെ ആകർഷിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രിമാരും സ്പീക്കറും വിവിധ കക്ഷി നേതാക്കളും അനുശോചിച്ചു. മാതൃഭാഷ മലയാളമല്ലാതിരുന്നിട്ടും ഉച്ചാരണ ശുദ്ധിയോടെയും ഭാവസാന്ദ്രതയോടെയും അവർ പാടിത്തീർത്ത ഓരോ ഗാനവും മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവയാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക എസ് ജാനകി വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലഘട്ടത്തിന് തിരശീല വീഴുക കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിലെ പുസ ക്യാമ്പസിൽ പര്യാവരണ സംരക്ഷൺ സങ്കല്പ് പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തെ 17,000 വൃക്ഷസംരക്ഷകരുമായി അദ്ദേഹം സംവദിക്കും. വൃക്ഷത്തൈ നടീൽ, ജലസംരക്ഷണം, പാരിസ്ഥിതിക പുനഃസ്ഥാപനം എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ എല്ലാ സംസ്ഥാനങ്ങളിലെയും വൃക്ഷസംരക്ഷകർ ഈ പരിപാടിയിൽ പങ്കാളികളാകും. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ച പരാതികളിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസ് അയച്ചു. വിശദീകരണവും റിപ്പോർട്ടും സമർപ്പിക്കാൻ കമ്പനിയുടെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററോട് നിർദ്ദേശിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ

0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏകോപനത്തിന് കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരണപ്പെട്ട കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഇവരുടെ വീട്ടിലെത്തി മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയെ മാതൃക ആശുപത്രിയാക്കി മാറ്റുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആശുപത്രിയിലെ ഫ്രണ്ട് ഓഫീസിന്റെയും പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ SSLC പ്ലസ് ടു പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സനീഷ് കുമാർ ജോസഫ് MLA ഏർപ്പെടുത്തിയ MLA അവാർഡ് 2026 അനുബോധന പരിപാടി ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ തൂഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിലായി. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി വിശാൽ സോമനാണ് 5 ഗ്രാം MDMA പിടിയിലായത്. കടവന്ത്ര ഗിരിനഗർ നേതാജി റോഡിലെ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കോഴിക്കോട് നടക്കാവിൽ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. കാരപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷഹദ്, വേങ്ങേരി കണ്ണാടിക്കൽ സ്വദേശി സനു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 35 ഗ്രാമോളം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കോഴിക്കോട് മാറാട് നിന്ന് ബ്രൌൺ ഷുഗറുമായി ബേപ്പൂർ സ്വദേശി മുജീബ് റഹ്മാനെ പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 3 ഗ്രാമിലേറെ ബ്രൌൺ ഷുഗറും 4,550 രൂപയും മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ. നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ടിന്റെ സെമി പ്രവേശം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് അടപ്പാൾ.
1: ബ്രസീലിനെ വീഴ്ത്തിയുള്ള നോർവേയുടെ വൻ കുതിപ്പ് അവസാനിച്ചിരിക്കുന്നു. മധ്യനിര താരം ജൂഡ് ബെല്ലിഹാമിന്റെ ഇരട്ട ഗോളുകൾ ഇംഗ്ലണ്ടിന്റെ സെമി ഫൈനൽ പ്രവേശം സാധ്യമാക്കി. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി ശക്തമായ സമനില പാലിച്ചതിനെ തുടർന്ന് എക്സ്ട്രാ ടൈമിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ വിജയ ഗോൾ പിറന്നത്. നോർവേ ഉയർത്തിയ കടുത്ത പോരാട്ടം അതിജീവിക്കാൻ ഹാരി കെയ്നിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് പട മയാമി മൈതാനത്ത് നന്നേ പാടുപെട്ടു. 36-ാം മിനിറ്റിൽ ആൻഡ്രിയാസ് ഷെൾറപ്പിലൂടെ നോർവേ ലീഡ് പിടിച്ചെങ്കിലും ആദ്യ പകുതി അവസാനിക്കും മുമ്പ് തന്നെ ഇംഗ്ലണ്ട് മറുപടി. ഈ ലോകകപ്പിൽ അവിശ്വസനീയമായ മുന്നേറ്റം നടത്തിയ നോർവേക്ക് ഇംഗ്ലണ്ടിനെതിരെ നേടിയ ഒരു ഗോൾ വാറിലൂടെ നിഷേധിക്കപ്പെട്ടത് വലിയ തിരിച്ചടിയായി. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് നിറം മങ്ങിയിട്ടും നോർവേയുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച ഒട്ടും കുറവായിരുന്നില്ല.
0: അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുകയാണ്. ഏഷ്യൻ U19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യക്ക് 6 മെഡൽ പ്രതീക്ഷ. 6 ബോക്സർമാർ സെമിഫൈനലിലേക്ക് കടന്നതോടെയാണ് ഇന്ത്യ മെഡലുകൾ ഉറപ്പാക്കിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 5 മത്സര ക്രിക്കറ്റ് പരമ്പരയിൽ സതാംപ്ടണിൽ ഇന്ത്യയെ 56 റൺസിന് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 258 റൺസിന്റെ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങി ഇന്ത്യക്ക് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ലണ്ടനിലെ ലോർഡ്സിൽ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിന്റെ 2-ാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 2-ാം ഇന്നിംഗ്സിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസ് എന്ന നിലയിലാണ്. നേരത്തെ ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ 170 റൺസിന് പുറത്തായി. ഇന്ത്യ നിലവിൽ 269 റൺസിന് മുന്നിലാണ്. കോഴിക്കോട് NIT സംഘടിപ്പിച്ച ഇൻഡോ നോർവേ സ്പാക് അന്താരാഷ്ട്ര ശില്പശാല സമാപിച്ചു. സ്മാർട്ട് അഗ്രികൾച്ചറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സുസ്ഥിര കൃഷിക്ക് അനുയോജ്യമായ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ശില്പശാല. ആലപ്പുഴ പുന്നമടക്കായലിൽ അടുത്ത മാസം 22-ന് നടക്കുന്ന 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ വള്ളം തുഴയുന്ന വേഴാമ്പൽ KC വേണുഗോപാൽ MP പ്രകാശനം ചെയ്തു. ചലച്ചിത്രതാരം ഭാമ ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങി. ചടങ്ങിൽ മന്ത്രി M.Liju മുഖ്യാതിഥിയായിരുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഭാരതത്തിന്റെ യശസ് ഉയർത്തിയെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാധ്യക്ഷൻ KP പ്രകാശ് ബാബു പറഞ്ഞു. BJP കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക S.Janaki അന്തരിച്ചു. S.Janaki വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നോർക്ക CEOയെ ചുമതലപ്പെടുത്തി. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ. അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കും.
2: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ യാത്രാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കും.
2: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ യാത്രാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്നു മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: സ്വർണം വിപണിയിൽ ഇന്നലെ ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ, വെള്ളി കിലോയ്ക്ക് 2,27,000 രൂപ.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്.
6: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
5: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
6: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
7: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
8: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
7: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

ജൂലൈ 12 ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ ബിമൽ റോയിയുടെ ജന്മദിനം. 1958 അദ്ദേഹത്തിന്റേതായി പുറത്തിറങ്ങിയ മധുമതി എന്ന ചിത്രം ഹിന്ദി സിനിമയിലെ ഒരു നാഴികക്കല്ലായിരുന്നു. മധുമതി എന്ന ഹിന്ദി ചിത്രത്തിന്റെ റീമേക്കാണ് 1976 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം വനദേവത. വനദേവതയിലെ ഗാനം ഇന്നത്തെ ഗാനം. യൂസഫ് അലി കേച്ചേരി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ തയ്യാറാക്കിയതും അദ്ദേഹം തന്നെ. ജി ദേവരാജന്റെ സംഗീതത്തിൽ പി മാധുരി പാടിയ ഗാനം.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
3: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: ഫോൺ 0495-233-4300.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
7: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ സമർപ്പിക്കുന്നത്
0: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങല്ല കണ്ണേ,
8: കണ്ണേ കരളേന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
0: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
8: നന്നായേ, വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
0: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
7: ഒപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ് സമർപ്പിക്കുന്നത്
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961-20-3365.
9: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
0: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റാ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം ആൻഡ് പാവങ്ങാട്.
9: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം ആൻഡ് പാവങ്ങാട്.
10: വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. വെസ്റ്റിൻഡീസിലെ ഡൊമിനിക്കൻ വിശേഷങ്ങൾ, യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് അലോക് രാജ് കെ.
11: വെസ്റ്റിൻഡീസിലേക്കാണ് ഞാൻ യാത്ര ചെയ്തത്. ഈ ക്രിക്കറ്റൊക്കെ കണ്ടു വളർന്നുകൊണ്ട് വെസ്റ്റിൻഡീസൊക്കെ നല്ല പരിചയമാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതെല്ലാം സ്വതന്ത്ര രാഷ്ട്രങ്ങൾ തന്നെയാണ്. 13 രാജ്യങ്ങളാണ് ഈ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ദ്വീപ് സമൂഹത്തിലുള്ളത്. അതിൽ 3 ഇടത്തേക്കാണ് ഞാൻ യാത്ര ചെയ്തത്. 1 ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, പിന്നെ സെയിൻറ് ലൂഷ്യ, 3rd ഡൊമിനിക്ക. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു യാത്രയായിരുന്നു. ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നത് ഒരു മെഡിക്കൽ ഡിവൈസ് കമ്പനിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ക്രീനിങ് ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഡൊമിനിക്കയിൽ എത്തിപ്പെടുകയായിരുന്നു എന്നൊക്കെ പറയാം. അതായിരിക്കും ഇച്ചിരൂടെ ശരി. എത്തിയതൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ സെയിൻറ് ലൂഷ്യയിൽ നിന്നാണ് ഡൊമിനിക്കയിലേക്ക് എത്തിയത്. ഞാൻ പോയത് അമേരിക്ക വഴിയാണ്. എനിക്ക് അമേരിക്കൻ വിസ ഉള്ളതുകൊണ്ട് ബാംഗ്ലൂർ ടു മയമി, മയമിയിൽ നിന്ന് ട്രാൻസിറ്റ് ചെയ്ത് സെയിൻറ് ലൂഷ്യ, അവിടെ നിന്ന് ഡൊമിനിക്കയിലേക്ക് എത്തുകയായിരുന്നു ഞാൻ ഒരു നീണ്ട യാത്രയുടെ ഭാഗമായിട്ട്. പക്ഷേ അമേരിക്കൻ വിസ ഇല്ലാത്ത ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് വിസയൊന്നും വേണ്ട ഡൊമിനിക്കയിൽ. ഓൺ അറൈവൽ വിസ കിട്ടുന്ന സ്ഥലമാണ്, കോമൺവെൽത്തിൻ്റെ ഭാഗമായി ഇരിക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് നമുക്ക് ഓൺ അറൈവൽ വിസ കിട്ടും 6 മാസം വരെ. കേരളത്തിൽ

ന്ന് പോകുന്ന അമേരിക്കൻ വിസ ഇല്ലാത്ത ഒരു യാത്രികനാണെങ്കിൽ നേരെ ദുബായിലോ അല്ലെങ്കിൽ UAE പരിസരത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് നമുക്ക് ട്രാൻസിറ്റ് ചെയ്ത് നേരെ വെസ്റ്റ് ഇൻഡീസിലെ തന്നെ മറ്റൊരു ദ്വീപായ ബാർബേഡോസിൽ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് ഡൊമിനിക്കയിലേക്ക് പോകാവുന്നതാണ്. പക്ഷേ ഈ ബാർബേഡോസിലും നമുക്ക് ഇന്ത്യക്കാർക്ക് പോകാൻ വിസയൊന്നും വേണ്ട. 6 മാസത്തെ ഓൺ അറൈവൽ വിസ നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷെ അതിന് ഒരു പ്രൂഫ് ഓഫ് ഫണ്ട്സും റിട്ടേൺ ടിക്കറ്റും നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് മാത്രമേ അവർ പറയുന്നുള്ളൂ. ഹോട്ടൽ ബുക്കിംഗ് ഞാൻ ആദ്യം ചെയ്തത് ഈ ഗൂഗിൾ മാപ്പിൽ ഈ ഡൊമിനിക്കയെ പറ്റി ഒന്ന് കണ്ടു കളയാം എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു നോക്കി. ഒരുപാട് സൂം ചെയ്തിട്ടാണ് ഈ ഡൊമിനിക്ക എന്ന് പറയുന്ന ദ്വീപ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പം ഞാൻ ചെല്ലുന്നതും വളരെ രസകരമാണ്. ഇവിടെ ഈ കുഞ്ഞു വിമാനങ്ങളിലാണ് ഇന്റർ ദ്വീപ് യാത്രകൾ. ഒരു 15 അടിയുള്ള 6 7 പേർക്ക് മാത്രം ഇരിക്കാൻ കഴിയുന്ന കുഞ്ഞു വിമാനങ്ങൾ. ഇത് കണ്ടു കഴിഞ്ഞാൽ പറക്കുമെന്നൊക്കെ നമുക്ക് സംശയം തോന്നിപ്പോകുന്ന രീതിയിലുള്ള വിമാനങ്ങളായിരുന്നു. ഞാൻ സെയിന്റ് ലൂഷ്യയിൽ നിന്ന് രാവിലെ 7:30 ഉള്ള ഒരു ഫ്ലൈറ്റിൽ ഡൊമിനിക്കയിലെത്തി. എയർപോർട്ട് എന്നൊക്കെ പറയുന്നത് ഒരു സങ്കല്പം പോലൊരു സ്ഥലമാണ്. ഒരു ടാറിട്ട റോഡും അതിൻ്റെ സൈഡിലൊരു കുഞ്ഞു കെട്ടിടവും ഇത്തിരി നീളമുള്ള ഒരു ഡയറി ഫാം പോലെ ഒരു സ്ഥലം. അവിടെ ഒരു 10-ൽ താഴെ മാത്രം ജീവനക്കാർ. അങ്ങോട്ടേക്ക് വരുന്ന വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ഒരു വളരെ ഇടുങ്ങിയ ഒരു വഴി. ഇതൊക്കെയാണ് എനിക്ക് സെയിന്റ് ലൂഷ്യ എയർപോർട്ടിലിരുന്ന് കണ്ടപ്പോൾ മനസ്സിലായത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40 മിനിറ്റ് ഒന്നും ഇല്ല, അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഫ്ലൈറ്റാണ്. നമ്മളിവിടെ സാധാരണ ഇൻഡിഗോയിലൊക്കെ പോകുമ്പോൾ ഈ ലാൻഡിങ്ങും ടേക്ക് ഓഫും ഒക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ സ്ഥലങ്ങളിൽ ഇങ്ങനെയല്ല. ഇത് കുറച്ച് റഫായ ടേക്ക് ഓഫുകളും ഷോർട്ടർ ടേക്ക് ഓഫുകളും ക്വിക്ക് ലാൻഡിങ്സും ആണ്. പിന്നെ തന്നെയല്ല, ഇതിന് സസ്പെൻഷനും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ശകലം പേടിയൊക്കെ വരും. പക്ഷേ അവിടെ ചെന്ന് കണ്ടതും ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതുമായിട്ട് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്ഭുതങ്ങളൊന്നും എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല. അവിടെ ചെന്നു ഞാൻ, എൻ്റെ രസമാണ്. സാധാരണ നമ്മൾ എയർപോർട്ടിലൊരു ബാഗ് ക്ലിയർ ചെയ്ത് സ്കാൻ ചെയ്ത് നമുക്കൊരു ബെൽറ്റിൽ ഓടി വരികയാണ്. ഇതങ്ങനൊന്നുമല്ല, നമ്മൾ കയറിയ വിമാനത്തിൻ്റെ തന്നെ താഴെ നിന്നുകഴിഞ്ഞാൽ ഒരാൾ വന്ന് അതിൻ്റെ ഡിക്കി തുറന്ന് നമുക്ക് ബാഗ് എടുത്തു തരും. നമ്മൾ അതുമായിട്ട് നടന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു ഓഫീസർ അവിടെ ഇരിപ്പുണ്ട്. അയാൾ നമ്മളുടെ പാസ്പോർട്ട് വാങ്ങിച്ചു നോക്കും. അതിൽ അവർ നമ്മുടെ വിസ പതിപ്പിക്കും. ശരി എന്നാൽ പിന്നെ കാണാം എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പിരിയാണ്. വളരെ ത്രില്ലിംഗ് ആയ യാത്രയാണ് ഡൊമിനിക്ക വരെ. നമുക്ക് യാതൊരു തരത്തിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഒരു സ്ഥലവും രീതികളും ഒക്കെയാണ് അവിടെ. ഡൊമിനിക്ക എന്ന് പറയുന്നത് ഒരു ദ്വീപ് രാഷ്ട്രമാണെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ ഡൊമിനിക്കയിലുള്ളത് ആകപ്പാടെ ഒരു കുന്നാണ്. കുന്നിൻ്റെ 2 വശത്തുമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്ലെയിൻ ഇറങ്ങുന്നത് കുന്നിൻ്റെ മുകളിലാണ്. അവിടുന്ന് ഒരു മഴക്കാടിലൂടെ യാത്ര ചെയ്ത്, മഴക്കാടെന്ന് പറഞ്ഞാൽ ശരിക്കും മഴക്കാടാണ്. റോഡിൻ്റെ കുറുകെ വള്ളിയൊക്കെ പടർന്നു കിടക്കുന്ന, നമ്മൾ ഈ മഴക്കാട്ടിലൂടെ ഇടുങ്ങിയ വളഞ്ഞ് പൊളഞ്ഞ്, ഒരുപക്ഷെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തല കറങ്ങുന്ന രീതിയിലുള്ള റോഡിലൂടെ നമ്മൾ ഇറങ്ങിയെത്തുന്നത് അവരുടെ തലസ്ഥാനമായി അവർ കണക്കാക്കുന്ന റോസു എന്ന് പറയുന്ന പോർട്ടാണ്. ബഹുഭൂരിപക്ഷം ജനതയും അവിടെയാണ് ജീവിക്കുന്നത്. ഡൊമിനിക്ക എന്ന് പറയുമ്പോൾ 2 ഡൊമിനിക്ക ഉണ്ടെന്ന് മനസ്സിലാക്കണം. മഴക്കാടുകളിൽ ജീവിക്കുന്ന ആൾക്കാരുള്ള ഡൊമിനിക്ക, പോർട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുള്ള മറ്റൊരു ഡൊമിനിക്ക. എൻ്റെ താമസമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് ഈ പോർട്ടിലാണ്. ഒരു ഒമ്നി പോലൊരു വണ്ടിയിൽ ആണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഈ റോസു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത്. ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഏതാണ്ട് 2-2.5 മണിക്കൂർ എടുത്തു അവിടം വരെ എത്താൻ. അവിടെ എത്തി ഒരു 8:30-9 മണിയോടുകൂടി വിമാനം ഇറങ്ങിയ ഞാൻ റോസുവിലെത്തിയപ്പോൾ ഒരു 12 മണിയായി. റോഡിലെങ്ങും ഒരു മനുഷ്യരുമില്ല. വളരെ ക്വയറ്റായ സ്ട്രീറ്റുകളാണ്. അപ്പോൾ ഞാനവിടെ എത്തുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ഡയബറ്റിക് സ്ക്രീനിങ് പ്രോഗ്രാം ആയ വിഷൻ 2020 ഭാഗമായിട്ടാണ്. ഞാൻ ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനിൽ ജോലി ചെയ്യുന്ന എലൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് യാത്ര. അവിടെ ചെന്നു. ചെന്നപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യനില്ലാത്ത സ്ട്രീറ്റ്. ആകപ്പാടെ ഉള്ളത് കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന 2-3 ജെട്ടികൾ മാത്രമാണ്. അപ്പം ഞാൻ ഇറങ്ങി, കേരളത്തിൽ നിന്ന് വന്നതുകൊണ്ട് കടലുമായി ചെറിയ ബന്ധമുള്ളതുകൊണ്ടും ഞാൻ ഇറങ്ങി ആ ജെട്ടിയിലേക്ക് നടന്നു. നല്ല നീല കളറിലെ വെള്ളമാണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടി കാണാവുന്ന ഉരുളൻ കല്ലുകൾ കൊണ്ടിട്ടിട്ടുള്ള മനോഹരമായ ഒരു പോർട്ടാണ് റോസോ എന്ന് പറയുന്ന സ്ഥലം.
ഞാൻ

0: വന്ന പാടെ ഇന്ന് ഇതിൻ്റെ അകത്ത് ചാടി കുളിക്കണം എന്നൊക്കെ തീരുമാനിച്ച് നിന്നപ്പോൾ ഡോക്ടർ വന്നു. ഡോക്ടർ വരുന്നത് ഒരു പഴയ ലാൻഡ് ക്രൂസർ കാറിലാണ്. ഞാനിങ്ങനെ നിന്നു, ഡോക്ടർ വന്നു, വരൂ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം എന്ന് പറഞ്ഞ് എന്നെ അവിടുത്തെ ഫോർട്ട് യങ് എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ശകലം ചരിത്രം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രസമുണ്ടാവും. ഈ ഡൊമിനിക്ക എന്ന് പറയുന്ന സ്ഥലം പണ്ട് കാലത്ത് അടിമകളെ അബാൻഡൻ ചെയ്തിരുന്ന ഒരു ദ്വീപ് സമൂഹമാണ്. അതായത് കപ്പലിൽ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ കരിമ്പ് പാടങ്ങളിൽ ജോലി ചെയ്യാൻ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരെ കയ്യോ കാലോ ഒടിഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്യാൻ വയ്യാതാകുന്ന സാഹചര്യത്തിൽ അവിടെ കൊണ്ട് നടതള്ളിയിരുന്ന ഒരു സ്ഥലമാണ് ഡൊമിനിക്ക. അപ്പോൾ ലോകത്തുള്ള സകല രോഗങ്ങളും, മലമ്പനി, കുഷ്ഠം, ട്യൂബർകുലോസിസ്, ഈ വക സാധനങ്ങളെ നട്ടു വളർത്തിയിരുന്നൊരു സ്ഥലമാണ് ഈ ഡൊമിനിക്ക. പക്ഷേ ഇപ്പം അവരുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റൊക്കെ ഏതാണ്ട് വികസിത യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തുല്യമാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ലോകാരോഗ്യ സംഘടനയും മറ്റ് സന്നദ്ധ സംഘടനകളും അവിടെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ട് ആണ് ആ രാജ്യം ഒരു 200 വർഷം കൊണ്ട് ഇന്നത്തെ ഈ നിലയിലായത്. അപ്പം ഞാൻ താമസിച്ച ഹോട്ടൽ എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരുടെ പഴയ ഒരു കോട്ടയായിരുന്നു. ഈ കുന്ന് വന്നിറങ്ങി നിൽക്കുന്നത് ഈ പോർട്ടിലേക്കാണ്. അപ്പോൾ ഒരു ചെറിയ റിബൺ പോലൊരു സ്ഥലമാണ് അവർ ഈ കോട്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു 20 അടി വീതിയുള്ള, കുറച്ചധികം നീളമുള്ള കോട്ടയായിരുന്നു അത്. അതാണ് ഇന്നത്തെ ഫോർട്ട് യങ് ഹോട്ടലായത്. മുറിയിലൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ ഫോർട്ടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ അവർ നമ്മുടെ തലയിൽ വീഴാതെ എന്നാൽ അതുപോലെയൊക്കെ തന്നെ നിലനിർത്തിയിട്ടാണ് പണിതിരിക്കുന്നത്. ഭയങ്കര രസമാണ്. ഈ ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളുകളും എല്ലാവിധ മോഡേൺ എമിനിറ്റീസും ഉണ്ട്. പക്ഷേ ആ പഴമയുടെ ഓർമ്മ നിലനിർത്തുന്ന ചില ആർട്ടിഫാക്റ്റുകളും അവരതിൻ്റെ അകത്ത് നിലനിർത്തിയിട്ടുണ്ട്.
1: വെസ്റ്റ് ഇൻഡീസിലെ ഡൊമിനിക്കൻ വിശേഷങ്ങൾ യാത്രാനുഭവം പങ്കുവച്ചത് അലോക് രാജ് കെ. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ

0: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ സമർപ്പിച്ചത്
1: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
0: ഒപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് സമർപ്പിച്ചത്
1: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പൻ, പാവങ്ങാട്, കോഴിക്കോട്.
3: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്ത്വേഴ്സ്, NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
5: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
4: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ. അപൂർവ ഗാനം.

1958 പുറത്തിറങ്ങിയ ഒരു ഹിന്ദി ഭാഷ പ്രണയ ചിത്രമായ മധുമതിയിലെ ഗാനമാണ് അപൂർവ ഗാനത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബിമൽ റോയ് സംവിധാനം ചെയ്ത് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും നിർവഹിച്ചത് ബംഗാളി ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഋത്വിക് ഘട്ടക്കാണ്. ഇന്ത്യൻ സിനിമയിൽ പുനർജന്മം പ്രമേയമായി വന്ന ഈ ചിത്രം വ്യാപകമായി ജനപ്രീതി നേടുകയും ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിക്കുകയും ചെയ്ത ചിത്രങ്ങളിൽ ഒന്നാണ്. ശൈലേന്ദ്രയുടെ വരികൾക്ക് സലീൽ ചൗധരിയുടെ സംഗീതം, സ്വരമാധുര്യം പകർന്നത് ലതാ മങ്കേഷ്കർ.

0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ് NISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
2: ഇപ്പൊ നാട്ടില് മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ.
3: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
5: ആടി തുടങ്ങല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
6: ഞാൻ എപ്പോഴേ റെഡി. മൈജിയും റെഡി. മൈജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ.
7: ജൂലൈ 9 മുതൽ 12 വരെ വെറും 4 ദിവസം മാത്രം മൈജി ആടി റെഡി സെയിൽ. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
8: ലേറ്റ് ആകല്ലേ, ഓഫർ 4 ദിവസത്തേക്കും മാത്രം.
7: ടിഎൻസി അപ്ലൈ.
9: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
10: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
11: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
10: ഇനി കാഴ്ച ക്ലിയർ ആകും.
11: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
12: Let us listen to this conversation. Welcome sir, we have a very good collection of shoes. Which ones would you like to try on?
13: Please show me formal

0: ഷൂസ് വിച്ച് ആർ ബ്ലാക്ക് ഇൻ കളർ.
1: ഏതൊക്കെ ഷൂസ് ആണ് താങ്കൾക്ക് ധരിച്ചു നോക്കാൻ താല്പര്യം എന്നാണ് ചോദ്യം. കറുപ്പ് നിറത്തിലുള്ള ഷൂസ് ഏതോ അത് കാണിക്കാനാണ് കസ്റ്റമർ ആവശ്യപ്പെടുന്നത്. ദ സെയിൽസ് എക്സിക്യൂട്ടീവ് ആസ്ക് എ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ദ വേർഡ് വിച്ച് ഇസ് യൂസ്ഡ് ആസ് എ ക്വസ്റ്റ്യൻ വേർഡ് ഓർ ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ. ഇൻ ദ കസ്റ്റമേഴ്സ് റെസ്പോൺസ് ദ വേർഡ് വിച്ച് ഇസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദ സെലക്ഷൻ, ദാറ്റ് ഇസ് ഷൂസ് വിച്ച് ആർ ബ്ലാക്ക് ഇൻ കളർ. ഇന്ന് ചോദ്യങ്ങളിലല്ലാതെ വിച്ച് എന്ന പദം എങ്ങനെ ഉപയോഗിക്കാം എന്ന് കേൾക്കാം. വിച്ച്, ഡബ്ല്യു എച്ച് ഐ സി എച്ച്, വിച്ച്, ഏത്. അനു കുഡ് നോട്ട് അപ്പിയർ ഫോർ ദി എക്സാമിനേഷൻ, വിച്ച് വാസ് വെരി അൺഫോർച്ചുനേറ്റ്. അനുവിന് പരീക്ഷയ്ക്കിരിക്കാൻ കഴിഞ്ഞില്ല എന്നത് വളരെ നിർഭാഗ്യകരമായി പോയി. അനു കുഡ് നോട്ട് അപ്പിയർ ഫോർ ദി എക്സാമിനേഷൻ, വിച്ച് വാസ് വെരി അൺഫോർച്ചുനേറ്റ്. The dress which she is wearing is very expensive. അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം വളരെ വില കൂടിയതാണ്. The dress which she is wearing is very expensive. I gave him 1000 rupees, which was all I had with me. ഞാൻ അവന് എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 1000 രൂപ കൊടുത്തു. I gave him 1000 rupees, which was all I had with me. Golden opportunity which is lost forever. നഷ്ടമാവുന്ന ഏത് സുവർണാവസരവും എന്നേക്കുമായി നഷ്ടമാവുന്നു. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വിച്ച് ഇസ് ലോസ്റ്റ് ഫോർ എവർ. ദിസ് ഇസ് ദ ബൈക്ക് വിച്ച് ഐ ബോട്ട് റീസെന്റ്ലി. ഞാൻ ഈയിടെ വാങ്ങിച്ച ബൈക്ക് ഇതാണ്. ദിസ് ഇസ് ദ ബൈക്ക് വിച്ച് ഐ ബോട്ട് റീസെന്റ്ലി. You have not given an answer to the question which I asked yesterday. Njan innale chodicha chodyathinulla uttaram nee iduvare thannittilla. You have not given an answer to the question which I asked yesterday. That which cannot be seen cannot be believed. Edano kaanan sadhikkathathu adu vishwasikkan sadhikkilla. That which cannot be seen cannot be believed. ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കും തിരിച്ചും പദാനുപദ തർജ്ജമ പലപ്പോഴും സാധ്യമാകാറില്ല. രണ്ട് ഭാഷകൾക്കും വ്യത്യസ്തങ്ങളായ ശൈലികളാണ്. സിൻസ് ബോത്ത് ലാംഗ്വേജസ് ഹാവ് ഡിഫറെന്റ് സ്റ്റൈൽസ്, ഇറ്റ്സ് നോട്ട് ഓൾവേസ് പോസിബിൾ ടു ഹാവ് എ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ഫ്രം ഇംഗ്ലീഷ് ടു മലയാളം ആൻഡ് വൈസ് വേഴ്സ. A great day is that which is full of loving, meaningful words, thoughts and deeds.
2: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
3: Samarpichathu Vadagarayude kaazhcha ini clear aagum. Simon's Kannashupathri, Karimbanapalam, Vadagara, Chembra Road, Perambra, Wayanad Road, Kuttiyadi.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: പല്ലിറുമ്മൽ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട് സിൽക്ക് സ്ട്രീറ്റിലെ ക്രിയേറ്റീവ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ കെയറിലെ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ദിവ്യശ്രീ കെ ടി.
7: പതിവായി പല്ല് കടിക്കുന്നതോ താടിയലുകൾ അമരുന്നതോ ആയ പ്രക്രിയയാണ് ബ്രെത്സിസം അഥവാ പല്ലിറുമ്മൽ അല്ലെങ്കിൽ പല്ല് കടിക്കൽ എന്ന് പറയുന്നത്. പകൽ സമയത്തോ രാത്രിയിലോ ഇത് സംഭവിക്കാം. ഈ അവസ്ഥ പലപ്പോഴും സമ്മർദ്ദം, ഉത്കണ്ഠ, മറ്റ് മാനസിക ഘടകങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പല്ലുകളുടെ സ്ഥാനം തെറ്റൽ അല്ലെങ്കിൽ ഉറക്ക തകരാറുകൾ പോലുള്ള ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നും ഇത്തരം അവസ്ഥ ഉണ്ടാകാം. ഇതിന്റെ കാരണങ്ങൾ നമുക്ക് ഓരോന്നായി നോക്കാം. ബ്രെത്സിസം പ്രാഥമികമായി ഒരു പെരുമാറ്റ അവസ്ഥയാണെങ്കിലും ചില പാരിസ്ഥിതിക ഘടകങ്ങൾ അത് വർദ്ധിപ്പിക്കും. ഉദാഹരണത്തിന്, ഉച്ചത്തിലുള്ള ശബ്ദങ്ങളോ സമ്മർദ്ദകരമായ സാഹചര്യങ്ങളോ പല്ല് കടിക്കാൻ കാരണമാകും. ജീവിതശൈലിയും ഭക്ഷണ ഘടകങ്ങളും, ഉയർന്ന കഫേൻ ഉപയോഗം, മദ്യപാനം, പുകവലി എന്നിവ

0: കടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ അവശ്യ പോഷകങ്ങളുടെ അഭാവമുള്ള ഭക്ഷണക്രമം പേശികളുടെ പിരിമുറുക്കത്തിനും സമ്മർദ്ദത്തിനും കാരണമാകുന്നു. ബ്രെക്സിസത്തിൽ ജനിതക ഘടനകൾക്ക് പങ്കുണ്ട് എന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. താടിയെല്ലിനെയോ മുഖപേശികളെയോ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ തകരാറുകൾ ബ്രെക്സിസത്തിന് കാരണമായേക്കാം. ബ്രെക്സിസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമുക്ക് ഓരോന്നായി നോക്കാം. പല്ല് പൊടിയൽ, താടിയെല്ല് വേദന, തലവേദന, അസഹനീയമായ പല്ല് പുളിപ്പ്. പല്ല് പുളിപ്പ് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം പല്ലിന്റെ മുകളിലെ പാളിയായ ഇനാമൽ നഷ്ടപ്പെടുകയും ഇത് പല്ല് പുളിപ്പിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അടുത്തതായി മുഖവേദന. മുഖവേദനയുടെ പ്രധാന കാരണം പേശികളുടെ അമിതമായിട്ടുള്ള സമ്മർദ്ദം മൂലമാണ് മുഖവേദന ഉണ്ടാവുന്നത്. ചെവിവേദന. ചെവിവേദന ഉണ്ടാവാനുള്ള കാരണം താടിയെല്ലുകൾ തമ്മിൽ അമരുമ്പോൾ ആ താടിയെല്ലിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിൽസ് അഥവാ പേശികൾ കൂടുതലായി പ്രവർത്തിക്കുകയും അവിടെയുള്ള ആ ജോയിന്റ്, ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ്, അതിന് വേദനയുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ചെവിവേദന അനുഭവപ്പെടുന്നത്. വായ തുറക്കാനോ അടയ്ക്കാനോ ഉള്ള ബുദ്ധിമുട്ട്. ഇതൊക്കെയാണ് ബ്രെക്സിസം അഥവാ പല്ലിറുമൽ കൊണ്ടുള്ള ലക്ഷണങ്ങൾ. ഇത്തരം ബ്രെക്സിസം അഥവാ പല്ലിറുമൽ എങ്ങനെ നമുക്ക് കണ്ടെത്താം, അതിനുവേണ്ട ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഏതൊക്കെ എന്ന് നോക്കാം. പ്രാഥമികമായി ക്ലിനിക്കൽ വിലയിരുത്തലിലൂടെയാണ് നിർണയിക്കുന്നത്. അടുത്തതായി ഡെന്റൽ എക്സ്റേസ്. പല്ലുകളുടെ തേയ്മാനം അറിയാൻ വേണ്ടിയിട്ടാണ് ഡെന്റൽ എക്സ്റേസ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. സ്ലീപ് ബ്രെക്സിസം അഥവാ ഉറക്കത്തിലുള്ള പല്ലിറുമൽ അറിയാൻ വേണ്ടി ഓരോ വ്യക്തിയുടെയും സ്ലീപ് സ്റ്റഡി, ഉറക്കത്തിന്റെ വ്യതിയാനങ്ങൾ അറിയാനുള്ള പഠനങ്ങൾ നടത്തുന്നതിലൂടെ സ്ലീപ് ബ്രെക്സിസം നമുക്ക് മനസ്സിലാക്കാം. ഇലക്ട്രോമയോഗ്രാഫി, EMG, പേശികളുടെ പ്രവർത്തനം അളക്കുകയും ഉറക്കത്തിൽ ബ്രെക്സിസം സംഭവിക്കുന്നുണ്ടോ എന്ന് നിർണയിക്കാൻ വേണ്ടിയാണ് EMG ഉപയോഗിക്കുന്നത്. ബ്രെക്സിസത്തിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് മരുന്നുകൾ. ലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിന് മസിൽ റിലാക്സൻസ്, ആന്റി ആൻസൈറ്റി ആൻഡ് ബോട്ടോക്സ് പോലത്തെ ഇഞ്ചെക്ഷൻസ് ബ്രെക്സിസം കൊണ്ടുണ്ടാവുന്ന ലക്ഷണങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുന്നു. ഡെന്റൽ എക്യുപ്മെന്റ്സ് അഥവാ ഡെന്റൽ ഉപകരണങ്ങൾ. കസ്റ്റം ഫിറ്റ് ആയിട്ടുള്ള മൗത്ത് ഗാർഡ് അല്ലെങ്കിൽ സ്പ്ലിന്റ് പല്ലുകൾ കടിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും താടിയെല്ലിന്റെ ആയാസം കുറയ്ക്കുകയും ചെയ്യുന്നു. അടുത്തതായി ശസ്ത്രക്രിയാ ഓപ്ഷനുകൾ. കഠിനമായ കേസുകളിൽ താടിയെല്ലിന്റെ വിന്യാസം ശരിയാക്കുന്നതിനോ അടിസ്ഥാന ദന്ത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർജറി ആവശ്യമായി വന്നേക്കാം. അടുത്തതായി സ്ട്രെസ് മാനേജ്മെന്റ്. ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ, കഫീൻ, മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം മൂലം സമ്മർദ്ദം കൂട്ടുകയും ബ്രെക്സിസം ഉളവാക്കുകയും ചെയ്യുന്നു. ഇത്തരം കഫീൻ അല്ലെങ്കിൽ മദ്യപാനം കുറയ്ക്കുന്നതിലൂടെ ബ്രെക്സിസത്തെ നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റും. ഉറക്ക ദിനചര്യ സ്ഥാപിക്കുന്നതും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതും ബ്രെക്സിസം പോലുള്ള ശീലങ്ങൾ മാറ്റാൻ സഹായിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.
1: പല്ലിറുമൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചത് ഡോക്ടർ ദിവ്യശ്രീ KT.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
3: പ്രതീക്ഷ എന്ന നാടകത്തിൽ MA മജീദും TK പുഷ്പവല്ലിയും പാടിയ ഗ്രാമഫോൺ ഗാനം. ഗാനരചന KS മുട്ടുചിറ. സംഗീതം MA മജീദ്.

0: നിങ്ങൾ കേട്ടത് പ്രതീക്ഷ എന്ന നാടകത്തിൽ എം എ മജീദും ടി കെ പുഷ്പവല്ലിയും പാടിയ ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: സംസ്ഥാനത്തെ സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച പ്രശ്നങ്ങൾ വിദ്യാലയങ്ങളിൽ അധ്യാപക തസ്തിക നിർണയത്തെയും മറ്റും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നിലവിലുള്ള ഉത്തരവ് പ്രകാരം KCB, ഫയർ ആൻഡ് റെസ്ക്യൂ, ആരോഗ്യം, വനം തുടങ്ങി 6 വകുപ്പുകളുടെ ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ തദ്ദേശ സ്ഥാപനത്തിന് സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാനാവൂ. ഇത് സങ്കീർണവും കാലതാമസം ഉണ്ടാക്കുന്നതുമാണ് എന്നതിനാൽ ഈ അധ്യയന വർഷാരംഭത്തിൽ പല സ്കൂളുകൾക്കും ഫിറ്റ്നസ് കിട്ടിയിരുന്നില്ല. ഇതേ തുടർന്ന് പ്രഥമാധ്യാപകരുടെയും മാനേജർമാരുടെയും മറ്റും അഭ്യർത്ഥന മാനിച്ച് സ്കൂളുകൾ തുറക്കാൻ വേണ്ടി മാത്രമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് താൽക്കാലിക ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകാൻ സർക്കാർ നിർദ്ദേശം നൽകുകയായിരുന്നു. ഈ താൽക്കാലിക ഫിറ്റ്നസിന് 45 ദിവസത്തെ കാലാവധിയാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ താൽക്കാലിക ഫിറ്റ്നസ് നൽകാൻ ചട്ടമോ ഉത്തരവോ ഇല്ലാത്തതിനാൽ അത്തരം സ്കൂളുകളിൽ തസ്തിക നിർണയം നടത്താനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയിരുന്നത്. ഈ വിഷയത്തിൽ ഇന്നത്തെ ശ്രദ്ധയിൽ ആദ്യം നടുവണ്ണൂർ സൌത്ത് AMUP സ്കൂൾ ഹെഡ്മാസ്റ്റർ AK രജീഷ് സംസാരിച്ചു.

0: ആരംഭിക്കുന്നു.
1: സ്കൂൾ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അധ്യാപകരും പ്രത്യേകിച്ച് പ്രധാന അധ്യാപകരും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പം LSGD എഞ്ചിനീയറാണ് ഫിറ്റ്നസ് തരേണ്ടത്. അപ്പോൾ പലപ്പോഴും അവര് താൽക്കാലികമായ ഫിറ്റ്നസ് തരും. അങ്ങനെ ആവുമ്പോൾ അത് പിന്നീട് പെർമനന്റ് ആക്കുന്നതിന് വേണ്ടി വീണ്ടും അപേക്ഷ കൊടുക്കുകയും അങ്ങനെ ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് വരും. ഈ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ അത് ഫിക്സേഷന് പരിഗണിക്കുമായിരുന്നു. എന്നാൽ പുതിയ സംവിധാനത്തിൽ ഇപ്പോൾ താൽക്കാലികമായ ഫിറ്റ്നസ് തസ്തിക നിർണയത്തിന് പരിഗണിക്കില്ല എന്നുള്ള രീതിയിൽ വരുമ്പോൾ അത് പുതിയ തസ്തിക നിർണയത്തെയും അത് വഴി അധ്യാപകരുടെ ജോലിയെയും അധ്യാപകരുടെ ശമ്പളത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് വരാനാണ് സാധ്യത. അപ്പം തസ്തിക നിർണയം എല്ലാ July 15 വെച്ചാണ് നടക്കുക. അപ്പൊ ആ ഒരു സമയത്ത് ഇത് പരിഗണിക്കാതെ വന്നാൽ അധ്യാപകരുടെ ജോലിയെ ബാധിക്കുന്ന തരത്തിലാണ് അത് പോകുന്നത്. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാർ ഫിറ്റ്നസ് നിരസിക്കുകയും അതുവഴി വീണ്ടും വീണ്ടും അതിന്റെ അപേക്ഷയുമായി അധ്യാപകർ പോകേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പ്രധാന അധ്യാപകനെയാണ്. കാരണം പ്രധാന അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം സഹ അധ്യാപകർക്ക് ശമ്പളം വാങ്ങിക്കൊടുക്കേണ്ട അല്ലെങ്കിൽ കൃത്യമായ തസ്തിക നിർണയം നടത്തി അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തേണ്ട എന്നുള്ള നിലയ്ക്ക് കൃത്യമായ സമയത്ത് നമുക്ക് ഈ ഫിറ്റ്നസ് കിട്ടിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നല്ല ബിൽഡിംഗ് ആയാൽ പോലും അതിന് പല വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഫയർ ആൻഡ് സേഫ്റ്റിന്റെ അംഗീകാരം പിന്നെ ലിഫ്റ്റ് ഇതൊന്നും ഇല്ലെങ്കിൽ അംഗീകാരം കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. പലപ്പോഴും നമ്മൾ മെയ് മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ അപേക്ഷ കൊടുത്താൽ പോലും ഏറ്റവും അവസാന സമയങ്ങളിലാണ് സ്കൂള് വിസിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയും നമ്മുടെ സ്കൂൾ തുറക്കുന്ന ദിവസം നമുക്ക് ഫലത്തിൽ ഫിറ്റ്നസ് കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത് ഒരു കൃത്യമായ ചർച്ചയുടെ ഭാഗമായി സ്കൂൾ ഫിറ്റ്നസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കാര്യമാണ്. ഫിറ്റ്നസ് ലഭ്യമാക്കണമെന്നുള്ളത് എന്നാൽ പലപ്പോഴും കൃത്യമായി സൗകര്യമുള്ള സുരക്ഷിതമായ ബിൽഡിങ്ങിന് പോലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഫിറ്റ്നസ് അനുവദിക്കാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത് ഇല്ലാതെ ആക്കണം എന്നാണ് നമ്മൾ പറയുന്നത്.
0: ഫിറ്റ്നസിന് നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി അപേക്ഷ നൽകിയിട്ടും ഫിറ്റ്നസ് നൽകാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകാത്ത സ്ഥിതിയുണ്ട് എന്നും ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം സ്കൂൾ ഹെഡ് മാസ്റ്റർമാരിലും അധ്യാപകരിലും ഏൽപ്പിക്കുന്നത് ശരിയല്ല എന്നും പറയുന്നു KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി TKA ഷാഫി.
2: കേരളത്തിൽ ഏകദേശം 12,500 വിദ്യാലയങ്ങളാണ് പൊതുവിദ്യാലയങ്ങളുള്ളത്. ഓരോ വർഷവും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികൾ വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് സുരക്ഷിതമായ സ്കൂളുകൾ ഒരുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് സ്കൂൾ ഫിറ്റ്നസ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. KER വന്നത് മുതൽ തന്നെ അങ്ങനെയാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്താറുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം വെക്കേഷനോടുകൂടി വിവിധ വകുപ്പുകളിൽ നിന്ന് NOC എടുത്തതിന് ശേഷം മാത്രമേ ഫിറ്റ്നസ് കിട്ടൂ എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. അക്കാര്യത്തിൽ അധ്യാപക സംഘടനകൾ, മാനേജർമാർ തുടങ്ങിയ എല്ലാവരും അവരവരുടെ ആശങ്കകൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അത് ലളിതമാക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് താൽക്കാലിക ഫിറ്റ്നസ് അനുവദിച്ചത്. എന്നാൽ താൽക്കാലിക ഫിറ്റ്നസ് അനുവദിച്ച് പ്രശ്നം പരിഹരിച്ചു എന്നാണ്

0: ഈ കാര്യങ്ങളെല്ലാം ഒരുക്കുകയും എൻ ഒ സിക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകളും പിന്നീട് സ്കൂളുകൾ പരിശോധിക്കുകയോ എൻ ഒ സി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇത് മറ്റൊരു പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇതിന് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത അധ്യാപകരുടെ ശമ്പളം തടയുക എന്നുള്ളതല്ല, അത് ലഭ്യമാക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ സർക്കാർ തന്നെ ഒരുക്കുകയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ അതിനെ സജ്ജമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
1: വിദ്യാഭ്യാസ വകുപ്പിൽ ഇടയ്ക്കിടെ മാറി മാറി വരുന്ന ഉത്തരവുകളാണ് പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാലയങ്ങളിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു എൻ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനൂപ് കുമാർ.
2: സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷയും കുടിവെള്ളം, ശുചിത്വം, വൈദ്യുതി സുരക്ഷ, അഗ്നിസുരക്ഷ എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾക്ക് നേരിട്ട് ഫിറ്റ്നസ് നൽകുകയായിരുന്നു നാളിതുവരെ നടന്നു വന്നിരുന്നത്. എന്നാൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പിക്കാതെ വ്യത്യസ്ത വകുപ്പുകളിൽ നിന്നുള്ള നേരിൽ പരിശോധനയ്ക്ക് ശേഷം മാത്രം ലഭ്യമാകുന്ന സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ച ശേഷം തദ്ദേശ സ്ഥാപനങ്ങൾ ഫിറ്റ്നസ് അനുവദിക്കണം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയതാണ് ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. വിദ്യാഭ്യാസ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ ദീർഘവീക്ഷണമില്ലാത്ത പ്രവൃത്തികളും മാറി മാറി വരുന്ന ഉത്തരവുകളും ഈ വർഷം പൊതുവിദ്യാലയങ്ങളിലുണ്ടാക്കിയ പ്രതിസന്ധികൾ വളരെ വലുതാണ്. സംസ്ഥാനത്തിന്റെ തന്നെ ഏറ്റവും വലിയ സേവന മേഖലയായ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ആശങ്കയിലും മുൾമുനയിലും നിർത്തുന്നത് മൂലം പൊതുവിദ്യാലയങ്ങൾ അനാകർഷകമായി തീർന്നിരിക്കുകയാണ്. തന്മൂലം തന്നെ പൊതുജനങ്ങൾക്ക് ഈ വിശ്വാസ്യത നഷ്ടപ്പെട്ടതുമൂലം വിദ്യാലയങ്ങളിലെ കുട്ടികൾ അനുദിനം കുറഞ്ഞു വരികയാണ്. സെൻസസ്, ഫിറ്റ്നസ് പോലുള്ള ഉത്തരവുകൾ വിദ്യാലയങ്ങൾ തങ്ങളുടെ കുട്ടികൾക്ക് സുരക്ഷിതമല്ല എന്നുള്ള സന്ദേശമാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത്. സ്കൂൾ ജീവനക്കാരുടെയും നാട്ടുകാരുടെയും ആശങ്കൾ അകറ്റി വിദ്യാലയ ഫിറ്റ്നസ് പ്രശ്നത്തിന് അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട്.
1: നേരത്തെയുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം ഫിറ്റ്നസ് കിട്ടാത്ത കുറേയധികം സ്കൂളുകൾ സംസ്ഥാനത്തുണ്ടായിരുന്നു. അതിന് പരിഹാരം കാണാനാണ് താൽക്കാലിക ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകി സ്കൂളുകൾ തുറക്കാനുള്ള നടപടി സ്വീകരിച്ചത്. എന്നാൽ ഇക്കഴിഞ്ഞ 9-ാം തീയതി പുതുതായി വന്ന ഉത്തരവ് ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ സമയം നീട്ടി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അതിനായി പുതിയ ക്രമീകരണങ്ങൾ വരുത്തും എന്നും ഉറപ്പു നൽകുന്നു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ.
0: ഇത്തവണ ഫിറ്റ്നസിന് ചില കാര്യങ്ങൾ, പ്രത്യേകമായ അഡീഷണൽ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ വരുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ മാനദണ്ഡങ്ങളുടെ ഒരു സർക്കുലറായിരുന്നു. അപ്പൊ അത് പ്രകാരം ഈ ഫിറ്റ്നസ് കിട്ടാത്ത കുറെ സ്കൂളുകൾ ജൂൺ 1-ന്റെ സമയത്തുണ്ടായിരുന്നു. അപ്പോ ഒരു പ്രൊവിഷണൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് എല്ലാ സ്കൂളുകളും തുറക്കാനുള്ളൊരു നടപടിയാണ് അന്ന് സ്വീകരിച്ചത്. അങ്ങനെ ഇപ്പോ 1.5 മാസം 45 ദിവസത്തിനുള്ളിൽ അതിന് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. കുറെ സ്കൂളുകാർ കൊടുത്തു, ഇനിയും കുറച്ച് സ്കൂളുകാർ കൊടുക്കാനുണ്ട്. അതാണ് ഇപ്പോ ആ 45 ദിവസം കഴിഞ്ഞപ്പോ ഒരു അഡീഷണൽ സെക്രട്ടറിയാണ് ഫിറ്റ്നസുമായി അത് റിമൈൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡർ വരുത്തിയത്. അതിന് കുറഞ്ഞൊരു സാവകാശം കൂടി കൊടുക്കണം എന്ന രീതിയിൽ ഞാനത് ബന്ധപ്പെട്ട സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കുറച്ചൊരു സാവകാശം കൊടുക്കുക, അത് അധ്യാപകർക്ക് അവരുടെ മറ്റ് അപ്രൂവലിനെയും മറ്റും ബാധിക്കാത്ത വിധം പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലൊരു ക്രമീകരണം ഉണ്ടാകും. ഇത് എന്നാ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ അങ്ങനെ വലിയ വിട്ടുവീഴ്ച ചെയ്യാനും കഴിയില്ല, കാരണം കുട്ടികൾ പഠിക്കുന്നുണ്ടതല്ലേ. അപ്പോ ഈ രീതിയിൽ അതിന് പരിഹാരം വൈകാതെ ഉണ്ടാവും. ചെറിയ പ്രശ്നമുണ്ട്, അത് ഈ പ്രൊവിഷണല് മാറ്റി ഒറിജിനൽ കൊടുക്കാനുള്ള ഞങ്ങൾ അനുവദിച്ച ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച 45 ദിവസം പൂർത്തിയായതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്.
1: കെട്ടിടങ്ങളുടെ ഫിറ്റ്നസും അധ്യാപക തസ്തിക നിർണയവുമായി ബന്ധപ്പെട്ട് 9-ാം തീയതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുതിയ ഉത്തരവ് ഇന്നലെ വൈകി പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നറിയുന്നു. ഏതായാലും സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വവും പരിസര ശുചിത്വവും ഉറപ്പാക്കേണ്ടത് സ്കൂൾ അധികൃതരുടെയും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്നതിൽ സംശയമില്ല. അതേസമയം അധ്യാപകരും മാനേജർമാരും പരാതിപ്പെടുന്നതുപോലെ പൂർണ്ണ സുരക്ഷിതമായ കെട്ടിടങ്ങൾക്ക് പോലും സാങ്കേതികത്വം പറഞ്ഞ് ഫിറ്റ്നസ് നിഷേധിക്കുകയും അത് തസ്തിക നിർണയത്തിനും മറ്റും പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യുന്നു എങ്കിൽ അതിന് പരിഹാരമുണ്ടാകണം. പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമല്ല, ശാശ്വത നടപടികളാണ് ഉണ്ടാവേണ്ടത്. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസ.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് കല്ലായ റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽ ധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
2: പുറമേ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
2: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമേ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാമനൂൽസ്, സീഹൽ ഫോട്ടും ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
1: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് ബ്രാഞ്ച്, കല്ലായ റോഡ്, കോഴിക്കോട്.
2: ഫോൺ 9188920156.
3: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
3: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം.
4: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
3: രവീന്ദ്ര മാസ്റ്റർ നമ്മുടെ ചലച്ചിത്ര ലോകത്തേക്ക് പരിചയപ്പെടുത്തിയ ഒരു രാഗമുണ്ട്. അത് കർണാടക സംഗീതത്തിലെ പരിചിതമായ മോഹനം രാഗവുമായിട്ട് വളരെ സാമ്യമുള്ള വാസന്തി എന്നൊരു രാഗമാണ്. എന്നാൽ മോഹനത്തിൻ്റെ ദൈവതം ചെറിയതായിട്ട് പാടുന്നു.

മോഹനവുമായിട്ടുള്ളതുപോലെ തന്നെ മറ്റൊരു രാഗവുമായും ചെറിയൊരു സാമ്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പ്രഭാതരാഗം പോലെയൊക്കെ തോന്നുന്നുണ്ട്. പ്രഭാതരാഗമായിട്ട് ഏറ്റവും പ്രചാരത്തിലുള്ള രേവഗുപ്തി എന്ന രാഗവുമായിട്ട് ഒരു ചെറിയ സാമ്യം ഇതിന് തീർച്ചയായിട്ടുമുണ്ട്. ഈ രാഗത്തിൽ ഒരു പാട്ട് ഒരുപക്ഷെ മലയാളി ആദ്യമായി കേൾക്കുന്നത് എൻ്റെ നന്ദിനിക്കുട്ടിക്ക് എൻ്റെ സിനിമയിൽ പുഴയൊരഴകുള്ള പെണ്ണ് എന്ന ആ ഗാനത്തിലൂടെ ആയിരിക്കും.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9782223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: സ്വന്തം ചിത്രമായ അലൈകൾ ഒയ്വതില്ലൈ എന്ന സിനിമയെ തുടർന്ന് 5 വർഷം കഴിഞ്ഞ് 1986 കടലിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും മറ്റൊരു പ്രണയകഥ ഒരുക്കിയിട്ടുണ്ട് സംവിധായകൻ ഭാരതിരാജ. കന്യാകുമാരിയിലെ മുട്ടം എന്ന അതേ ലൊക്കേഷനിൽ വച്ച് ചിത്രീകരിച്ച കടലോര കവിതകൾ എന്ന ആ ചിത്രത്തിൽ നിന്നുള്ള ഈ ഗാനം ചിട്ടപ്പെടുത്തി പാടിയത് ഇളയരാജ, കൂടെ പാടിയത് S. ജാനകി. ഈ ഗാനത്തിന്റെ സാഡ് വേർഷൻ പാടിയത് മലേഷ്യ വാസുദേവനും S. ജാനകിയും ചേർന്നാണ്. ഗാനരചന വൈരമുത്തു. ഈ ഗാനത്തിന്റെ ഈണം ഹിന്ദിയിൽ ആനന്ദ് മിലിന്ദ് എന്ന പ്രശസ്ത ഗാനത്തിനായി കടം കൊണ്ടിട്ടുണ്ട്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയ നില സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം പട്ടുനൂൽ പുഴു രചന എസ് ഹരീഷ് സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ
6: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ 8592944444
0: ചെട്ടിയാരേ ചെട്ടിയാർ അരി തൂക്കുമ്പോൾ അല്പം കൃത്രിമം കാണിക്കും അത് ഞാൻ അറിഞ്ഞു എന്നാലും പരിഭവമൊന്നുമില്ല എന്ന അർത്ഥത്തിൽ ദാമു വിളിച്ചു അങ്ങനെ വിളിച്ചതിൽ ചെട്ടിയാർക്കും പിണക്കമില്ല ഞാൻ പറഞ്ഞതല്ലേ തോട് താമസിച്ച് വെട്ടിയാ മതിയെന്ന് ഇപ്പോ ദേ നല്ല ഉണക്കായി മഴ താമസിക്കും ദാമു സാംസയുടെ അച്ഛനോട് പറഞ്ഞു മഴ തുടങ്ങുമ്പോൾ ഒന്നുകൂടി വകഞ്ഞു വിട്ടാൽ മതി ചിലപ്പോ വേനൽ മഴ കിട്ടും സമയമാകട്ടെ അച്ഛൻ പറഞ്ഞു കുറച്ച് നനക്കിഴങ്ങ് നടാൻ മേലായിരുന്നോ എന്തിന് എലിക്ക് കൊടുക്കാനോ വിത്തിരിപ്പുണ്ടോ ഞാൻ തരാം വീട്ടിലുണ്ട് കുറച്ച് ചാണകം ഉണക്കി വച്ചോ അരിയുമായി തിരിച്ചുപോകാൻ നേരം ദാമു പറഞ്ഞു അന്നേരം അയാളൊന്ന് സാംസയെ നോക്കി അവനെയും കണ്ടു എന്നതിൻ്റെ സൂചനയായി ആ എന്ന് നീട്ടിപ്പറഞ്ഞുകൊണ്ട് തിരിച്ചു നടന്നു സാംസയ്ക്ക് സന്തോഷം തോന്നി ദാമുച്ചേട്ടൻ നമ്മുടെ പറമ്പിലാണോ താമസിച്ചുകൊണ്ടിരുന്നത് അയാൾ പോയി കഴിഞ്ഞപ്പോൾ സാംസ ചോദിച്ചു ആ അതെ ബുക്കുകളിൽ കണക്കെഴുതുന്നതിനിടെ അച്ഛൻ പറഞ്ഞു ഒത്തിരി കൊല്ലം മുൻപാണോ ആ ചോദ്യം കണക്ക് കൂട്ടുന്ന തിരക്കിനിടെ അച്ഛൻ കേട്ടില്ല ദാമുച്ചേട്ടന്റെ അനിയൻ അവിടെ വെച്ച് മരിച്ചുപോയിട്ടുണ്ടോ നമ്മുടെ പറമ്പിലാണോ കുഴിച്ചിട്ടത് ആ ചോദ്യവും അച്ഛൻ കേട്ടില്ല അല്പം കഴിഞ്ഞ് അയാൾ കുറച്ച് ചില്ലറയെടുത്ത് സാംസയ്ക്ക് നീട്ടി നീ ലാലപ്പന്റെ കടയിൽ പോയി എന്തേലും തിന്നോ ചായയും കുടിച്ചോ സാംസ പണവും വാങ്ങി നടന്നു ലാലപ്പന്റെ കടയുടെ ഉള്ളിലിരുന്ന് സാംസ പുറത്തേക്ക് നോക്കി അവന്റെ വലതുകൈയിൽ പഫ്സും മുന്നിലെ മേശപ്പുറത്ത് കടുപ്പം തീരെ കുറഞ്ഞ ഒരു ചായയും കുട്ടികൾക്ക് അങ്ങനത്തെ ചായയെ പറ്റൂ പ്രായമേറുന്നതിനനുസരിച്ച് കടുപ്പവും ഏറിയേറി വരും എന്നെങ്കിലും പഞ്ചസാരയുടെയും പാലിൻ്റെയും അളവ് കുറച്ച് തേയില കൂട്ടി ഒരു ചായ കുടിക്കേണ്ടി വരും സാംസ ആലോചിച്ചു പഫ്സിൻ്റെ തരികൾ നിലത്ത് വീഴാതെ സൂക്ഷിച്ച് തിന്നുന്നതിനിടെ സാംസ വഴിയിലെ കാഴ്ചകൾ കണ്ടു വഴിക്കപ്പുറമാണ് പട്ടണം ആരംഭിക്കുന്നതെന്ന് പറയാം അങ്ങോട്ട് നോക്കിയാൽ കുറച്ചുകൂടി തിരക്ക് കൂടിയ മനുഷ്യർ വണ്ടികൾ ഒച്ചകൾ അതിനുള്ളിലേക്ക് പോയാൽ തെറ്റിപ്പോകാവുന്ന വഴികൾ സിനിമാ തിയേറ്ററുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പത്രം ഓഫീസുകൾ പോലീസ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് സാംസ പലഹാരം തിന്നുകൊണ്ട് അതിറക്കാൻ ചായ കുടിച്ചുകൊണ്ട് വഴിക്കപ്പുറം ടൗൺ തുടങ്ങുന്നിടത്തേക്ക് നോക്കി ഇപ്പോൾ ഈ കാഴ്ച തനിക്കൊപ്പം വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നാലോചിച്ചു ഇല്ല സാംസ അവൻ്റെ വീടിരിക്കുന്ന പറമ്പിലേക്ക് കയറുമ്പോൾ മാത്രമാണ് ഒപ്പം വേറൊരാളുള്ളത് അല്പം മുൻപ് നടന്നു വന്ന വഴികളിലും കടയിലും കൂടെ ഒരാളില്ലായിരുന്നു അങ്ങനെ ഇരുന്നു കൊണ്ട് അവൻ അന്നൊരു ദിവസം രാവിലെ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ചു മറ്റൊരാൾ കൂടി കാണുന്നതായി അനുഭവപ്പെട്ട സ്വപ്നം
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം പട്ടുനൂൽ പുഴു രചന എസ് ഹരീഷ് അവതരണം ബോബി സി മാത്യു സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി

0: സെന്റർ.
1: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
2: കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
1: അതിപ്പോ ചേവായൂർ എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെയിൽ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
3: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
3: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
5: FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ന്യൂസിലാൻഡ് ഉഭയകക്ഷി വ്യാപാര കരാർ വികസിത രാഷ്ട്രമെന്ന നിലയിലേക്ക് ഇന്ത്യയുടെ മുന്നേറ്റത്തെ ത്വരിതപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്ലൻഡിലെ സ്പാർക്ക് അരീനയിൽ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോദി. ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ തൂഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തൃശൂർ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ MLA അവാർഡ് 2026 അനുമോദന പരിപാടി ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ച പരാതികളിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസ് അയച്ചു. വിശദീകരണവും റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്പനിയുടെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററോട് നിർദ്ദേശിച്ചു. ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലഘട്ടത്തിന് തിരശീലക വീഴുകൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കോഴിക്കോട് NIT സംഘടിപ്പിച്ച ഇൻഡോ നോർവേ സ്പാർക്ക് അന്താരാഷ്ട്ര ശില്പശാല സമാപിച്ചു. സ്മാർട്ട് അഗ്രികൾച്ചറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗും എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം കാക്കനാട്ട് സാംസ്കാരിക പ്രവർത്തകൻ സുനിൽ പി ഇളയിടൻ ഉദ്ഘാടനം ചെയ്തു. 2026-28 വർഷത്തെ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. കൊല്ലം പുത്തൂരിൽ ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ് ലൈൻമാൻ മരിച്ചു. പുത്തൂർ KCB ഓഫീസിലെ ലൈൻമാൻ ചവറ പന്മന തറയിൽ പീടികയിൽ വൈ അൽത്താഫാണ് മരിച്ചത്. ഏഷ്യൻ U19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. 6 ബോക്സർമാർ സെമി ഫൈനലിലേക്ക് കടന്നതോടെയാണ് ഇന്ത്യ മെഡലുകൾ ഉറപ്പാക്കിയത്. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.
6: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
10: തന്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി പുറത്തു പതിയെ താളമിട്ട് അമ്മ കുഞ്ഞിനായി പാടുന്ന പതിഞ്ഞ ഈണമാണ് താരാട്ട്. ഇവ ഓരോ സംസ്കാരത്തിലും വ്യത്യസ്തമായിരിക്കുന്നു. എന്തായിരുന്നാലും കുഞ്ഞിനെ ഉറക്കുക എന്നതിലുപരിയായി അമ്മയുടെ ആശങ്കയും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ അവനിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ഒരു ഉപാധിയായി കൂടി താരാട്ടിനെ കണക്കാക്കുന്നു. ഇരയിമ്മൻ തമ്പിയുടെ ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ടിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ മലയാള സിനിമാ ഗാനരംഗത്തും ഒട്ടനവധി താരാട്ടുപാട്ടുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. 1960 പുറത്തിറങ്ങിയ സീത എന്ന ചിത്രത്തിൽ പാട്ടുപാടി ഉറക്കാം ഞാൻ എന്ന അതിമനോഹരമായ ഒരു താരാട്ടുപാട്ടുണ്ട്. ശ്രീരാമനാൽ ഉപേക്ഷിക്കപ്പെട്ട് വാത്മീകാശ്രമത്തിൽ കഴിയുന്ന സീതാദേവി തൻ്റെ മകനെ ഉറക്കാനായി പാടുന്ന ഈ താരാട്ട് മലയാളത്തിലെ ആദ്യ ഗാനജോഡികളായ അഭയദേവും വി ദക്ഷിണാമൂർത്തിയും ഒരുക്കിയിരിക്കുന്നു. പി സുശീലയുടെ ആദ്യ മലയാള ഗാനം കൂടിയായിരുന്നു ഇത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: ഒച്ചയുണ്ടാക്കാതെ വന്ന് തന്റെ ചന്തം തികഞ്ഞ പൊന്നുംകുടത്തിന്റെ കവിൾപ്പൂവിനെ കാണാനും തൊട്ടുതലോടാനും പൂവാലൻ കിളിയെയും കുഞ്ഞിക്കാറ്റിനെയും മിന്നാമിനിങ്ങിനെയും മഴവില്ലിനെയും ഒക്കെ താരാട്ടിലൂടെ അമ്മ ക്ഷണിക്കുകയാണ്. ഒറ്റ മന്ദാരം എന്ന ചിത്രത്തിൽ ഒന്നാം കൊമ്പത്ത് എന്ന ശ്വേത പാടിയ ഈ ഗാനം മനോഹരമായ ഒരു താരാട്ടാണ്. വിനോദ് മങ്കരയുടെ ഭാവനയ്ക്ക് സംഗീതം നൽകിയത് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായ പണ്ഡിറ്റ് രമേശ് നാരായൺ.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സത്യഭാമ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
7: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
8: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
7: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറമ്പൻ പാവങ്ങാട് കോഴിക്കോട്.
9: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
10: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
11: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
12: ആകാശവാണി 103.6 റിയൽ FM. ഇനി 8:15 മോർണിംഗ് ന്യൂസ്.
13: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. Good morning, I am Naresh Mago. The headlines. Prime Minister Narendra Modi concludes his three-nation tour of Indonesia, Australia and New Zealand. Departs for India after holding extensive talks with New Zealand Prime Minister Christopher Luxon. Vietnam government orders probe into speedboat tragedy that killed 15 Indian tourists. US launches new round of strikes against Iran after IRGC forces attack container ship transiting Strait of Hormuz. Iranian Navy closes the vital sea corridor until further notice. IMD forecasts heavy rainfall across northern and eastern parts of the country for next 4 days. England beats Norway 2-1 to reach FIFA World Cup semi-finals. And Linda Noskova beats Carolina Muchova to win first Wimbledon tennis title. Prime Minister Narendra Modi has concluded his three-nation tour of Indonesia, Australia and New Zealand and departed for India after holding extensive talks with New Zealand Prime Minister Christopher Luxon. India and New Zealand elevated their bilateral ties to a strategic partnership and signed several agreements and memoranda.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗൽഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഹവാകർ പാദരക്ഷകൾ, റിയൽ എഫ്എം പോഡ്കാസ്റ്റ്.
3: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
2: സമർപ്പിക്കുന്നത്
4: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാകർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
5: എഴുത്ത്, വ്യക്തി, സമൂഹം. പ്രശസ്ത സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രനുമായി ഫഹദ് റാസ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
6: മനുഷ്യന്, രാമുഖം, സമുദ്രശില എന്നീ രണ്ടു നോവലുകളിലൂടെയും ഒട്ടേറെ ചെറുകഥകളിലൂടെയും മലയാള സാഹിത്യത്തിലും സാംസ്കാരിക മേഖലയിലും വളരെ സജീവ സാന്നിധ്യമായ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം.
7: നമസ്കാരം.
6: സിദ്ധിയും സാധനയും എന്ന പേരിലൊരു പുസ്തകമുണ്ട്, നോവലിന്റെ രചനാതന്ത്രങ്ങളെ കുറിച്ച് പി കെ ബാലകൃഷ്ണൻ എഴുതിയൊരു നോവൽ. അതേ കാര്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് താങ്കൾ

0: ഒരു പ്രഭാഷണവും കേട്ടിട്ടുണ്ട്. ഒരു എഴുത്തുകാരനാകാൻ ഏറ്റവും നിർബന്ധമുള്ള രണ്ട് കാര്യങ്ങൾ സർഗസിദ്ധിയും സാധനയുമാണ് എന്ന്. സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരനിലേക്ക് താങ്കൾ വളരുന്നത് ആ ഒരു സർഗസിദ്ധി സ്വയം ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ആദ്യത്തെ ഒരു അനുഭവം എന്തായിരുന്നു?
1: കൃത്യമായിട്ട് അങ്ങനെ ഒരു അനുഭവമായിട്ട് ഓർമ്മയില്ല, പക്ഷേ കുട്ടിക്കാലം മുതലേ സർഗാത്മകമായ എല്ലാത്തിനോടും ഇഷ്ടമുണ്ടായിരുന്നു. ഭയങ്കര പാട്ട് കേൾക്കുമ്പോൾ ഇഷ്ടമാണ്, ചിത്രം കാണുമ്പോൾ ഇഷ്ടമാണ്, അതിനൊക്കെ അനുകരിക്കാനുള്ള ഒരു ടെൻഡൻസി എനിക്കുണ്ടായിരുന്നു കുട്ടിക്കാലം മുതലേ. ഒരു പാട്ട് കേട്ട് അങ്ങനെ പാടി നോക്കുക, ഒരു റേഡിയോ നാടകം കണ്ട അതിനകത്ത് ഡയലോഗ് വെറുതെ അങ്ങനെ അനുകരിച്ച് പറയുക. ഈ കലാപരമായിട്ടുള്ള സർഗാത്മകമായ സംഗതികളോട് ഭയങ്കര ആഭിമുഖ്യം എനിക്കുണ്ടായിരുന്നു. പിന്നെ എഴുത്താണ് ഞാൻ ഏറ്റവും അവസാനം പരീക്ഷിച്ചും തിരിച്ചറിഞ്ഞതായ കാര്യം. ബാക്കി ഞാൻ വിചാരിച്ച് ഞാൻ പാട്ടുകാരനായി തീരുന്നതായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് വലിയൊരു ആഗ്രഹം. ഞാൻ സ്കൂളിലൊക്കെ ലളിതഗാനത്തിന് ഫസ്റ്റായിരുന്നു. 10,000 കുട്ടികളുള്ള ഒരു വലിയ സ്കൂളായിരുന്നു എൻ്റെ, പടിഞ്ഞാറക്കടുങ്ങൾ ഗവൺമെൻറ് ഹൈസ്കൂൾ. അവിടെ സാധാരണക്കാരും ശരാശരിക്ക് താഴെയുള്ള കുട്ടികളാണ് എല്ലാവരും, എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് പോലും. അപ്പോൾ അവിടെ ഞാനൊരു മുറിമുക്കൻ രാജാവായിരുന്നു. ചിത്രരചനയ്ക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടും, പാട്ടിന് സമ്മാനം കിട്ടും, നാടകം എഴുതി അവതരിപ്പിക്കും അതിന് സമ്മാനം കിട്ടും, ക്ലാസ്സിൽ പഠിക്കാനൊക്കെ ഞാൻ ഫസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ നിലവാരം മതിയായിരുന്നു അവിടെ ഒന്നാമനാവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുകഥ അല്ലെങ്കിൽ നോവൽ അങ്ങനെയുള്ള സാഹിത്യ രൂപങ്ങൾ അതിനേക്കാൾ ഷൈൻ ചെയ്യാൻ സ്കൂൾ തലത്തിലൊക്കെ മറ്റ് ഇടപാടുകളായിരുന്നു. ഇപ്പോൾ ഒരു മിമിക്രി പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നാടകത്തിൽ അഭിനയിച്ചാൽ കഥ എഴുതണമെന്ന് ആരും അവിടെ വില വയ്ക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള, ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ. ഞാൻ കഥാപ്രസംഗമൊക്കെ ഇപ്പോൾ സമ്മാനം മേടിച്ചിട്ടുള്ള ആളാണ് സ്റ്റേജിൽ.
0: കലകളെല്ലാം
1: എല്ലാം പറ്റിയിട്ടുണ്ട്, എല്ലാം പറ്റിയിട്ടുണ്ട് അല്ലേ. പിന്നീട് ഓരോന്നിനെയും ഡീപ്പായിട്ട് അറിയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ മനസ്സിലായി നമ്മളെക്കാൾ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. ഉദാഹരണത്തിന് ഞാൻ സെൻറ്റ് ആൽബർട്സ് കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. അവിടെ പതിവ് പോലെ ഞാൻ സ്കൂളിൽ ചെയ്തതുപോലെ അവിടെയും യൂത്ത് ഫെസ്റ്റിവൽ വന്നപ്പോൾ ഞാൻ ലളിതഗാനത്തിന് പേര് കൊടുത്തു. ഒരു കരിമുട്ടിൻ്റെ കഥയാണ് നീ എന്നൊരു പാട്ടൊക്കെ പഠിച്ച് പാടാനായിട്ട് പോയി. സ്കൂളിൽ എനിക്ക് ആ പാട്ട് പാടി സമ്മാനം പലവട്ടം കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കോളേജിലെത്തുമ്പോൾ എണ്ണം കുറയുമല്ലോ, കുട്ടികളുടെ എണ്ണം കുറയും. അപ്പോൾ ആദ്യത്തെ 2-3 പേരുടെ പാട്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ അസ്തമിച്ചു പോയി, കാരണം അതിഗംഭീരമായിട്ട് പാടുന്നു. എനിക്ക് അങ്ങനെ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ അങ്ങനെ പാടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ എൻ്റെ ഒരു ലൊട്ടിലൊടുക്ക് പാട്ടൊക്കെ കേമാണെന്ന് വിചാരിച്ചു കിടന്നൊരു കാലമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര നമസ്കാരം തോന്നിപ്പോയി അവരോട്. അത് ഞാൻ അന്നത് മത്സരിച്ചില്ല, എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു. കാരണം എനിക്ക് ലജ്ജ കൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. കാരണം ഞാൻ എത്രമാത്രം പരിമിത വിഭവനാണ് സംഗീതത്തിലും ആലാപനത്തിലും എന്നൊക്കെ എനിക്ക് ആദ്യമായിട്ട് ബോധ്യം വരും. ഞാൻ കടുങ്ങല്ലൂർ എന്നൊരു ഗ്രാമത്തിൽ നിന്ന് എറണാകുളം സെൻറ്റ് ആൽബർട്സ് കോളേജ് മഹാനഗരത്തിൽ പോയി പഠിക്കാൻ പോയ കുട്ടിയാണ്. സെക്കൻഡ് ഗ്രൂപ്പാണ് പഠിച്ചിരുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ വേറെ ട്യൂഷൻ പഠിച്ചിരുന്നത്, ഇതർ ഡോക്ടർ ഓർ എഞ്ചിനീയർ എന്നുള്ള മട്ടിൽ. ആ ഘട്ടത്തിലാണ് ഞാൻ വായന, അതുവരെ നമ്മൾ സിലബസിൽപ്പെട്ട വായനകളൊക്കെ ഉള്ളൂ. ഇപ്പോൾ സി വി രാമയുടെ പുസ്തകം നമുക്ക് നോ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അതെല്ലാം തിരഞ്ഞെടുത്ത് വായനയല്ല, കിട്ടുന്നത് കൊണ്ടേ വായിക്കുക എന്നുള്ളതാണ്. പക്ഷേ പ്രീ ഡിഗ്രി കാലത്ത് ചില അധ്യാപകർ, എൻ്റെ ചില സുഹൃത്തുക്കളുടെ പിതാക്കന്മാർ, അങ്ങനെ സാഹിത്യത്തെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കുറച്ച് ആളുകൾ എനിക്ക് ഇതര കലകളിലുള്ള കഴിവ് വെച്ചിട്ട് എന്നെ ഇങ്ങനെ സാഹിത്യത്തിലേക്ക് വായിപ്പിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ദസ്തദസ്കിയൊക്കെ വായിക്കുന്നത്. കരാമസോ ബ്രദേഴ്സ് ഞാൻ ഇംഗ്ലീഷിലാണ് കഷ്ടപ്പെട്ട് ആദ്യം വായിച്ചത്,
0: സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്,
1: സ്കൂളിൽ അല്ല പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്. പിന്നീടാണ് എൻ്റെ വിവർത്തനം മലയാളത്തിൽ ദാമോദരൻ്റെ വായിച്ചത്.
0: അതാണ് ഏറ്റവും സ്വാധീനിച്ച പുസ്തകം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
1: പ്രധാനപ്പെട്ട ഒരു പുസ്തകം അതാണ്. ദസ്തദസ്കിയാണ് മൊത്തത്തിൽ അതിനെ തന്നെ കരാമസോ ബ്രദേഴ്സ് ആണ് എന്നെ സൃഷ്ടിച്ചതെന്ന് പറയാം. അപ്പോൾ അങ്ങനെ സിദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ മനുഷ്യനും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ മനുഷ്യനിലും, മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും മനുഷ്യന് സാധിക്കുന്ന എല്ലാ മേഖലകളുടെയും സിദ്ധിയുടെ ചെറിയ അളവ് ഉള്ളിലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആസ്വദിക്കുന്നത്. നമ്മൾ എല്ലാവരും ആസ്വാദകരാണല്ലോ. എല്ലാത്തിൻ്റെ ആ സിദ്ധിയുടെ എലമെൻ്റ് തന്നെയാണ് നമ്മളെ. ഇപ്പോൾ മലയാളം എം എക്ക് പഠിക്കുമ്പോൾ നമ്മളത് പ്രത്യേകം പഠിക്കും. അതായത് കാരയത്രി പ്രതിഭ, ഭാവയത്രി പ്രതിഭ എന്ന് പറഞ്ഞ രണ്ട് പ്രതിഭകളെ പറ്റി പറയും. രാജശേഖരൻ എന്ന് പറഞ്ഞ പഴയ ഒരു, അതായത് കാരയത്രി പ്രതിഭയാണ് സൃഷ്ടിക്കുവാനുള്ള, ടു ക്രിയേറ്റ് എന്നുള്ള ആ പ്രതിഭാശി. അതുപോലെ തന്നെ പ്രധാനമാണ് ഭാവയത്രി പ്രതിഭ എന്ന് പറയുക. അതായത് ഇത് ആസ്വദിക്കാനുള്ള പ്രതിഭയും തത്തുല്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒന്ന് വലുതും ഒന്ന് ചെറുതുമല്ല, ആസ്വദിക്കുന്നവൻ താഴെ തറയിലും മറ്റവൻ സദസ്സിലും അങ്ങനെയല്ല, വേദിയിലുമല്ല, തുല്യമാണ്. പക്ഷെ നമ്മൾ ഏതിനാണ് നമ്മളെ ഊന്നൽ കൊടുക്കുന്നതെന്നനുസരിച്ച് അത് വളർന്നു വരികയാണ് ചെയ്യുക നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ.
0: മാതൃഭൂമിയിലെ കഥാമത്സരം ആണ് താങ്കളുടെ എഴുത്ത് ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഒരു വലിയൊരു വഴിത്തിരിവായി വരുന്നത്. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന ചെറുകഥയിലൂടെ അന്ന് ആ ഒരു പ്രായത്തിൽ ആ ഒരു കഥാമത്സരത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ കേരളത്തിലെ വായനക്കാരിലേക്ക് എത്തിയ താങ്കൾ ഇന്ന് മാതൃഭൂമിയുടെ പത്രാധിപർ അല്ലെങ്കിൽ എഡിറ്ററായിട്ട്, ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്ററായിരിക്കുന്നു. അപ്പോൾ ഇന്ന് വായനക്കാരെ അല്ലെങ്കിൽ എഴുത്തുകാരെ സൃഷ്ടിക്കുന്ന ഒരു എഡിറ്ററായി നിൽക്കുന്ന ഈ ഒരു പരിണാമം, ആ ഒരു കാലഘട്ടത്തിലുള്ള താങ്കളുടെ എഴുത്തിനെക്കുറിച്ചുള്ള

0: കാഴ്ചപ്പാട് എത്രത്തോളം മാറിയിട്ടുണ്ട്?
1: അതൊരു പ്രവാഹം പോലെയാണ്. നമ്മൾ വെറുതെ ചില ഒഴുക്കുകളിൽ പെട്ടാൽ നമുക്ക് നീന്തേണ്ട ആവശ്യമില്ല. എതിരെ നീന്തുമ്പോൾ മാത്രമേ നമുക്ക് നീന്തേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം ഞാൻ മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായിട്ടാണ് ജോലിക്ക് ചേർന്നത്. MA കഴിഞ്ഞിട്ട് ഞാൻ LLB ചേർന്നിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ്റെ നിർബന്ധപ്രകാരം ഞാൻ LLB പഠിക്കാനായിട്ട് ചേർന്നു, ഗവൺമെൻറ് കോളേജിൽ റെഗുലർ കോഴ്സായിട്ട്. പക്ഷെ അപ്പോഴാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അതിഭീകരമായി വരികയും എന്തെങ്കിലും ഒരു ജോലി വേണമെന്നുള്ളൊരാഗ്രഹം. ഞാൻ ഈ LLB പിന്നെയും 3 വർഷം പഠിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുമ്പോഴാണ് മാതൃഭൂമിയിലെ പ്രൂഫ് റീഡർമാരുടെ ഒഴിവുണ്ടെന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് പത്രത്തിൽ കണ്ടത്. അങ്ങനെയാണ് ഞാൻ മാതൃഭൂമിയിൽ എഴുതി. അന്ന് എൻ്റെ മനസ്സിൽ കുട്ടികൃഷ്ണമാരായിരുന്നു ചെയ്ത ജോലിയൊന്നും എൻ്റെ മനസ്സിലില്ല. ഒരു ജോലി ചെയ്യാൻ കിട്ടുക, നമ്മുടെ ആവശ്യത്തിനുള്ള പൈസ നമ്മൾ ഉണ്ടാക്കുക, വെറുതെ ഇനിയും പഠിച്ചിട്ട് MA മലയാളം ഫസ്റ്റ് റാങ്ക് മേടിച്ച ആൾ LLB പഠിച്ചിട്ടൊരു കാര്യമില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറെങ്കിൽ പ്രൂഫ് റീഡർ എന്നുള്ള

0: ഞാൻ ഈ LLB പിന്നെയും 3 വർഷം പഠിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുമ്പോഴാണ് മാതൃഭൂമിൽ പ്രൂഫ് റീഡർമാരുടെ ഒഴിവുണ്ടെന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് പത്രത്തിൽ കണ്ടത്. അങ്ങനെയാണ് ഞാൻ മാതൃഭൂമിയിൽ എഴുതി. അന്ന് എൻ്റെ മനസ്സിൽ കുട്ടികൃഷ്ണമാരായിരുന്നു ചെയ്ത ജോലിയൊന്നും എൻ്റെ മനസ്സിലില്ല. ഒരു ജോലി ചെയ്യാൻ കിട്ടുക, നമ്മുടെ ആവശ്യത്തിനുള്ള പൈസ നമ്മൾ ഉണ്ടാക്കുക, വെറുതെ ഇനിയും പഠിച്ചിട്ട് എം എ മലയാളം ഫസ്റ്റ് റാങ്ക് മേടിച്ച ആൾ LLB പഠിച്ചിട്ടൊരു കാര്യമില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറെങ്കിൽ പ്രൂഫ് റീഡർ എന്നുള്ള പോസ്റ്റിലേക്ക് വന്നത്. പക്ഷെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു നിമിത്തം ആയിട്ട് തോന്നിയിരുന്നു. കുട്ടികളുടെ കഥാമത്സരത്തിൻ്റെ സമ്മാനം മേടിക്കാനാണ് ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട്ടേക്ക് വന്നത്. അന്ന് കോഴിക്കോട് വരുമ്പോൾ മാതൃഭൂമിയുടെ കെട്ടിടമൊക്കെ കാണുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു കസേരയിലിരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അറ്റൻഡറോ ക്ലർക്കോ അല്ലെങ്കിൽ അങ്ങനെ പത്രാധിപർ എന്നുള്ള മട്ടിലൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല, എന്തെങ്കിലും ഒരു ചെറിയ ജോലിയായിട്ട് ഇവിടെ കിട്ടിയിരുന്ന നല്ല അന്തരീക്ഷമാണല്ലോ, പുസ്തകങ്ങൾ വായിക്കാം, എഴുത്തുകാരെ കാണാം, നേരിട്ട് കാണാം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നേ ഉള്ളൂ. പിന്നെ 2 വർഷം കഴിയുമ്പോഴേക്കും മാതൃഭൂമി ബാലഭൂമി എന്ന് പറഞ്ഞ കുട്ടികളുടെ ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കാൻ അതിൻ്റെ ആലോചന വന്നപ്പോൾ പുതിയ സബ് എഡിറ്റർമാരെ അതിനകത്തേക്ക് വേണം എന്ന് വന്നപ്പോഴാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എന്നെ MT വാസുദേവൻ നായർ സാറായിരുന്നു അന്ന് പീരിയോഡിക്കൽസിൻ്റെ എഡിറ്റർ, അദ്ദേഹത്തിന് എന്നെ മുൻപരിചയമുണ്ട് ഈ കഥ എഴുതിയ കുട്ടി എന്നുള്ള മട്ടിലും എൻ്റെ കഥകൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടുള്ള ഒരു പത്രാധിപർ എന്നുള്ള മട്ടിലും അദ്ദേഹത്തിന് എന്നെ പരിചയമുള്ളതുകൊണ്ട് എനിക്കത് എളുപ്പമായിരുന്നു ബാലഭൂമിയിലെ സബ് എഡിറ്ററായിട്ട് ജോലിക്ക് കിട്ടാനായിട്ട്. അവിടെ 10-15 വർഷത്തോളം ഞാൻ കുട്ടികളുടെ പ്രസിദ്ധീകരണത്തിൽ ഇരുന്നു. നേരത്തെ പറഞ്ഞ ഒഴുക്ക് ഞാനതാ പറഞ്ഞു, എൻ്റെ മക്കള് 15 വയസ്സാവുന്ന പ്രായം വരെയും ഞാൻ ബാലസാഹിത്യം എഴുതുകയും വായിക്കുകയും പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്ന ജോലിക്കാരനായിരുന്നു. അവർ മുതിർന്നപ്പോഴാണ് ഞാൻ പിന്നീട് ഞാനും മുതിർന്നത്. ഞാൻ വാരാന്ത പതിപ്പിൻ്റെ ചുമതലയിലേക്ക് മാറി 6-7 വർഷം അവിടെ ഇരുന്നു. പിന്നെ ഇപ്പോൾ അവസാനത്തെ 6-7 വർഷമായിട്ട് മാതൃഭൂമി ആഴ്ചപ്പിൻ്റെ ചുമതല ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലതാണ്, നമുക്കത് ഇതിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അധികമായൊരു കണ്ണുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ആ കുട്ടിയായിരുന്നു, ഞാൻ ആ വായനക്കാരനായിരുന്നു, ഞാൻ ആ ശുഭാപ്തി വിശ്വാസമില്ലാത്ത ആ ആദ്യകാല എഴുത്തുകാരനായിരുന്നു. അപ്പോൾ എനിക്ക് നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു രചന വരുമ്പോൾ എനിക്ക് ആ കണ്ണിലൂടെ കൂടിയും അതിനെ കാണാൻ സാധിക്കും.
1: ഇപ്പോൾ അത്തരം കഥാമത്സരങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ അതിലൂടെ പുതിയ എഴുത്തുകാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പറഞ്ഞ പ്രവാഹത്തിൻ്റെ ഭാഗമായിരിക്കാം ഭാവിയിൽ അവരും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ എഴുത്ത് വായിക്കുമ്പോൾ താങ്കളൊക്കെ എഴുതി തുടങ്ങിയ അല്ലെങ്കിൽ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന സാഹിത്യത്തിൽ നിന്നും വ്യത്യസ്തമായൊരു ശൈലിയിലേക്ക് നമ്മുടെ സാഹിത്യം വളരുന്നുണ്ട് അല്ലെങ്കിൽ മാറുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടോ?
0: അത് വളരുകയാണോ എന്നറിയില്ല, അത് മാറി നടക്കലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എഴുത്ത് ആത്യന്തികമായിട്ടൊരു കലാവസ്തുവാണ് എന്നൊരു ബോധത്തിൽ ഉണ്ടായിരുന്ന ഒരു തലമുറയിലെ അംഗമാണ് ഞാൻ. എഴുത്തുകാരൻ എന്ന് പറഞ്ഞൊരു കലാകാരനാണ്, ഈസ് ആൻ ആർട്ടിസ്റ്റ് എന്നുള്ള ബോധ്യം നമുക്ക് നന്നായിട്ടുണ്ട്, അന്നുണ്ട് ഇന്നുണ്ട്. പക്ഷെ പുതിയ കാലത്തിൻ്റെ എഴുത്തുകാർ അവരെ ഞാൻ ചെറുതാക്കിയോ മോശമാക്കിയോ പറയുകയല്ല, അവരുടെ ധാരണയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എഴുത്തൊരു കലാപ്രവർത്തനമാണ് എന്ന് പലപ്പോഴും പലർക്കും തോന്നുന്നില്ല.
1: ഇത് തമ്മിലുള്ളൊരു ഉദാഹരണം എന്തെങ്കിലും ഒരു ഇത് പറയാൻ കഴിയുമോ?
0: അതായത് കവിതയാണല്ലോ വാക്കുകൊണ്ട് സൃഷ്ടിക്കാൻ പറ്റുന്ന ഏറ്റവും അത്ഭുതകരമായ വിദ്യ എന്ന് പറയുന്നത്. കവിത എഴുതാൻ പറ്റാത്തതിൻ്റെ നിരാശയുള്ളവരാണ് കഥാകൃത്തും നോവലിസ്റ്റൊക്കെ ആയി മാറുന്നത്. കാരണം അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്താണ് നമ്മൾ ഈ സ്വർണത്തിൽ ചെമ്പ് ചേർത്തിട്ട് ആഭരണം ഉണ്ടാക്കുന്ന പോലെയാണ് കവിത എന്ന് പറയുന്ന തനി പൊന്നിൽ ചെമ്പും ഒക്കെ ചേർത്തിട്ട് നമ്മൾ കഥയും നോവലും ഒക്കെ എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കാവ്യാത്മകത എന്ന് പറയുന്നത് സർഗസിദ്ധിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അസൽ കവി ആവണമെങ്കിൽ നേരത്തെ പറഞ്ഞ സിദ്ധി എന്നൊരു സംഗതി വേണം. അപ്പോൾ ആ കവിത പഴയ കാലത്ത് പറയും നാടകാന്തം കവിത്വം, വലിയൊരു കവിക്ക് നാടകം എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. കവിത്വത്തിൻ്റെ അന്തമാണ് നാടകം എന്നാണ് അത് ശരിക്കും അന്വയം. നാടകാന്തം കവിത്വം എന്നാണ് പറയുന്നതെങ്കിലും അതിൻ്റെ അന്വയം തിരിച്ചാണ്. അതിനർത്ഥം ഈ കവിത്വം എന്ന് പറയുന്ന എലമെൻ്റ് ഏറിയും കുറഞ്ഞും അതിൻ്റെ വൈഭവം പ്രകാശിപ്പിച്ചും മിനുക്കിയും മറ്റ് സാഹിത്യ രൂപങ്ങളിൽ വേണം എന്ന് തന്നെയാണ്. പുതിയ തലമുറയുടെ പുസ്തകങ്ങൾ ഒരുപാട് ചെലവഴിക്കുന്നു, നമ്മൾ കാണുന്നു, സമ്മാനങ്ങൾ കിട്ടുന്നത് ഒക്കെ നല്ലതാണ്. കാരണം പുതിയ ആളുകളെ വായനയിലേക്ക് കൊണ്ടുവരാൻ, ഒന്നും വായിച്ചിട്ടില്ലാത്ത കുറച്ച് പേരെങ്കിലും വായനയിലേക്ക് എത്തിക്കാനൊക്കെ സഹായിക്കും. പക്ഷെ അതിൻ്റെ കാലാതീതമായി ഒരു കലാവസ്തു എന്നുള്ള നിലയ്ക്ക് അത് നിൽക്കുമോയെന്ന് വെച്ചാൽ അത് എഴുതിയവർക്ക് പോലും വലിയ ഉറപ്പൊന്നുമില്ല, അവരത് പ്രതീക്ഷിക്കുന്നില്ല. കലയാവട്ടെ കാലാതീതവുമായിട്ടാണ് സംവദിക്കുന്നത്. കല എന്ന് നമ്മളൊരു സംഗതി നമ്മൾ അതിനെ നോക്കിയത് കല എന്ന് പറയണമെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് അതിനർത്ഥം അത് കാലാതീതം ആണെന്നാണ്. നമ്മുടെ ജന്മം കഴിഞ്ഞാലും നമ്മുടെ തലമുറ പൊഴിഞ്ഞാലും 100 വർഷം കഴിഞ്ഞാലും അത് അതിൻ്റെ മൂല്യത്തിൽ തന്നെ നിൽക്കും എന്നുള്ള ഒരു തോന്നലാണല്ലോ, പ്രതീതിയാണ് കല സൃഷ്ടിക്കുന്നത്. മഹാന്മാരായ കലാകാരന്മാരെ പറ്റി പറയുമ്പോൾ, മഹത്തായ കലയെ പറ്റി പറയുമ്പോൾ നമ്മുടെ പ്രാഥമിക ധാരണ അതാണ്, അത് നിലനിൽക്കും എന്നുള്ളതാണ്. പക്ഷേ പുതിയ കാലത്തെ എഴുത്തുകളിൽ പലതും നിലനിൽപ്പിനെ പറ്റി അവർക്ക് തന്നെ ഈ തൽക്കാല നിലനിൽപ്പല്ലാതെ സർവകാല നിലനിൽപ്പിനെ പറ്റി അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെ ഒന്നിനെ പറ്റി അവർ ആഗ്രഹിക്കുന്നില്ല. അതുണ്ടാവണമെങ്കിൽ ഈ കലയെ പറ്റിയുള്ള ഈ അടിസ്ഥാന ബോധ്യം ആവശ്യമാണ്. എഴുത്ത് എന്ന് പറയുന്നത് കലയല്ലാതെ മറ്റൊന്നുമല്ല, എഴുത്തുകാരൻ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് അല്ലാതെ മറ്റാരുമല്ല എന്നുള്ള തോന്നലാണ് വേണ്ടത്.
1: പക്ഷേ ഈ ഒരു ദൗത്യം ഒരു എഴുത്തുകാരൻ, അതോടൊപ്പം തന്നെ ഇപ്പോൾ പുസ്തകമാണെങ്കിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന പ്രസാധകനെ സംബന്ധിച്ചും ഇത് കാലാതീതമായി നിൽക്കേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്തം രണ്ടുപേർക്കും

0: കൂടിയുള്ളതാണ്. പക്ഷേ ഈ രണ്ടുപേരും വിറ്റഴിക്കപ്പെടുക എന്നുള്ള ഒരു ഒരു കാര്യത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുവരുന്നുണ്ട് തോന്നുന്നുണ്ടോ?
1: ഉറപ്പായിട്ടുണ്ട്. അത് ലോകം കച്ചവടത്തിൻ്റെ ഒരു ലോകമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് രാമമോഹൻ പാലിയത്ത് അതിനെ പരപ്പനങ്ങാടി എന്നാണ് പറയുക. ലോകം ഒരു അങ്ങാടിയായി മാറിയിരുന്നു, പരന്ന് അങ്ങനെ അങ്ങാടിയായിട്ട് പരന്നുപോയിരിക്കുന്നു ലോകം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പുസ്തക ചന്ത എന്നുള്ള വാക്ക് ഒരിക്കലും കോയിൻ ചെയ്യപ്പെടാൻ പറ്റാത്തൊരു പദ ചേർച്ചയാണ്. കാരണം പുസ്തകവും ചന്തയായിട്ട് ബന്ധമില്ലെന്നാണ് നമ്മുടെ കുട്ടിക്കാലത്ത്. ഇപ്പോൾ പുസ്തകം എടുക്കാതെ പോകുന്ന കുട്ടിയുടെ അമ്മ നീ എന്താ ചന്തയിലേക്കാണോ പോകുന്നതെന്നുള്ള ചോദ്യത്തിൻ്റെ അർത്ഥം പുസ്തകവും ചന്തയും വിപരീത പദങ്ങളാണെന്നുള്ള ഒരു ധ്വനിയുണ്ടല്ലോ എന്നത്. എന്നാൽ പിന്നീട് പുസ്തക ചന്ത എന്നൊരു വാക്ക് പ്രചാരത്തിൽ വന്നു. മത്സ്യം വിൽക്കുന്നത് പോലെ, കളിപ്പാട്ടം വിൽക്കുന്നത് പോലെ, വാ ഐതെടുത്താലും 1.5 രൂപ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന മട്ടിൽ പുസ്തകങ്ങളും വിൽക്കുന്നൊരു കാലം വന്നു. അത് വിപണനത്തിൻ്റെ ഒരു പുതിയ കാലം സൃഷ്ടിച്ച ഒരു മാറ്റമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വിപണനത്തിൻ്റെ മോഹവലയത്തിൽ പെട്ട് വായിക്കുന്ന ഏതു തരം പുസ്തകവും ഒരുപക്ഷെ അതിലൊരു 10% യഥാർത്ഥ പുസ്തകങ്ങളിലേക്കും യഥാർത്ഥ വായനയിലേക്കും നയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
0: വിപണി കീഴടക്കിയ ഈ സാഹിത്യ ലോകത്ത് ഒരു സാഹിത്യകാരൻ എന്ന രീതിയിൽ താങ്കളുടെ നിലനിൽപ്പിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ താങ്കൾ വിപണിക്ക് വേണ്ടി മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ?
1: അത് പറ്റില്ല. അത് ഒരു പ്രകൃതമാണത്. നമ്മൾ പണത്തിനെയാണോ നമ്മൾ വിലവയ്ക്കുന്നത്, പ്രസിദ്ധിയാണോ വിലവയ്ക്കുന്നത്, അതോ അജ്ഞാതമായൊരു സ്ഥലത്ത് നമ്മുടെ പുസ്തകം വായിച്ചിരുന്ന ശേഷം ഓഹ് എന്ന് പറയുന്ന ഒരു നെടുവീർപ്പിനെയാണോ വിലവയ്ക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം.
0: അതെ,
1: ധാരാളം വിറ്റുപോകുന്ന, നമ്മൾ കലാമൂല്യമില്ലെന്നോ അല്ലെങ്കിൽ ആഴമില്ലെന്നോ പറയുന്ന ഒരു രചന നിർവഹിക്കുന്ന ഒരാൾക്ക് ഷേക്സ്പിയറിനെ പോലെ എഴുതാൻ കഴിവുണ്ടായിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ എഴുതുന്നതല്ലല്ലോ. പുതിയ സിനിമയിലെ പാട്ട് എഴുതുന്നവരൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും പുതിയ കാലം ഇതാണ് ആവശ്യപ്പെടുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി കൊടുക്കണു എന്നാണ്. അപ്പോൾ അവരോട് ഞാൻ മനസ്സുകൊണ്ട് ചോദിക്കേണ്ട, ഇങ്ങനെ നിങ്ങൾ വയലാറിനെ പോലെ ഒരു പാട്ട് എഴുതി എനിക്ക് രഹസ്യമായിട്ട് കാണിച്ചു തരാമോ? അവർക്കതിന് സാധിക്കുന്നില്ല, അവർക്ക് സാധിക്കുകയില്ല. അവർ മറിച്ച് കളവ് പറയുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ വിപണിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം പത്മരാജനാണ്. വിപണിക്ക് വേണ്ടിയിട്ട് എഴുതുമ്പോഴും അദ്ദേഹത്തിലെ ക്രിയേറ്റീവായിട്ടുള്ള സിനിമയുടെ കാര്യം പറയുമ്പോൾ
0: അതെ അതെ
1: ഗംഭീരമായിട്ടുള്ള ആശയങ്ങൾ, ശരിക്കും കലാമൂല്യമുള്ള ആശയങ്ങൾ,
0: നേരത്തെ പറഞ്ഞ
1: കലാതിവർത്തി ആയുള്ള സംഗതികൾ മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. നിലാവ് കാണുമ്പോൾ എന്ത് നല്ല നിലാവ് എന്ന് തോന്നണമെങ്കിൽ അവനൊരു കവിഹൃതയുള്ള ആളായിരിക്കണം. അപ്പം അത് കാഴ്ചയുടെ വ്യത്യാസമാണ് എന്ന് തോന്നുന്നു.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് ഹവാകർ പാദരക്ഷകൾ, റിയൽ FM പോഡ്കാസ്റ്റ്.
3: ഹവാക്കർ സോഫ്റ്റ് ടീ, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതലറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
0: ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോ സ്വന്തം പേരിനേക്കാൾ വലിയ ഒരു സർഗ സൃഷ്ടി ഉണ്ടാക്കുക എന്നുള്ളത്, അത് കൂടുതൽ ആളുകൾ വായിക്കുക, നേരത്തെ പറഞ്ഞ കാലാതിവർത്തിത്വം ഉള്ള ഒരു സർഗ സൃഷ്ടി നിർമ്മിക്കാനാവുക, പുരസ്കാരങ്ങൾ നേടുക, ഇതെല്ലാം ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ്. ആദ്യത്തെ നോവലിലൂടെ തന്നെ അതെല്ലാം സാധിച്ചെടുത്ത ഒരാളാണ് താങ്കൾ. ഇപ്പോൾ മനുഷ്യനൊരാമുഖം എന്നൊരു നോവൽ വരുന്നു, അത് താങ്കളുടെ ആദ്യത്തെ നോവലാണ് എന്നിരിക്കെ തന്നെ അതിന് നേടാവുന്ന എല്ലാ പുരസ്കാരങ്ങളും പ്രശസ്തിയും വായനയും അത് നേടിക്കഴിഞ്ഞു. അതേസമയം താങ്കളുടെ ഒരു ചെറുകഥയുടെ ഒരു പേരാണ് മനുഷ്യനെ ഒരു ആമുഖത്തിൻ്റെ
1: ഒന്നാം അധ്യായം.
0: അത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണല്ലോ താങ്കൾ എഴുതുന്നത്, ഈ നോവലിനും ഒരുപാട് മുൻപ്. അപ്പോൾ ഈ നോവൽ പെട്ടെന്ന് ഒരു ചെറിയ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതല്ല എന്നുള്ളൊരു തോന്നൽ, അങ്ങനെ ഒരു ചെറുകഥ നേരത്തെ വന്നിരുന്നു അറിയുമ്പോൾ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു നോവലിൻ്റെ പ്രക്രിയ, ഒരു സർഗ സൃഷ്ടിയും ഒറ്റ ദിവസം കൊണ്ട് ചിന്തയിൽ നിന്ന് ഉണ്ടാവുന്നതല്ല, നമുക്കെല്ലാം അറിയാം, വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പ് അതിലുണ്ടാവും. എന്നാലും താങ്കളുടെ മനസ്സിൽ അന്ന് അങ്ങനെ ഒരു കഥ മനസ്സിൽ കാണണമെങ്കിൽ, അതിനങ്ങനെ ഒരു പേരിടണമെങ്കിൽ, ഇങ്ങനെ ഒരു നോവൽ വരും എന്നുള്ളൊരു തീർച്ച താങ്കൾക്ക് തന്നെ ഉണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ?
1: കഥകൾ എഴുതി തുടങ്ങിയ കാലം മുതലുള്ളൊരു ആഗ്രഹമാണ് ഒരു നോവൽ നമുക്ക് എഴുതണം എന്നുള്ളത്. എൻ്റെ ആയുസിനെ പറ്റി എനിക്ക് കുട്ടിക്കാലം പോലെ ചില സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഞാൻ ആസ്തമാരോഗ്യമൊക്കെ ആയിരുന്നു. എൻ്റെ ജാതകം നോക്കിയ ജ്യോത്സ്യം ഞാൻ 22 വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞ അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കായിരുന്നു കുട്ടിക്കാലം മുതൽ. അപ്പോൾ ഞാൻ ഏതാണ്ട് 22 വയസ്സിൽ തീർന്നു പോകുന്ന ഒരാളായിട്ട് സ്വയം കരുതുകയൊക്കെ ചെയ്ത ആളാണ്. അതുകൊണ്ട് ആ സമയത്ത് കേൾക്കാനുള്ള പാട്ടുകൾ മുഴുവൻ കേൾക്കുകയും വായിക്കാനുള്ള പുസ്തകങ്ങൾ മുഴുവൻ വായിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ തുടർന്നു, 22 വയസ്സിന് ശേഷവും ഞാൻ തുടർന്നു. അപ്പോൾ ഫഹദ് പറഞ്ഞ മനുഷ്യനാമുഖം എന്ന നോവലിൻ്റെ 1-ാം അധ്യായം എന്ന ചെറുകഥയ്ക്ക് മുമ്പ് നോവൽ സംഗ്രഹം എന്ന പേരിൽ എൻ്റെ ഒരു ചെറുകഥയുണ്ട്. അത് മനുഷ്യനാമുഖം എന്ന നോവലിൻ്റെ ഒരു സിനോപ്സിസാണ്. അത് ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന നോവൽ ഇങ്ങനെ ആയിരിക്കും, ഇന്നത്തെ കഥാപാത്രം ഇത്ര പേരുണ്ടാവും, അല്ലെങ്കിൽ അത് ഇത്ര കാലത്തെ കഥയായിരിക്കും, അതിൻ്റെ ചില സന്ദർഭങ്ങൾ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നൊരു ചെറുകഥയാണ് അത്. ഞാൻ എഴുതി വെച്ചെന്ന് വെച്ചാൽ ഈ ഐഡിയ പുറത്തു പോരുത്, എൻ്റെ തന്നെ കിടക്കണം എന്ന് വെച്ച് എഴുതി വെച്ചു. കാരണം ഞാൻ മരിച്ചു പോയാലും ഇതിങ്ങനെ ഉണ്ടാവണമല്ലോ എന്ന് ചോദിച്ചിട്ട്, എന്നിട്ട് ഞാൻ മരിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മനുഷ്യനാമുഖം നോവൽ എഴുതാൻ ആരംഭിച്ചു, അതിനകത്ത് 1 അധ്യായം എഴുതി. അത് എഴുതിയപ്പോഴും എനിക്ക് പേടി, കാരണം ഇത് മുഴുവൻ വലിയ ബൃഹത് നോവലാണ് മനസ്സിലുള്ളത്, അത് മുഴുവൻ എഴുതി തീർക്കാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ അത് ചെറുകഥയായിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് നോവലിന് ഇടാൻ ഉദ്ദേശിച്ച പേര് തന്നെ

0: ടു, അത് മനുഷ്യനാമുഖം എന്ന നോവലിൻ്റെ 1-ാം അധ്യായം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതെഴുതി.
1: അത് ഏത് വർഷമാണ് പുറത്തു വരുന്നത്?
0: അത് എനിക്ക് തോന്നുന്നത് 2000-ലാണ്, 2001-ലോ 2002-ലോ ആ സമയത്താണ്, ഈ പുതിയ മില്ലനിയത്തിൻ്റെ തുടക്കത്തിലാണ്. അതിന് VP ശിവകുമാർ കേളി പുരസ്കാരം കിട്ടി. അതൊരു അന്നത്തെ ഒരു പ്രസിദ്ധമായ പുരസ്കാരമാണ്. ആ അവാർഡ് എനിക്ക് തന്നത് സുഗതകുമാർ ടീച്ചറാണ്. അവർ പറഞ്ഞു, ഞാൻ വയസ്സിയായി, ഞാൻ അത്ര കാലം ജീവിച്ചിരിക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ ഇവൻ ചെറുപ്പക്കാരനാണ്. മനുഷ്യനാമുഖം എന്ന നോവലിൻ്റെ 1-ാം അധ്യായം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു നോവലായിട്ട് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് വായിക്കാൻ ഞാൻ ഉണ്ടാവില്ലെങ്കിലും അതങ്ങനെ നടക്കട്ടെ എന്നാണ് എനിക്ക് യുവാവിനുള്ള അഭ്യർത്ഥന എന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു ആശീർവാദം പോലെ തോന്നി. പിന്നെയാണ് ഞാൻ അത് ക്രമത്തിൽ അത് എഴുതാൻ തുടങ്ങിയത്. അതായത് ഇത് മുഴുമിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ജോലി തിരക്കിനിടയിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ബാലഭൂമിയിലായിരുന്നു. അപ്പോൾ പകൽ മുഴുവൻ ജമ്പൻ തുമ്പൻ എന്നൊക്കെ ഉള്ള കഥാപാത്രങ്ങളുടെ പേരുകൾ, ജിംബാലു അങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു മാജിക് മാലു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാൾ വൈകുന്നേരങ്ങളിലെ സമയങ്ങളിൽ രാത്രി ഭാര്യയും മകൾ ഉറങ്ങിയതിന് ശേഷമാണ് മനുഷ്യനാമുഖം എഴുതിക്കൊണ്ടിരുന്നത്. അത്ഭുതകരമായ കാര്യം എന്ന് വെച്ചാൽ അത് പൂർത്തിയാക്കി മാതൃഭൂമി ആഴ്ചപ്പപ്പിന് കൊടുക്കുകയും അത് അതിൻ്റെ ആദ്യത്തെ അധ്യായം അച്ചടിച്ച് വരുന്ന മാതൃഭൂമി ആഴ്ചപ്പിൻ്റെ കവറ് സുഗതകുമാർ ടീച്ചറായിരുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളെപ്പറ്റി ടീച്ചറായിട്ടുള്ള ഒരു വലിയ അഭിമുഖമായിരുന്നു അതിനകത്തെ പ്രധാന കണ്ടന്റ്, ഒന്ന് മുഖലേഖനം. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ ഒരു കാട്ടിലൂടെ നടന്നു വരുന്ന മനോഹരമായ പടമായിരുന്നു. അതിൻ്റെ മുകളിലെ ഒരു ചെറിയ തലയായിട്ട് എൻ്റെ തലയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടീച്ചറെ വിളിക്കുകയും, ടീച്ചറെ ഞാനത് എഴുതിയിട്ടോ ഈ ലക്കം ഞാൻ കണ്ടു, മോനെ അത് ഞാൻ കണ്ടു, ഈ ലക്കം തുടങ്ങി നന്നായി. അപ്പോൾ ഞാൻ ഈ ആശീർവാദം ഓർമ്മിപ്പിച്ചു. അപ്പോൾ അത് ഒരു നിമിത്തം പോലെ അത് അങ്ങനെ
1: അവരത് ഓർക്കുന്നുണ്ടായിരുന്നോ?
0: ഓർക്കുന്നുണ്ടായിരുന്നു. ആ കഥ അവർക്ക് ഇഷ്ടമുള്ള കഥയായിരുന്നു. എന്നെ അല്ലാതെ കഥകൾ വായിച്ചിട്ടുള്ള ആളാണ് ടീച്ചർ.
1: അപ്പോൾ ആ ഒരു നോവലിൻ്റെയൊക്കെ ഭൂമിക നമ്മൾ നോക്കുമ്പോൾ താങ്കളുടെ തന്നെ ഒരു ഭൂമികയിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് താങ്കൾക്ക് പരിചിതമായ ഒരു സ്ഥലം ആവണം എന്നുള്ളത് കൊണ്ട് തന്നെയാണോ അതോ?
0: അത് 100 വർഷത്തെ കഥയാണ് മനുഷ്യനാമുഖം.
1: അതെ.
0: അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ കാലവും കാലാന്തരവും കാണിക്കുന്ന ഒരു പുസ്തകം എഴുതുമ്പോൾ നമുക്ക് അതിനും ഒരു മാതൃക ഉള്ളിലുണ്ടാവണം നല്ലതാണ്. കാരണം എനിക്ക് കൈവിട്ടു പോകും. നമുക്ക് മുഴുവനും ഫാൻറ്റസിക്ക് ഒരു സ്കെലിട്ടൺ ഉണ്ടാവണം നല്ലതാണ്. ആ സ്കെലിട്ടണിൽ നമ്മൾ മാംസം നിറച്ച്, ജീവൻ നിറച്ച് ഊതി ജൈവിക സത്തയായിട്ട് നോവലിനെ നമ്മൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതിന് എൻ്റെ സ്വന്തം നാടിനെ ഞാൻ മാതൃകയാക്കിയിട്ട്, എന്ന് വെച്ചാൽ ഒരു 30%. അവിടുത്തെ എൻ്റെ ബന്ധുത്വത്തിൽപ്പെട്ട ആളുകളാണ് അവിടുത്തെ മിക്കവാറും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അവരെ ആ സിറ്റീസ് നോവലിൽ കൊണ്ടുവരുന്ന അപകടമായിരിക്കും. പിന്നെ അങ്ങോട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. മാറി നിന്ന് നോക്കിയാൽ ഒരുപാട് ഓർത്തോർത്തിച്ചിരിക്കാവുന്ന കഥാപാത്രങ്ങളൊക്കെയാണ്. പക്ഷേ ചില കാലത്തിൻ്റെ ചില കെട്ടുപാടുകളിൽ പെട്ടുപോയ പാവം മനുഷ്യരാണ് അവർ. കേരളത്തിൻ്റെ ഒരു പ്രതിനിധാന സ്വഭാവത്തിലാണ് ഞാൻ തച്ചനക്കര എന്ന പേര് മാറ്റിയിട്ടിട്ട്, കടുങ്ങല്ലൂർ എന്നുള്ള സ്ഥലത്തിന് തച്ചനക്കര എന്നൊരു പേര് സങ്കല്പിച്ചിട്ട് അങ്ങനെ അതിനെ മാറ്റി പണിത്. എൻ്റെ കുടുംബത്തിലെയും എൻ്റെ നാട്ടിലെയും മനുഷ്യരുടെ DNA എടുത്തിട്ട് മാറ്റി പണിതാണ് എൻ്റെ കഥാപാത്രമായിട്ടുള്ളത്. അത് അവർക്ക് വായിച്ചാൽ മനസ്സിലാവില്ല, ഇത് ഞാനാണെന്ന് അവരൊരിക്കലും പറയില്ല. അപ്പോൾ അങ്ങനെ അത് എൻ്റെ ഒരു 100 വർഷത്തിൻ്റെ ദീർഘമായ കഥ പറയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൂർവ്വ മാതൃക ഉള്ളിലുള്ളത്. ഇപ്പോൾ ഉദാഹരണം ഒരു നാറാപിള്ള എന്ന് പറഞ്ഞൊരു കഥാപാത്രം സൃഷ്ടിക്കുമ്പോൾ അത് എൻ്റെ മുത്തച്ഛനെ പറ്റി കേട്ട് കേൾവി, ഞാൻ മുത്തച്ഛനെ നേരിട്ട് കണ്ടിട്ടില്ല, അപ്പോൾ അദ്ദേഹത്തെ പറ്റി കേട്ട് കേൾവികളിൽ ഊന്നിക്കഴിഞ്ഞാൽ എനിക്കത് കുറച്ചുകൂടി സ്വാഭാവികമായിട്ട് ചെയ്യാൻ സാധിക്കും. മുത്തച്ഛനിലുള്ള ഞാൻ എനിക്ക് പുറത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു അതിനൊരു വേണ്ടി ചെയ്തത്.
1: നമുക്ക് നമ്മുടെ സാഹിത്യത്തെ സംബന്ധിച്ചും ലോക സാഹിത്യത്തെ പൊതുവിലും വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് വിവർത്തനങ്ങൾ. ഇപ്പോൾ മലയാളത്തിൽ വിവർത്തനം കാര്യമായി തുടങ്ങിയിട്ടൊരു 100 കൊല്ലമായിട്ടുള്ളൂ. പാവങ്ങളിലൂടെയാണ് മലയാളികൾ വിവർത്തനങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ താങ്കളുടെ ഈ ഒരു പുസ്തകം കേരളത്തിൻ്റെ ഒരു 100 വർഷത്തെ ചരിത്രം എന്ന് പറയുമ്പോൾ, ഇത് എ പ്രിഫേസ് ടു മാൻ എന്ന പേരിൽ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത് കേരളത്തിന് പുറത്തുള്ള ആളുകൾ വായിക്കുമ്പോൾ അതിൻ്റെ വിവർത്തനം എത്രത്തോളം താങ്കൾ കണ്ട മലയാളത്തിൽ താങ്കളുടെ മനസ്സിൽ രൂപം കൊണ്ട ആ ഒരു കഥയോട് നീതി പുലർത്താൻ കഴിഞ്ഞു?
0: എൻ്റെ മനുഷ്യനാമുഖം 5 ഭാഷകളിലേക്ക് വിവർത്തനം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രഞ്ചിലേക്ക് എൻ്റെ വിവർത്തനം ഒരാൾ ചെയ്യുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. കാശ്മീരി ഭാഷകളിലേക്ക് ഒരാൾ വിവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഹിന്ദി ഭാഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തെലുങ്കിലും ഇംഗ്ലീഷിലും കന്നഡത്തിലും തമിഴിലും അത് വന്നു കഴിഞ്ഞു, പുസ്തകം വന്നു കഴിഞ്ഞു. ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു 20-ഓളം ഭാഷകളിലേക്ക് ഇന്ത്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള കരാറും അതിൻ്റെ ഒപ്പം ഉണ്ട്. കാരണം അത് ഒരു സിസ്റ്റമാണ്. അതവിടെ നമ്മുടെ ഈ സമ്മാനം കിട്ടുന്ന പുസ്തകങ്ങളും മറ്റ് ഇന്ത്യക്കാർ മുഴുവൻ വായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പ്രധാനം ഭഗത് ചോദിച്ച പോലെ പ്രധാനപ്പെട്ട ഒരു സംഗതി അതിന് വന്ന ഇംഗ്ലീഷ് വിവർത്തനമാണ്. കാരണം ഇപ്പോൾ ഫ്രഞ്ചിലേക്ക് വിവർത്തനം ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് വേണം അവർക്ക്. അപ്പോൾ അത് ലോകം അറിയാനായിട്ട് ഇംഗ്ലീഷിൽ വരണതിന് നല്ലത്. പ്രിഫേസ് ടു മാൻ ഹാർപ്പർ കോളിൻസ് ആണ് പ്രസിദ്ധപ്പെടുത്തിയത്. അതിൻ്റെ ഡോക്ടർ ഫാത്തിമയാണ് അത് വിവർത്തനം ചെയ്തത്. അത് പുറത്ത് വന്നതിന് ശേഷം നമ്മൾ പ്രതീക്ഷിച്ച പോലെ അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടമൊന്നും അങ്ങനെ വായിക്കാനൊന്നും ഇല്ല നമ്മുടെ. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഇംഗ്ലീഷിൽ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ആരാധക വൃന്ദമോ അല്ലെങ്കിൽ വായനക്കാരോ ഉണ്ടായതായിട്ട് എൻ്റെ അറിവിൽ ഞാൻ പെട്ടിട്ടില്ല. എനിക്ക് കിട്ടില്ല.

0: രണ്ടോ മൂന്നോ പതിപ്പ് അത് ഇറങ്ങി.
1: ഇംഗ്ലീഷ് വായിച്ചു എന്ന് എന്നെ അറിയിച്ചവർ മലയാളികൾ തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് ഇംഗ്ലീഷ് വിവർത്തനം കൊണ്ട് അതിനെന്ത് നേട്ടം ഉണ്ടായിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
2: ഒരു ലേഖനം ഈ അടുത്ത് വായിച്ചിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ ഉള്ളതുപോലെയുള്ള വേറിട്ട ശബ്ദങ്ങൾ പലപ്പോഴും മലയാളത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് തോന്നുന്നു ലേഖകൻ പറയുന്നുണ്ട്. ഇപ്പോൾ ബാനു മുഷ്താഖിനെ പോലെ അല്ലെങ്കിൽ ഗീതാഞ്ജലി ശ്രീയെ പോലെ ഉള്ള പ്രാദേശിക ഭാഷയിൽ എഴുതുന്നവർക്ക് തന്നെ അന്തർദേശീയ പുരസ്കാരങ്ങളെല്ലാം ലഭിക്കുന്നു. പക്ഷെ അത്തരത്തിലുള്ളൊരു ശബ്ദം മലയാളത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഈ കാലഘട്ടത്തിൽ സംശയമാണ് എന്ന് അതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ബഷീറോ എസ് കെയോ അല്ലെങ്കിൽ എം ടി ഒ ഉണ്ടായിരുന്നത് പോലെ. അതിനെ ഒരു ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്റർ എന്ന രീതിയിൽ കൂടി താങ്കൾ എങ്ങനെയാണ് അത്തരം വാദങ്ങളെ വിലയിരുത്തുന്നത്?
0: ധാരണയില്ലാത്തൊരു വാദമായിരുന്നു തോന്നുന്നു. കാരണം നമ്മൾ ഇത് എല്ലാം പഴയകാലത്തിൻ്റെ മഹത്വം എന്നുള്ള സംഭവമില്ല. ഭാഷ പ്രത്യേകിച്ചും സാഹിത്യം കലകളൊക്കെ പ്രത്യേകിച്ചും ഉണ്ടായി വന്നതിൽ നിന്ന് കൂടുതൽ മികവിലേക്കാണ് എല്ലാം പോവുക. അല്ലാതെ മോശമായി പോകുന്നൊരു പരിപാടിയില്ല. അത് അറിവില്ലായ്മയാണ്. അവസാനത്തെ മഹാകവി, അവസാനത്തെ മഹാചിത്രകാരൻ എന്നൊക്കെ പറഞ്ഞ മണ്ടത്തരാണ്. അങ്ങനെയില്ല. ക്രിയേറ്റിവിറ്റിക്ക് ഒരു അളവുണ്ട്. അത് എല്ലാ കാലത്തും അതിലൂടെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും.
2: ഒരു സാഹിത്യകാരൻ ആ സർഗ സൃഷ്ടിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം ഉണ്ട് കേട്ടോ. ഇപ്പോൾ താങ്കളുടെ രണ്ടാമത്തെ നോവൽ സമുദ്രശില വായനക്കാരനെ സംബന്ധിച്ച് പോലും ഒരല്പം ഡിസ്റ്റർബിംഗ് ആണ് എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്തരം അനുഭവങ്ങളിലൂടെ പോകുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് അറിയുമ്പോൾ ഒരു മാനസിക സംഘർഷം. എന്നാൽ വർഷങ്ങളോളം ഈ കഥാപാത്രങ്ങളെ മനസ്സിൽ കൊണ്ട് നടന്ന് അത് എഴുതാൻ എടുക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ സംഘർഷം അതിനേക്കാൾ എത്രയോ വലുതാണ്. താങ്കൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രയാസം ഈ രചനാ വേളകളിൽ അനുഭവിക്കുന്നുണ്ടായിരുന്നോ?
0: ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ കഠിനമായ രോഗപീഠയുള്ള ഒരാളായിരുന്നു ഞാൻ മുമ്പ് തന്നെ. പക്ഷേ എഴുത്ത് ഒരു ശമനൌഷധമാണ്. ഇതിനൊക്കെ നമ്മുടെ ആന്തരിക സംഘർഷങ്ങൾക്ക് ഒരു ശമനം കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ സർഗാത്മകത. നമ്മുടെ സംഘർഷങ്ങളെ നമ്മൾ അക്ഷരങ്ങളിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്, ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത്. നോവലിൻ്റെ എഴുത്തിന് അങ്ങനെ പലവട്ടം മനുഷ്യനാമത്തിൻ്റെ പ്രത്യേകിച്ചും ഇപ്പോൾ നാറാവിള മരിക്കുന്ന സന്ദർഭം, നാറാവിളയുടെ മകൻ ചന്ദ്രനുമായിട്ട് സത്രത്തിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്ന സന്ദർഭമൊക്കെ എഴുതിയതിന് ശേഷം ഞാൻ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ 4 ദിവസം. പനിയും ചുമയൊക്കെ ആയിട്ടാണ്, പക്ഷേ ശരീരം ക്ഷീണിക്കും. മനസ്സ് പോലെ ഈ കളയ്ക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് എഴുതാൻ ശരിക്കും. അതൊരു ശാരീരിക അധ്വാനം കൂടിയാണ്. നമ്മൾ കൈവിരലുകൾ മാത്രമല്ല ചലിക്കുന്നത്, ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ക്ഷീണവും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ എഴുത്തിൻ്റെ സമയത്തുണ്ട്. ഞാൻ ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കൂടിയാണ് എൻ്റെ എഴുത്ത് ഇത്രയും കുറച്ചത്. 10-35 വർഷത്തെ എഴുത്ത് ജീവിതത്തിൽ ഞാൻ 2 നോവലുകളും 28-29 ചെറുകഥകളും മാത്രമേ എഴുതിയിട്ടുള്ളൂ. എൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സംഘർഷം സഹിക്കാൻ പറ്റത്തുണ്ട്. അത് കൗതുകരമായ സംഭവം ഉണ്ടായത് ഗൾഫിൽ നിന്ന് ഒരാൾ വായിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ 2 നോവലും വായിച്ചു, 2-ാമത്തെ നോവലും കൂടി വായിച്ചപ്പോൾ താങ്കളെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിക്കുകയാണ്, ഒരു അപേക്ഷയുണ്ട്, താങ്കൾ ഇങ്ങനെ അധികം എഴുതരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് ഒരു ആശംസയായിട്ട് എടുക്കാമോ, അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുക, പ്രശംസയാണോ വിമർശനമാണോ എന്നറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇങ്ങനെ 2-3 പുസ്തകങ്ങൾ എഴുതി, അതിനകത്ത് ഒരു പുസ്തകം എഴുതുമ്പോൾ 48-ാമത്തെ വയസ്സിൽ അദ്ദേഹം പറഞ്ഞു ഇത് എന്നെ കൊണ്ടേ പോകുള്ളൂടാ എന്ന് പറഞ്ഞു. 18 വയസ്സുള്ള ഞാനന്ന് ലഘുവായിട്ടാണ് എടുത്തത്. പക്ഷേ അത്ഭുതം, 1 വർഷം തേങ്ങനും പച്ച മരിച്ചുപോയി. കാരണം ആ കൃതികൾ അങ്ങനെയുള്ളതാണ് ഇന്ന് വായിക്കുമ്പോൾ അറിയാം. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ ഇങ്ങനെ ഉപദേശിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 48 വയസ്സിൽ അങ്ങനെ മരിച്ചുപോയ ഗംഭീരനായ ആളാരാ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. പറഞ്ഞു സി എൻ ശ്രീകണ്ഠൻ നായർന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ ലങ്കാലക്ഷ്മി, സാകേതം, കാഞ്ചനസീത എന്നുള്ള അദ്ദേഹത്തിൻ്റെ നാടകത്രയങ്ങളുടെ ആ ഘട്ടത്തിൽ അവസാന നാടകം എഴുതുമ്പോഴാണ് മകൻ ഉണ്ണികൃഷ്ണനോട് ഇത് പറഞ്ഞത്.
2: അത്തരത്തിലുള്ള രചനകൾ നടത്താൻ കഴിയുക എന്നുള്ളത് ഒരു എഴുത്തുകാരൻ്റെ വലിയൊരു സിദ്ധി തന്നെയാണ്. എന്നാൽ ഇന്നിപ്പോൾ നേരത്തെ നമ്മൾ വിപണി സ്വാധീനിക്കുന്ന എഴുത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇനി അത്ര തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് AI വരികയാണ്. അത് വലിയ രീതിയിൽ സൃഷ്ടികളെ പോലും സ്വാധീനിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ആഴ്ചപ്പതിപ്പിലൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് താങ്കൾ, അതൊരു വെല്ലുവിളിയായിട്ടാണോ കാണുന്നത് അതോ അതൊരു സാധ്യതയായിട്ടാണോ കാണുന്നത്?
0: എഴുത്തുകാരനെ സഹായിക്കാൻ പറ്റും AIക്ക്. ഇപ്പോൾ വിവരശേഖരണം എന്ന് പറയുന്ന സംഗതി, ഇപ്പോൾ നമ്മൾ 100 വർഷത്തെ ചരിത്രമുള്ള ഒരു നോവൽ എഴുതുമ്പോൾ തീർച്ച നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ തപ്പേണ്ടി വരും. AI വരുമ്പോൾ നമുക്കിപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ ഒരു രാജകീയ ഭരണത്തിലെ ചില ക്രമങ്ങൾ ചോദിച്ചാൽ ഉടനെ തരുമെങ്കിൽ നമുക്ക് നല്ലതല്ലേ. പക്ഷേ അതിനപ്പുറത്തേക്ക് എഴുത്തിലൊന്നും സഹായിക്കാൻ പറ്റില്ല. എഴുത്ത് എന്ന് പറയുന്നത് ഒരു സൃഷ്ടി ആണല്ലോ. യന്ത്രത്തിന് അങ്ങനെ സൃഷ്ടിക്കാൻ സാധിക്കില്ല. യന്ത്രം ഉള്ളതിനെ ക്രമപ്പെടുത്തിയിട്ട് പുറത്തേക്ക് ഛർദ്ദിക്കുന്ന ഒരു സാധനം മാത്രമാണ്. AIയുടെ ഏറ്റവും മാക്സിമം ഉപലബ്ധി അത് തന്നെയാണ്. മനുഷ്യഭാവനയ്ക്ക് സാധിക്കുന്ന അൾട്ടിമേറ്റായിട്ടുള്ള ചില, ഇപ്പോൾ മേഘസന്ദേശം, മേഘങ്ങളെ കാണുമ്പോൾ കൊമ്പുകുത്തി കളിക്കുന്ന ആനക്കുട്ടിയാണെന്ന് തോന്നിയിട്ട് കാളിദാസന് തോന്നുന്ന ആ പ്രചോദനത്തിൻ്റെ ഒരു അംശം പോലും ഒരു യന്ത്രത്തിന് അങ്ങനെ തോന്നുന്നില്ല.
2: ഇല്ല,
0: ഒറിജിനൽ ജീനിയസുകളുടെ പൂക്കാലമാണ് ഇനിയും വരായിരിക്കുന്നത്. യന്ത്രങ്ങൾ ഇത്രയും മാക്സിമം എത്തുമ്പോൾ അതിന് മീതെ ഇവൻ തൻ്റെ സങ്കല്പത്തിൻ്റെ വിമാനങ്ങൾ പറപ്പിക്കും.
2: എല്ലാ കാലത്തും ആകാശവാണിയുമായി അടുത്ത് നിൽക്കുന്ന ഒരാളാണ് താങ്കൾ.

0: അപ്പോൾ താങ്കളുടെ ആ ഒരു ബന്ധം ആരംഭിക്കുന്നത് ഈ സംഗീതത്തോടുള്ള താല്പര്യത്തിൽ നിന്നാണോ?
1: പാട്ട് കേൾക്കുന്നതല്ല, ഞാൻ യേശുദാസിനെ പറ്റി ദാസ് ക്യാപിറ്റൽ എന്നുള്ള പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്.
0: അതെ.
1: അത് യേശുദാസിനോടുള്ള എൻ്റെ ഒരു ഹൃദയാദരം രേഖപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ഞാൻ ആകാശവാണിയിൽ കാഷ്വൽ അനൗൺസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് എൻ്റെ യൗവനത്തിൻ്റെ ആരംഭത്തിൽ. വാക്കിനോടുള്ള എൻ്റെ പ്രണയം ശരിക്കും റേഡിയോ പഠിപ്പിച്ചതാണ് എനിക്ക്. അത് ഉച്ചരിക്കപ്പെടുമ്പോൾ ശബ്ദങ്ങളിലൂടെ ആണ്. ഞാൻ അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകത്തിൽ നല്ല ശ്രദ്ധേയമായൊരു വാചകം, റേഡിയോയെ പുകഴ്ത്തുന്ന ഒരു വാചകമാണ്. അദ്ദേഹം പറയുന്നു, ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാണ്, ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്നു, ഐ പ്രിഫർ റേഡിയോ ടു ടെലിവിഷൻ ബിക്കോസ് ഇൻ റേഡിയോ ദ ഇമേജസ് ആർ മോർ ക്ലിയർ എന്നാണ്. അതിൻ്റെ ആഴത്തിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ശബ്ദം

0: അപ്പോൾ താങ്കളുടെ ആ ഒരു ബന്ധം ആരംഭിക്കുന്നത് ഈ സംഗീതത്തോടുള്ള താല്പര്യത്തിൽ നിന്നാണോ?
1: പാട്ട് കേൾക്കുന്നതല്ല, ഞാൻ യേശുദാസിനെ പറ്റി ദാസ് ക്യാപിറ്റൽ എന്നുള്ള പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്.
0: അതെ.
1: അത് യേശുദാസിനോടുള്ള എൻ്റെ ഒരു ഹൃദയാദരം രേഖപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ഞാൻ ആകാശവാണിയിൽ കാഷ്വൽ അനൗൺസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് എൻ്റെ യൗവനത്തിൻ്റെ ആരംഭത്തിൽ. വാക്കിനോടുള്ള എൻ്റെ പ്രണയം ശരിക്കും റേഡിയോ പഠിപ്പിച്ചതാണ് എനിക്ക്. അത് ഉച്ചരിക്കപ്പെടുമ്പോൾ ശബ്ദങ്ങളിലൂടെ ആണ്. ഞാൻ അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകത്തിൽ നല്ല ശ്രദ്ധേയമായൊരു വാചകം, റേഡിയോയെ പുകഴ്ത്തുന്ന ഒരു വാചകമാണ്. അദ്ദേഹം പറയുന്നു, ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാണ്, ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്നു, ഐ പ്രിഫർ റേഡിയോ ടു ടെലിവിഷൻ ബിക്കോസ് ഇൻ റേഡിയോ ദ ഇമേജസ് ആർ മോർ ക്ലിയർ എന്നാണ്. അതിൻ്റെ ആഴത്തിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ശബ്ദത്തിലൂടെ നമ്മുടെ മനസ്സ് സൃഷ്ടിച്ചെടുക്കുന്ന ഇമേജുകൾ കുറേ കൂടി ശക്തമാണെന്നാണ്. എൻ്റെ ഭാവനയെ വളർത്തിയതിൽ, എന്നെ ക്രിയേറ്റീവ് ആക്കിയതിൽ ഒരു വലിയ ശതമാനം കടപ്പാട് എനിക്ക് ആകാശവാണിയോടുണ്ട്.
0: ആകാശവാണിയിലെത്തിയതിനും ഇവിടെ ഇത്രയും നേരം നമ്മുടെ ശ്രോതാക്കളുമായി സംസാരിച്ചതിനും വളരെ നന്ദി. താങ്ക് യു.
1: താങ്ക് യു.
2: പ്രശസ്ത സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രനുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: ഹവാകർ പാദരക്ഷകൾ, റിയൽ FM പോഡ്കാസ്റ്റ്.
4: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
3: സമർപ്പിച്ചത്
5: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
6: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
7: സുവ്യക്തമായ കാഴ്ചക്ക് കൃത്യമായ ചികിത്സ, ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002 9645500032.
8: अरे मोहन भाई, काफी बिजी लग रहे हो.
9: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
8: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
9: सच?
8: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
9: समझ गया.
10: വില കൂടിയ ഫോൺ വില കുറച്ചു വാങ്ങിയാലോ?
11: മൈ ജി ആടി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
10: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടീം സേഫായി.
12: ഹലോ,
13: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
12: വീണ്ടും
13: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
14: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
12: സർ, ഇത്രയും രൂപ.
14: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
12: 2 ലക്ഷം?
15: എന്ത് പറ്റി അച്ഛാ?
12: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
13: അയ്യോ,
12: കട്ട് ചെയ്തു.
15: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
12: തട്ടിപ്പോ?
15: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
12: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
15: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
11: July 9 മുതൽ 12 വരെ മൈ ജി ആടി റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വോച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും.
10: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
16: FM പ്രധാന വാർത്തകൾ. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിന് 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ജാനകിയമ്മയുടെ വിയോഗം സംഗീത സാംസ്കാരിക ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി

ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിലെ പൂസ ക്യാമ്പസിൽ പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തെ 17,000 വൃക്ഷ സംരക്ഷകരുമായി അദ്ദേഹം സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കൊച്ചി കോർപ്പറേഷന്റെ 3 റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിര യാത്രാ പദ്ധതിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നാടക രചയിതാവും സംവിധായകനുമായ തേവലക്കര ബേബിക്കുട്ടൻ അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് 3 വീട്ടുവളപ്പിൽ. കണ്ണൂർ കൂടാളിക്കടുത്ത് കുംഭത്തിൽ കാർ മരത്തിലിടിച്ചു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 5-ാമത്തെ ആളും മരിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി ആദിത്യ കൃഷ്ണദീപാണ് ഇന്നലെ രാത്രി മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.

0: ന്യൂ ഹിറ്റ്സ്
1: സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
2: ന്യൂ ഹിറ്റ്സിൽ കേൾക്കാം ബാലൻ ദ ബോയ് എന്ന ചിത്രത്തിന് വേണ്ടി നീലാരാജ് സംഘവും പാടിയ ഗാനം. രചന അൻവർ അലി, സംഗീതം സുശിൻ ശ്യാം.

0: മുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ന്യൂ ഹിറ്റ്സ് സമർപ്പിച്ചത്
2: സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
1: ബാലാകോളം എന്ന ചിത്രത്തിന് വേണ്ടി സാധിക് പന്തലൂർ, മീറായി, ഐഷ നിഹ്മ എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. രചന ജുനൈസ് കാപ്പ്, സംഗീതം സാധിക് പന്തലൂർ.

0: ന്യൂ ഹിറ്റ്സ് സമർപ്പിക്കുന്നത്
1: സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
0: കെ എസ് ഹരിശങ്കർ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം അരൂപി, രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: ന്യൂ ഹിറ്റ്സ്
1: സമർപ്പിക്കുന്നത്
2: ഹവർക്ക സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
0: വിവേകിന്റെ രചനയ്ക്ക് സന്തോഷ് നാരായണൻ ഈണം നൽകി പുണ്യ ശെൽവ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം എൻകൾ തങ്കം.

0: ന്യൂ ഹിറ്റ്സ്
1: സമർപ്പിക്കുന്നത്
2: ഹവർക്കേഴ്സ് ഓഫ് ടീ, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
0: ദർശൻ, രവാൽ, റോച്ചക് കോഹ്ലി, ജോനിത എന്നിവർ ആലപിച്ച ഗാനങ്ങൾക്കും ചിത്രം ധഡക് 2.

0: ന്യൂ ഹിറ്റ്സ്
1: സമർപ്പിക്കുന്നത്
2: ഹവർക്ക സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
3: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ പന്തിരങ്കാവ്.
4: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്ര തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.
5: ഇന്ന് കുറച്ച് നേരത്തെ എത്തിയ പോലെ ഉണ്ടല്ലോ.
6: എന്റെ വീടിനടുത്ത് താമസിക്കുന്ന നമ്മുടെ ആ കരുണേട്ടനില്ലേ, അങ്ങോർക്ക് ഒരു പരാതി ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിരുന്നു. അതുകൊണ്ട് അങ്ങോർക്കൊപ്പം തന്നെ ഇങ്ങോട്ട് പോന്നു.
5: അല്ല, ഈ കരുണേട്ടൻ എന്തായിരുന്നു പരാതി?
6: സംഗതി ചെറിയ കാര്യമാണേ. അത് നമ്മുടെ കരുണേട്ടന്റെ വീടിന്റെ ടെറസിലേക്കാണ് അപ്പുറത്തുള്ളയാളുടെ പറമ്പില് ഒരു പാഴ്മരം വളർന്ന് കയറി നിൽക്കുന്നത്. ഇല വീണ് ടെറസ് നാശമാകാൻ തുടങ്ങിയപ്പോൾ കരുണേട്ടൻ ചില്ലയൊന്നു മുറിക്കാൻ ആ സ്ഥലയുടമയോട് പറയാവുന്ന അത്രയും പറഞ്ഞു. ഒരു രക്ഷയുമില്ല. അവസാനം പഞ്ചായത്തിന് പരാതി കൊടുക്കണം, അതിനാ വന്നേ.
5: എന്തൊരു കഷ്ടമാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരയണമെന്നൊക്കെ വലുതായി പഠിച്ചിട്ട് മനുഷ്യന് ഇമാതിരി പ്രവൃത്തികൾ കാണുമ്പോൾ നിരാശ തോന്നും.
6: ആന്നേ,
5: നമ്മളെ കൊണ്ടൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടാവരുന്ന മിനിമം ചിന്തയില്ലാത്ത ഇങ്ങനത്തെ കുറെ മനുഷ്യന്മാരുണ്ട്.
6: സത്യവാ കുട്ടി പറഞ്ഞേ, മനസ്സിൽ അല്പമെങ്കിലും നന്മയില്ലാത്തവനെ മനുഷ്യൻ എന്ന് എന്നെ വിളിക്കാൻ കൊള്ളത്തില്ലെന്നേ.
7: അല്ല, എന്നെയാണോ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റാത്തത്? ഞാനൊരു പച്ച മനുഷ്യനാണ് ചേട്ടാ.
6: വേണുവിനെ പോലെയുള്ള ദുഷ്ടബുദ്ധികളുടെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഞങ്ങള്.
7: ജനങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ നാക്ക് പൊന്തുന്നു ചേട്ടാ.
5: ചേട്ടനൊരു തമാശ അറിഞ്ഞല്ലേ വേണേട്ടാ. അതൊക്കെ പോട്ടെ, ഈ മയിലിന്റെ പുറകെ നടന്ന് ഫോട്ടോ വല്ലതും കിട്ടിയോ? അതാദ്യം പറ.
6: നീ മയിലിന്റെ പുറകെ പോയോ?
7: എന്റെ പിഷാരികാവിലമ്മേ, ഞാൻ മയിലിന്റെ ഫോട്ടോ എടുക്കാൻ പോയത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? വല്ലാത്തൊരു ലോകം തന്നെ. ആരാണിക്കാര് ഇത്ര പെട്ടെന്ന് ഇവിടെ

0: ഞാനിങ്ങോട്ടെ ഓട്ടോയെ വരുമ്പോ വേണോട്ടെ മൊബൈൽ ഓണാക്കി ഒരു മയിലിന്റെ പുറകെ പോകുന്നത് കണ്ടിരുന്നു.
1: മയിലിന്റെ സ്വകാര്യ ജീവിതം തടസ്സപ്പെടുത്തിയാൽ വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ച് കേസ് എടുക്കൂടാ വേണു, അത് നീ മറക്കണ്ട.
2: അതിന് ഞാൻ എവിടെ മയിലിന്റെ സ്വൈര ജീവിതം തടസ്സപ്പെടുത്താൻ? അതിന്റെ കുറച്ച് വീഡിയോ എടുത്തു എന്നല്ലാതെ അതിന്റെ സ്വൈര ജീവിതത്തെ ഒന്നും ഞാൻ തടസ്സപ്പെടുത്തിയില്ല ഏട്ടാ.
1: ഓഹോഹോ,
2: അത് അതിന് ഇഷ്ടം പോലെ ജീവിക്കട്ടെ.
0: എന്നിട്ടാ എടുത്ത വീഡിയോ എവിടെ, അത് കാണട്ടെ.
2: അത് കുറച്ച് കഴിയുമ്പോ ഞാൻ FB-യിലിടും. പിന്നൊരു കാര്യം, ഇപ്പോ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോകളൊക്കെ FB-യിലിട്ട പൈസ കിട്ടും. അതൊക്കെ പിള്ളേര് പറഞ്ഞോ.
1: ഓഹോ,
2: ഉള്ളതാണോന്ന് അറിയില്ല.
1: അല്ല, ഈ വ്ലോഗർ എന്നൊരു സംഭവം തന്നെ ഉണ്ടല്ലോ, അതിനെ കൊണ്ട് ജീവിക്കുന്നവരും ഒരുപാട് ഉണ്ടെന്നാ പറയുന്നേ.
2: എന്നാൽ ആ മേഖലയിലേക്ക് ഒന്ന് എടുത്തു ചാടിയാലോ എന്നാ ഞാനിപ്പോ
1: ആലോചിക്കുന്നത്.
0: എടുത്തു ചാട്ടം ഒരു കാര്യത്തിലും നല്ലതല്ല എന്നാണ് കാരണവന്മാര് പറയുന്നേ.
2: കാരണവന്മാരുടെ ലോകം വേറെ, ജെൻസികളുടെ ലോകം വേറെ.
1: അതെയോ?
2: എന്തായാലും ഇതിന്റെ സംഗതി ഒക്കെ ഒന്ന് അറിഞ്ഞ ശേഷം ഒന്ന് എടുത്തു ചാടാം അല്ലേ?
1: അതാ വേണു അതിന്റെ ഒരു ശരി. കാര്യങ്ങൾ അറിഞ്ഞ ശേഷം ചാട്ടമോ തുള്ളലോ എന്തു വേണേലാകാം, പക്ഷേ അതുവരെ സമാധാനമായിരുന്ന് സാവധാനത്തിൽ ചിന്തിക്കണം.
2: ഒന്ന് പോപ്പുലറായി കിട്ടിയാല് പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല ഏട്ടാ.
1: അയ്യോ,
2: അങ്ങനെ വന്ന ഞാൻ ചേട്ടൻ ഇടയ്ക്കിടെ കുറച്ച് സിംഗപ്പൂർ ഡോളേഴ്സ് അയച്ചു തരാം.
1: എന്നാടാ നീ പറയുന്നേ?
0: സ്വപ്നം കാണുന്നൊക്കെ നല്ല തന്നെ വേണോട്ടാ. തിങ്ക് ബിഗ് എന്ന് പറയുന്ന പോലെ കാണുമ്പോ വലിയ സ്വപ്നം തന്നെ കാണണം.
1: രണ്ടും വേണം, സ്വപ്നവും വേണം പ്രവൃത്തിയും വേണം, രണ്ടും ഒന്നിച്ചു വരണം.
2: ഒരു മിനിറ്റ് ഐഡിയ.
1: ഏ,
2: മനസ്സിലൊരു ലെടുപൊട്ടി.
1: അയ്യോ,
2: മയിലായി പറന്നു വാ എന്ന് വീഡിയോക്ക് ക്യാപ്ഷൻ കൊടുത്താലോ?
1: ഓ,
0: അതൊരു സിനിമാ പാട്ടല്ലേ വേണോട്ടാ.
2: ആ സിനിമാ പാട്ടാണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ആ പാട്ടും അതിനോടൊപ്പം ചേർക്കാം. സംഗതി ബ്ലോക്ക് ഓഫീസ് ഹിറ്റ് ആവും.
1: ബ്ലോക്ക് ഓഫീസ് അല്ല വേണു, ബോക്സ് ഓഫീസ്.
0: പിന്നെ ഈ ഐഡിയ പറഞ്ഞു തന്നത് ഞാനാണെന്ന് പോപ്പുലർ ആവുന്ന നേരം മറക്കണ്ട കേട്ടോ.
1: മറക്കണ്ട മറക്കണ്ട.
0: ആ വഴിക്ക് കുറച്ച് സിംഗപ്പൂർ ഡോളേഴ്സ് എനിക്കും പോന്നോട്ടെ.
1: വേണ്ടതാ വേണ്ടതാ.
3: നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം.
4: രചന MS വാസുദേവൻ. ശബ്ദ സാന്നിധ്യം തേജസ്വിനി നായർ, ബോബി സി മാത്യു, വിനോദ് കീഴേടത്ത്.
3: സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറൂഖ്, അരക്കിണർ, പന്തിരാങ്കാവ്.
5: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.
6: മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ്, ടിവി, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ്, ക്രോക്കറി, ഡിജിറ്റൽ ആക്സസറീസ് തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
7: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
8: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
7: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വിലക്കുറവുമായി മൈജി ലാഭമഴ.
8: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
9: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
10: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്വാഗതം.
1: നിങ്ങൾ അയക്കുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഈ ഒരു സംവാദവേദിയിലേക്ക് ഒരിക്കൽ കൂടി ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
10: 3-ാം തീയതി രാവിലെ സുവർണമലരുകൾ എന്ന പ്രോഗ്രാമിൽ ആശ്രയം എന്ന സിനിമയിൽ നിന്നും നിത്യനായ മനുഷ്യനു വേണ്ടി എന്ന ഗാനം അനൗൺസ് ചെയ്തപ്പോൾ ആശ്രയം എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കുമല്ലോ, മലയാളം മരിക്കാനൊരു കാരണം നമ്മളും കൂടി ആവരുതല്ലോ. കഥയച്ചത് അനില സുരേഷ്, പാലക്കാട്.
1: അനിലയെ പോലെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ശ്രോതാക്കൾ ഉന്നയിക്കുന്ന ഓരോ പരാതിയും ഓരോ നിർദ്ദേശങ്ങളും തിരുത്തും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ഫലപ്രദമായി നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്നും ആ സഹകരണം പ്രതീക്ഷിക്കുന്നു.
10: ഇളയനില, ഇളയ രാജാവിന് അതിശയലോകം, പുതിയ മാറ്റത്തിൽ വളരെയധികം ഇഷ്ടപ്പെട്ട പരിപാടിയാണിത്. പൂവായി വിരിഞ്ഞു, മെല്ലെയൊന്നു പാടി നിന്നെ, അന്തിമഴയെ പൊഴുകിറത്, ഇതുപോലെയുള്ള ഇഷ്ടഗാനങ്ങൾ കേട്ട് ദിവസങ്ങൾ തുടങ്ങുമ്പോൾ ഉന്മേഷം നിറയുന്നു. പയണങ്ങൾ മുടിവതില്ലേ, ഉദയഗീതം, രാജപാർവൈ പാട്ടുകൾ കേട്ടപ്പോൾ ഈറോഡിൽ ജോലി ചെയ്ത കാലം ഓർത്തുപോയി. രാജൻ SK തൂവക്കോടിന്റെ കത്താണിത്.
1: രാജൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. 8-ാം തീയതിയിലെ വാർത്താജാലകം ശ്രദ്ധേയമായി. കുടിവെള്ളം മുതൽ തട്ടുകട വരെ നാം സൂക്ഷിക്കേണ്ട പാലിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും ആകാശവാണിക്കും നന്ദി.
10: ജൂലൈ 7 പ്രക്ഷേപണം ചെയ്ത വിശപ്പില്ലാത്ത കുന്നമംഗലം ശ്രദ്ധേയമായ പ്രൊജക്റ്റാണ്. വിശക്കുന്നവരുടെ വിശപ്പകറ്റാനും കിടപ്പുരോഗികളുടെ വിശപ്പകറ്റാനും തുടങ്ങിയ പദ്ധതി

0: പ്രശംസനീയമാണ്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എടുത്ത ഈ തീരുമാനം തീർച്ചയായും കുന്ദമംഗലത്തിന്റെ വിശപ്പകറ്റും. ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ആരംഭിച്ചാൽ കേരളം വിശക്കുന്നവരില്ലാത്ത നാടായി മാറും. ഈ പദ്ധതിയെ ജനങ്ങളിലേക്ക് എത്തിച്ച ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. രമണി പീതാംബരൻ, അമ്പലപ്പാറ, തിരുവമ്പാടി.
1: ഗാനോത്സവം റിയൽ എഫമിലും ആകാശവാണി കോഴിക്കോട് നിലയത്തിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന തത്സമയ ഫോണിൻ പരിപാടിയെക്കുറിച്ച് 2 പ്രതികരണങ്ങളാണ്. 9 വർഷമായി റേഡിയോ തുടർച്ചയായി കേൾക്കുന്ന ഒരു ശ്രോതാവാണ് ആൽവിൻ. ഇതുവരെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഹലോ, മാത്രയിൽ നിന്ന് രമാ രാധാകൃഷ്ണനാണ്. എത്ര പ്രാവശ്യം പാട്ടിന് ആവശ്യപ്പെട്ടിട്ടും തിരിച്ചു വിളിക്കുന്നില്ല. ഇങ്ങനെ 2 പരാതികളാണുള്ളത്. തത്സമയ പരിപാടി കേൾക്കുന്നവർക്കറിയാം, വാട്സപ്പിലൊരു ഹായ് ഇടു, തിരിച്ചു വിളിക്കാം എന്നാണ് ഞങ്ങൾ ആ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ പറയാറ്. ആ ഒരു ആഹ്വാനം കേട്ട് നൂറുകണക്കിന് സന്ദേശങ്ങൾ ആകാശവാണിയിലേക്ക് നിത്യവും എത്തുന്നു. ഇതിൽ നിന്ന് ഏതാനും ചിലരെ മാത്രമാണ് തിരിച്ചു വിളിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വർഷങ്ങളായി കാത്തിരിക്കുന്ന ചിലർക്കെങ്കിലും കിട്ടാതെ പോകുന്നതും വർഷങ്ങളായി കാത്തിരിക്കുന്ന പലർക്കും കിട്ടുന്നതും. ഈ പറയുന്ന പ്രിയ ശ്രോതാക്കളെ കൂടി അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. മറ്റൊരു കാര്യം കൂടെ, ഒരു തവണ പരിപാടിയിൽ പങ്കെടുത്തവരെ വീണ്ടും പങ്കെടുപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്.
0: ഇനി ഒരു ശബ്ദ സന്ദേശത്തിലേക്ക്.
2: കോഴിക്കോട് ആകാശവാണി സാധാരണ ഹലോ പറഞ്ഞാല് എല്ലായ്പ്പോഴും ഇല്ലെങ്കിലും വല്ലപ്പോഴും തിരിച്ചു വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെ ചെയ്യാറില്ലേ? ഞാന് കുറച്ച് നാളായി മെസ്സേജ് ചെയ്തിട്ട് ഇപ്പോ ഉള്ള കേൾക്കാൻ തുടങ്ങിയ ഒരു പുതിയ പരിപാടി ഇളയനില. ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പാട്ട്. തമിഴ് പാട്ടിനെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു പരിപാടിയാണ്. ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഒരു പുതിയ പരിപാടി തുടങ്ങിയതിൽ. ആകാശവാണിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ് വായന. അത് ഏത് ആളുടെ കഥയാണെങ്കിലും ഒരു ഒഴുക്കിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന അതേ രീതിയിലുള്ള അവതരണമാകുമ്പോൾ ഏറെ ഹൃദ്യസ്ഥമാകുന്നു. അതുപോലെ കാവ്യാഞ്ജലി പറയാതിരിക്കാൻ വയ്യ, ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇത് കണ്ണൂരിൽ നിന്ന് ശാന്ത.
0: ലോകകപ്പ് ഫുട്ബോൾ മത്സരം കാണണം, ആസ്വദിക്കണം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജെൻസി തലമുറ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ തികച്ചും അനാവശ്യമാണ്. ഇതിനെ കണക്കിന് പരിഹസിച്ച 4 തീയതിയിലെ കിഞ്ചന വർത്തമാനം ഇഷ്ടപ്പെട്ടു എന്നഭിപ്രായപ്പെടുന്നു മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര. മറ്റൊരു കാര്യം കൂടെ, 5 തീയതി കഥാനേരത്തിൽ മാധവിക്കുട്ടിയുടെ മലഞ്ചെരുവുകളിൽ എന്ന കഥ ബി കെ വിനോദ് അവതരിപ്പിച്ചത് മരണം കാത്തു കഴിയുന്ന ഒരു യുവതിയുടെ ആത്മനൊമ്പരങ്ങൾ വരച്ചുകാട്ടി.
1: ബ്രിട്ടീഷ് ഭരണകാലത്ത് അരങ്ങേറിയ തീപിടുത്തങ്ങളെയും അക്കാലത്തെ അഗ്നിശമന പ്രവർത്തനങ്ങളെയും കുറിച്ച് ഇന്നലകളിലെ കോഴിക്കോട്, കോഴിക്കോടിന്റെ പൈതൃകം, മിഠായിത്തെരുവ് എന്നീ പുസ്തകങ്ങൾ രചിച്ച അഡ്വക്കേറ്റ് ടി ബി സെലുരാജ് തന്റെ അനുഭവങ്ങൾ 7 തീയതി ഒരു തെരുവിന്റെ കഥ എന്ന പരമ്പരയിലൂടെ പങ്കുവച്ചത് ശ്രദ്ധേയമായി എന്നും മൊയ്തീൻ കുഞ്ഞ് എഴുതുന്നുണ്ട്.
0: ഇനി ഒരു ശബ്ദ സന്ദേശത്തിലേക്ക്.
3: ഹലോ, ഞാൻ നാദ്ര ഫൈസൽ, പുതിയങ്ങാടിയിൽ നിന്നാണ്. ദിൽസേ ദിൽ തക് പ്രോഗ്രാമിൽ ഞായറാഴ്ച അവതരിപ്പിച്ച ഖവാലിയെ കുറിച്ചുള്ള പ്രോഗ്രാം വളരെയധികം നന്നായിട്ടുണ്ട്. ഖവാലിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ആ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ള ഷബീർ സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. തുടർന്നും ഇതേപോലുള്ള പ്രോഗ്രാമുകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു, സംഭവിക്കുന്നതും സംഭാവ്യവും തഥൈവ. ഇത് ഭഗവത്ഗീതയിൽ നിന്നുള്ള സന്ദേശമാണല്ലോ. ആശയമാണ് എല്ലാ സന്താപഖേദങ്ങൾക്കും ഹേതു. എന്നാൽ പ്രതീക്ഷ, വ്യക്തിജീവിത നിദാനം, പ്രതീക്ഷ അനിവാര്യം, ഇവ രണ്ടും ദ്വയാർത്ഥജന്യം. ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം 5 തീയതി സമാപിച്ച പ്രമുഖ ഗാന്ധിയനായ പി വി രാജഗോപാലുമായി ബോബി സി മാത്യു പങ്കുവച്ച അനുഭവ അഭിമുഖ പരമ്പരകളിലെ ചിന്താശകലങ്ങളാണ്. ഗാന്ധിപഥം പവിത്രം, ഗാന്ധി ശാന്തിയാണ്, പ്രതീക്ഷയാണ്, ഗാന്ധി വായന എത്ര ശ്രവ്യ ദൃശ്യമാവട്ടെ, വർദ്ധമാന ചിന്തോദ്ദീപകം തന്നെ. നവ ജെൻസി തലമുറ സുനിശ്ചിതമായും പിന്തുടരേണ്ട സന്മാർഗ പഥം. ആർ കെ ഇരവിലാണ് ഈ പ്രതികരണം അയച്ചിട്ടുള്ളത്.
0: ഇനി ഒരു ശബ്ദ സന്ദേശത്തിലേക്ക്.
4: നമസ്കാരം, എം കെ രാധാകൃഷ്ണൻ, കാക്കൂർ. ജൂലൈ 8 തീയതി രാത്രി 8 മണിക്ക് കോഴിക്കോട് നിലയത്തിൽ ഗാന്ധിയനും സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ രാജഗോപാൽജിയുമായി ശ്രീ ബോബി സി മാത്യു ചേട്ടൻ നടത്തിയ മുഖാമുഖം പുതിയ കാലത്തിൽ ഗാന്ധിയൻ ദർശനം എത്രമാത്രം ഉദ്ദേശശുദ്ധി കൈവരിക്കുന്നുവെന്നും ആശയേറ്റുപോകുന്ന ലോകത്ത് പ്രത്യാശയായി മാറുവാൻ ആ പ്രവർത്തനങ്ങൾ എത്രമാത്രം പിൻബല ഏകുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു.

0: കോഴിക്കോട് നിലയത്തിനും ബോബി സി ചേട്ടനും നന്ദി, നമസ്കാരം.
1: എ കെ ദിനേശൻ അവതരിപ്പിച്ച വചനാമൃതം ശക്തമായി. രാജാവ് ഗുഹയിൽ കയറിയപ്പോൾ എട്ടുകാലി വലകെട്ടി രക്ഷിച്ച ആ ഭാഗം വളരെ വ്യക്തമായി അവതരിപ്പിച്ച എ കെ ദിനേശനും നിലയത്തിനും ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ.
2: 28-ാം തീയതി കാലത്ത് വചനാമൃതത്തിൽ പ്രക്ഷേപണം ചെയ്ത കെ എഫ് ജോർജ് അവതരിപ്പിച്ച പരിപാടി ശ്രവണസുഖവും ചിന്തോദ്ദീപകവും അതിലുപരി സമൂഹത്തിന് ഒരു തുറന്ന കണ്ണാടി കൂടിയായി മാറുന്നതുമായിരുന്നു. ഇത്തരം പ്രഭാഷണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. തുടർന്ന് കാവ്യാഞ്ജലിയിൽ പ്രക്ഷേപണം ചെയ്ത ശ്രീനാരായണ ഗുരു രചിച്ച കുണ്ഡലിനി പാട്ട് കാവാലം ശ്രീകുമാറിന്റെ ആലാപനത്തിലൂടെ കേൾക്കാൻ ഏറെ ശ്രവണ മനോഹരമായി തോന്നി. ആരോഗ്യം അമൂല്യം പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്ത ഡോക്ടർ സ്നിഗ്ധയുടെ ലഘു പ്രഭാഷണം മുടികൊഴിച്ചിലിനെ കുറിച്ചുള്ളത് ഏറെ ശ്രദ്ധേയവും അറിവ് പകരുന്നതുമായി. മിനി വി എസ് വാളവയലാണ് ഈ കത്തയച്ചിരിക്കുന്നത്.
1: മിനിയുടെ മറ്റൊരു പ്രതികരണം. സസ്നേഹം പരിപാടിയിൽ ഉറൂബ് എന്ന മാനുഷിക കലാപ്രതിഭ, മരണമില്ലാത്ത പ്രിയ സാഹിത്യകാരന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ചിത്രകാരനായ മകൻ സുധാകരൻ മനസ്സ് തുറന്നപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം മനസ്സിൽ അലതല്ലി. വിവരണങ്ങൾ ഒരുപാട് സംതൃപ്തി നൽകി. പ്രിയവാണിക്ക് അഭിനന്ദനങ്ങൾ. ഇനി ഒരു ശബ്ദ സന്ദേശത്തിലേക്ക്.
3: നമസ്കാരം, ഞാൻ സന്തോഷ് അടക്കര, ഞാൻ മെയിൽ ബോക്സിലേക്കാണ്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പിന്നെ ഗാനോത്സവം പരിപാടിയില് റിയൽ എഫ് എമ്മില് ഒരു 11:30 ഒരു അനൗൺസ്മെന്റ് കിട്ടു. അതായത് എങ്ങനെയാ പറഞ്ഞത്, ഇതിലെ സർഗത്തിലെ പാട്ടിനെ പറ്റിയാണ് പറഞ്ഞു. പിന്നെ എഴുതിയത് യൂസഫ് അലി കേച്ചേരി, രചന ബോംബെ രവി. ശ്രദ്ധപ്പെടുത്തിയെന്ന് മാത്രം.
2: സത്യൻ നായർ കരുവള്ളിക്കുന്നിന്റെ പ്രതികരണമാണ്. ജൂലൈ 2-ാം തീയതിയിലെ സുവർണ മലരുകളിൽ അവസാനം കേട്ട നാണയം എന്ന ചിത്രത്തിലെ ഗാനം പൂർണ്ണമായി കേൾക്കാൻ സാധിച്ചില്ല. ഇത്തരം മികച്ച ഗാനങ്ങൾ കേൾപ്പിക്കുമ്പോൾ അത് ആദ്യമായാൽ മുഴുവനും കേൾക്കാൻ പറ്റുമല്ലോ. പാട്ടുകളുടെ പ്രക്ഷേപണത്തിൽ കഴിവതും മുഴുവനായി ഉൾപ്പെടുത്താൻ തീർച്ചയായും ശ്രമിക്കാം.
1: ആകാശവാണി കോഴിക്കോട് നിലയം നിത്യവും പ്രഭാതത്തിൽ 5:55 പ്രക്ഷേപണം ചെയ്യുന്ന വചനാമൃതം കേൾക്കാറുണ്ട്. അത് അണയാറായ നിലവിളക്കിലെ തിരിയിലേക്ക് എണ്ണ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശം പോലെയാണ്. സി കേശവൻ നമ്പൂതിരി അവതരിപ്പിച്ച വചനാമൃതം വളരെയേറെ ശ്രദ്ധേയമായി. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പി എം വാസുദേവൻ നമ്പൂതിരി, മുളഞ്ഞൂർ, ഒറ്റപ്പാലം.
2: തുടർന്നും പ്രിയ ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എഴുതുമല്ലോ. മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കോഴിക്കോട്, പിൻകോഡ് 673-03-2.
1: വാട്സപ്പ് നമ്പർ 9400-22-4440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
2: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
4: പറഞ്ഞു പറഞ്ഞു മടുത്തു.
5: എന്തു പറ്റി?
4: പുതിയ കിഡ് ബാഗ് വേണം.
5: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
4: കറക്റ്റ്.
5: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
6: RBI പറയുന്നു,
7: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
8: ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലേ? ഉറപ്പായിട്ടും മൈജി ആർഡി റെഡി സെയിൽ ഉണ്ടല്ലോ.
9: ജൂലൈ 9 മുതൽ 12 വരെ മൈജി ആർഡി റെഡി സെയിലിൽ 30,000 rupees മുതൽ 59,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചറും 1 വർഷം അഡീഷണൽ വാറന്റിയും. TNC apply.

ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്നലെ നമ്മെ വിട്ടുപിരിഞ്ഞ പിന്നണി ഗായിക, തെന്നിന്ത്യൻ ഗായിക എസ് ജാനകിക്കുള്ള ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ജാനകി അമ്മ പാടിയ പാട്ടിലെ പാട്ടുകളാണ് ഇന്നത്തെ ചലച്ചിത്ര ഗാനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പോൾ എന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കരൻ എഴുതി, എം ബി ശ്രീനിവാസൻ നൽകി, എം ബി ശ്രീനിവാസൻ സംഗീതം നൽകി, എസ് ജാനകി പാടിയ പാട്ട്.

0: ചലച്ചിത്രഗാനങ്ങൾ എഫ് എം പ്രധാന വാർത്തകൾക്ക് ശേഷം തുടരും.
1: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: എഫ്എം പ്രധാന വാർത്തകൾ. 3rd ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ തുടക്കം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹോങ്. അപകട കാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. മേഖലയിലെ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ഹോർമൂസിലൂടെ കപ്പലുകൾ കടത്തിവിടില്ലെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി പറഞ്ഞു. മലപ്പുറം നഗരസഭ 23 കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ച കടലുണ്ടിപ്പുഴയിലെ നാംറാണി തടയണ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. തടയണകൾ നാടിന്റെ ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അന്തരിച്ച ഗായിക എസ് ജാനകിയുടെ ഭൌതിക ശരീരം മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. നിപ്പ രോഗനിയന്ത്രണത്തിന്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നതിന് മുമ്പത്തെ ക്രമീകരണങ്ങൾ പുനഃസ്ഥാപിച്ചു. മഹാരാഷ്ട്ര പൂനെയിലെ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നു. 4th തെരച്ചിലിനിടെ 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമിയിൽ. സ്വിറ്റ്സർലാൻഡിനെ 1-2 goals

மஞ்சச்சவா பழக.

0: 93.6 റിയൽ എഫ്എം.
1: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
2: എസ് ജാനകി പാടിയ പാട്ടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ദേവർമകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയത്, രചന വാലി സംഗീതം നൽകിയത് ഇളയരാജ.

0: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് കല്ലായി റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽ ധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
1: പുറമെ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
1: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമെ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാമനൂൽസ്, സീ ഹെൽത്ത് ഫോട്ടോ, ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
0: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് ബ്രാഞ്ച് കല്ലായി റോഡ് കോഴിക്കോട്.
1: ഫോൺ 9188920156 0495230256.
2: ആരൂഢം എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് ജാനകി പാടിയത് കാവാലം നാരായണ പണിക്കരുടെ രചന, ശ്യാമിന്റെ സംഗീതം.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
1: ONV കുറിപ്പ് എഴുതി ഇളയരാജ സംഗീതം നൽകി. ജാനകിയും സംഘവും പാടിയത് യാത്ര എന്ന സിനിമയ്ക്ക് വേണ്ടി.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിയാലോ?
2: മൈ ജി ആടി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
3: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടീം സി അപ്ലൈ.
4: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
5: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
4: അതെന്താ മാഷേ?
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പ് മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവും ഉണ്ട്.
7: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ, ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002 9645600032.
8: പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകിയമ്മയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് രാവിലെ മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്തിച്ചു. ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൗസിലാണ് സംസ്കാരം. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകിയമ്മയുടെ അന്ത്യം. 4 തവണ മികച്ച ഗായികയ്ക്ക് ദേശീയ പുരസ്കാരവും 11 തവണ സംസ്ഥാന പുരസ്കാരവുമടക്കം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച ജാനകിയമ്മ ആസ്വാദക ഹൃദയങ്ങളെ തൊട്ടുണർത്തിയ ഈണങ്ങളുടെ മഹാറാണിയായിരുന്നു. മലയാളി അല്ലാതിരുന്നിട്ടും മലയാളിത്തത്തിൻ്റെ ഭംഗിയും സൗകുമാര്യവും ലയിച്ചു ചേർന്നവയായിരുന്നു ജാനകിയമ്മയുടെ ഗാനങ്ങൾ. ജാനകിയമ്മയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ എസ് ജാനകി 1,000,000,000 ഗാനങ്ങളിലൂടെ ശ്രോതാക്കളെ ആകർഷിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജാനകിയമ്മയുടെ വിയോഗം സംഗീത സാംസ്കാരിക ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. വിവിധ ഭാഷകളിലെ അവരുടെ ഗാനങ്ങൾ തലമുറകളിലുടനീളം ജനപ്രിയമായിരുന്നുവെന്നും സമാനതകളില്ലാത്ത ഭംഗിയോടും വൈവിധ്യത്തോടും കൂടി എല്ലാ വികാരങ്ങൾക്കും അവർ ശബ്ദം നൽകിയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എസ് ജാനകിയമ്മയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രിമാരും സ്പീക്കറും വിവിധ കക്ഷി നേതാക്കളും അനുശോചിച്ചു. മലയാളം മാതൃഭാഷയല്ലാതിരുന്നിട്ടും ഉച്ചാരണശുദ്ധിയോടെയും ഭാവശാന്ദ്രതയോടെയും അവർ പാടിയ ഓരോ ഗാനവും മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവയാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക എസ് ജാനകി വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലത്തിന് തിരശീല വീഴുക കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂസിലാൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിന് 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവെച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3rd ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കുന്ന ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി നിതിൻ ഗഡ്കരി പറഞ്ഞു. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ 405 കോടി രൂപയുടെ വിവിധ ജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നിർവഹിക്കും. ഗാന്ധി

നഗർ ലോക്സഭാ മണ്ഡലത്തിൽ വനവൽക്കരണ യജ്ഞത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് കടൽപാത അടച്ചതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അറിയിച്ചു. മേഖലയിലെ യു എസ് ഇടപെടൽ അവസാനിക്കുന്നതുവരെ ഹോർമൂസിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും സേന അറിയിച്ചു. സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായി ചർച്ചകൾ തുടരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വിയറ്റ്നാമിൽ ബോട്ടുമറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹൂങ് അന്വേഷണം പ്രഖ്യാപിച്ചു. അപകടത്തിൻ്റെ കാരണം കണ്ടെത്താനും കുറ്റക്കാർക്ക് എതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ നോർക്ക CEO മുഖ്യമന്ത്രി വി ഡി സതീശൻ ചുമതലപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏകോപനത്തിന് കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവെനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ അറിയിച്ചു. ഇവരുടെ വീട്ടിലെത്തി മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവർ 4,300 16,740 പേർക്കാണ് പരിക്കേറ്റതെന്ന് ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് പറഞ്ഞു. ദുരിതബാധിതരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് രാജ്യത്തുടനീളം 31,000 സൈനികരെയും 30,000 വോളണ്ടിയർമാരെയും നിയോഗിച്ചതായും അദ്ദേഹം പറഞ്ഞു. 18,437 പേരാണ് താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുന്നത്. 17,900 പേർക്ക് വീടുകൾ നഷ്ടമായതായും റോഡ്രിഗസ് അറിയിച്ചു. മഹാരാഷ്ട്ര പൂനെയിലെ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നു. 4 ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ 7 മൃതദേഹങ്ങൾ കൂടിയാണ് കണ്ടെടുത്തത്. മാലിന്യ കൂമ്പാരത്തിൽ കുടുങ്ങിയ ഒരാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും അഗ്നിരക്ഷാസേനയുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികൾ ആകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ SSLC+2 പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സനീഷ് കുമാർ ജോസഫ് MLA ഏർപ്പെടുത്തിയ MLA അവാർഡ് 2026 അനുമോദന പരിപാടി ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 23 കോടിയോളം ചെലവിൽ മലപ്പുറം നഗരസഭ നിർമ്മിച്ച കടലുണ്ടിപ്പുഴയിലെ നാമ്പ്രാണി തടയണ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. തടയണകൾ നാടിൻ്റെ ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുമെന്നും നിലവിലെ പൈപ്പ് ലൈനുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാനാവശ്യമായ പദ്ധതി കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജൻറ്റീന സെമിയിൽ. എക്സ്ട്രാ ടൈമിൽ സ്വിറ്റ്സർലാൻഡിനെ 1-3 തോൽപ്പിച്ചാണ് അർജൻറ്റീനയുടെ സെമി പ്രവേശം. പുലർച്ചെ മറ്റൊരു മത്സരത്തിൽ നോർവേയെ 1-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമി ബർത്ത് ഉറപ്പാക്കി. ഏഷ്യൻ U19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യക്ക് 6 മെഡൽ പ്രതീക്ഷ. 6 ബോക്സർമാർ സെമിഫൈനലിലേക്ക് കടന്നതോടെയാണ് ഇന്ത്യ മെഡൽ ഉറപ്പാക്കിയത്. ആലപ്പുഴ പുന്നമടക്കായലിൽ അടുത്ത മാസം 22 സംഘടിപ്പിക്കുന്ന 72 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യജനമായ വള്ളം തുഴയുന്ന വേഴാമ്പൽ KC വേണുഗോപാൽ MP പ്രകാശനം ചെയ്തു. ചലച്ചിത്ര താരം ഭാമ ഭാഗ്യജനം ഏറ്റുവാങ്ങി. ചടങ്ങിൽ മന്ത്രി M. ലിജു മുഖ്യാതിഥിയായിരുന്നു. കണ്ണൂർ കൂടാളിക്കടുത്ത് കുംഭത്തിൽ കാർ മരത്തിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 5 മരിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി ആദിത്യ കൃഷ്ണദീപാണ് ഇന്നലെ രാത്രി മരിച്ചത്. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാറാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ അപകടത്തിൽപ്പെട്ടത്. നാടകരചയിതാവും സംവിധായകനുമായ തേവലക്കര ബേബിക്കുട്ടൻ അന്തരിച്ചു. തൂലിക എന്ന തൻ്റെ നാടകസമിതിയിലൂടെ ചെമ്മീൻ, അനുഭവങ്ങൾ പാളിച്ചകൾ, ഏണിപ്പടികൾ എന്നീ പ്രശസ്ത നോവലുകൾ ഉൾപ്പെടെ അനവധി നാടകങ്ങൾ ബേബിക്കുട്ടൻ അരങ്ങിലെത്തിച്ചു. 70 നാടകങ്ങൾ രചിക്കുകയും 60 നാടകങ്ങളുടെ സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. ബേബിക്കുട്ടൻ്റെ നിര്യാണത്തിൽ മന്ത്രി PC വിഷ്ണുനാഥ് അനുശോചിച്ചു. വൈകിട്ട് 3 വീട്ടുവളപ്പിലാണ് സംസ്കാരം. കൊല്ലം പുത്തൂരിൽ ജോലിക്കിടെ ഷോക്കേറ്റ് ലൈൻമാൻ മരിച്ചു. പുത്തൂർ KSEB ഓഫീസിലെ ലൈൻമാൻ പന്മന സ്വദേശി അൽത്താഫാണ് മരിച്ചത്. പോസ്റ്റിൽ കയറി തകരാർ പരിഹരിച്ച ശേഷം തിരിച്ചിറങ്ങവെയായിരുന്നു ഷോക്കേറ്റത്.
നിപ രോഗനിയന്ത്രണത്തിന്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നതിനു മുമ്പത്തെ ക്രമീകരണങ്ങൾ

0: പുനഃസ്ഥാപിച്ചു. കോഴിക്കോട് എൻ ഐ ടി സംഘടിപ്പിച്ച ഇൻഡോ നോർവ സ്പാർക്ക് അന്താരാഷ്ട്ര ശില്പശാല സമാപിച്ചു. സ്മാർട്ട് അഗ്രികൾച്ചറിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിങ്ങും എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സുസ്ഥിര കൃഷിക്ക് അനുയോജ്യമായ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യകൾ പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ശില്പശാല. സെൻട്രൽ ഗവൺമെൻറ് പെൻഷനേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം കാക്കനാട്ട് സാംസ്കാരിക പ്രവർത്തകൻ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു. 2026-28 വർഷത്തെ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. കോഴിക്കോട് നടക്കാവിൽ കഞ്ചാവുമായി രണ്ട് യുവാക്കളെ പോലീസ് പിടികൂടി. കാരപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷഹദ്, വേങ്ങേരി കണ്ണാടിക്കൽ സ്വദേശി സനു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 35 ഗ്രാമോളം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കോഴിക്കോട് മാറാട് നിന്ന് ബ്രൗൺ ഷുഗറുമായി ബേപ്പൂർ സ്വദേശി മുജീബ് റഹ്മാനെ പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 3 ഗ്രാമിലേറെ ബ്രൗൺ ഷുഗറും 4550 രൂപയും മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് സമീപം പേ പാർക്കിംഗിൽ നിർത്തിയിട്ട മലപ്പുറം സ്വദേശിയുടെ ഓട്ടോറിക്ഷ മോഷ്ടിച്ച പ്രതി പെരുമണ്ണ സ്വദേശി വിവേകിനെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവസ്ഥലത്തെയും സമീപ പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിൽ ഗവൺമെൻറ് ഡ്രൈവർമാരുടെ യാത്രാബത്ത ഉറപ്പുവരുത്തുന്നതിന് ഇടപെടൽ വേണമെന്ന് കണ്ണൂരിൽ സമാപിച്ച കേരള ഗവൺമെൻറ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. റവന്യൂ വകുപ്പിലെ 22 ഡ്രൈവർ തസ്തികകൾ നിർത്തലാക്കിയ നടപടി പുനഃപരിശോധിക്കാൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാനും സമ്മേളനം തീരുമാനിച്ചു. സംസ്ഥാന പ്രസിഡന്റായി PK ബിജുവിനെയും ജനറൽ സെക്രട്ടറിയായി VK കൃഷ്ണകുമാറിനെയും തെരഞ്ഞെടുത്തു. ശബരിമല നിലയ്ക്കൽ പെട്രോൾ പമ്പിൽ പുലിയെ കണ്ടെത്തി. CCTVയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണക്കിലെടുത്ത് ദിവസവും രാവിലെ ദേവസ്വം ജീവനക്കാർ CCTV പരിശോധിക്കുന്നതിനിടെയാണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, ഒരു വർഷം അഡീഷണൽ വാറന്റി, 2 ഇയർ പ്രൊട്ടക്ഷൻ പ്ലാൻ. ടിഎൻസി അപ്ലൈ.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്: സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: മീറ്റിംഗിനൊക്കെ പോകുമ്പോ കയ്യിൽ ഒരു പ്രീമിയം ഫോൺ വേണം.
6: എന്നാ മൈ ജി വഴി കേറിയിട്ട് മീറ്റിംഗിന് ചെല്ല്. ആഡി സെയിൽ നടക്കല്ലേ
0: ജൂലൈ 9 മുതൽ 12 വരെ. മൈ ജി ആഡി റെഡി സെയിൽ: 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 12,000 രൂപീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ. ടിഎൻസി അപ്ലൈ.
7: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീ രോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
8: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
7: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
9: പറഞ്ഞു പറഞ്ഞു മടുത്തു.
10: എന്തു പറ്റി?
9: പുതിയ കിഡ് ബാഗ് വേണം.
10: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
9: കറക്റ്റ്.
10: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
11: RBI പറയുന്നു,
12: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
0: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡി റെഡി സെയിൽ: 30,000 രൂപ മുതൽ 59,000

0: 1999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും.
1: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
2: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
3: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ. സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF മലാപ്പറമ്പ് കോഴിക്കോട്.
4: നിരാശയല്ല വേണ്ടത്, ഉചിതമായ തീരുമാനങ്ങളാണ്. നിരവധി ദമ്പതികളെ സന്താന ലബ്ധി കൊണ്ട് സന്തുഷ്ടരാക്കിയ കൊക്കൂരിയുള്ളപ്പോൾ എന്തിനാണ് ആശങ്ക? വിശ്വസിക്കാം, കൊക്കൂരിയെ വിശാലമാക്കാം കുടുംബത്തെ. കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൌസിംഗ് കോളനി, മലാപ്പറമ്പ, കോഴിക്കോട്. വിളിക്കൂ 9847355 666.
2: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
5: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ ചെമ്മാട് പ്രതിഭാ ബാലവേദിയിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ആസ്വദിക്കാം.
6: ഒരു സംഘഗാനത്തോടു കൂടി ആരംഭിക്കട്ടെ. സർഗദേവത സ്വരജതി പാടും. പാടുന്നത് അമയ CP, അമയ E, നിരഞ്ജന മുരളി, റിദ്യ, ആഷ്നി, അഫ്ര സാബിർ, റന ഫാത്തിമ, അതുല്യരാജ്, ഋതുലക്ഷ്മി, അദ്യുത് പ്രമോദ്, കാശിനാഥ്. രചന ബാലകൃഷ്ണൻ പന്താരങ്ങാടി. സംഗീതം രാജേഷ് ബാബു. കീബോർഡ് മധുമാസ്റ്റർ കോഴിക്കോട്.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: തുടർന്ന് ഒരു പ്രഭാഷണമായാലോ അവതരിപ്പിക്കുന്നത് രുദ്രലക്ഷ്മി കെവി.
2: നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആരോഗ്യകരമായ ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്ന വിഷയത്തെ കുറിച്ചാണ്. ആരോഗ്യദായകമായ ജീവിത രീതി എന്നാലോചിക്കുമ്പോൾ കൃത്യമായ ഭക്ഷണം, വ്യായാമം, ഉറക്കം എന്നിവ പോലെ തന്നെ അതീവ പ്രാധാന്യമുള്ളതും ഗൗരവമേറിയതുമായ വിഷയമാണ് സേ നോ ടു ഡ്രഗ്സ്. ആരോഗ്യകരമായ ജീവിതം, മികച്ച വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല സൗഹൃദ വലയം എന്നത് ഓരോ കൂട്ടുകാരുടെയും ആഗ്രഹമായിരിക്കും. എന്നാൽ ആ സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെ കീഴ്മേൽ മറിക്കുന്നതാണ് ലഹരി ഉപയോഗം. പലപ്പോഴും ഭൂരിഭാഗം പേരും ലഹരി ഉപയോഗിക്കുന്നത് സുഹൃത്തുക്കളുടെ നിർബന്ധത്താൽ ഒന്ന് ശ്രമിക്കാം, ജസ്റ്റ് വൺ ട്രൈ എന്ന ചെറിയ ചിന്ത പുതിയ പുതിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് ജീവിതകാലം മുഴുവനും ലഹരി ഉപയോഗം ഉണ്ടാക്കുന്നത് എന്ന കാര്യം ഒരു സുഹൃത്തും വിസ്മരിച്ചുകൂടാ. ലഹരി എന്ന വിപത്തിനെ നേരിടേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതിന് വേണ്ടത് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക, സ്പോർട്സ്, യോഗ എന്നിവ പരിശീലിക്കുന്നത് ശരീരത്തിനെയും മനസ്സിനെയും ശക്തിയാക്കും. മാനസിക പിരിമുറുക്കമുള്ള അവസരങ്ങളിൽ അധ്യാപകരോടോ മാതാപിതാക്കളോടോ നല്ല സുഹൃത്തുക്കളോടോ തുറന്നു പറയുക. പുസ്തകങ്ങൾ വായിക്കുക. ഇഷ്ടപ്പെട്ട ഹോബികൾ ആരംഭിക്കുക. ട്രാഫിക് എന്ന സിനിമയിലെ ഡയലോഗ് ആയ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചരിത്രമാകും എന്നതുപോലെ ലഹരിയുമായി വരുന്ന കൂട്ടുകാരോട് ഒരൊറ്റ നോ മതി നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതും അതിമനോഹരവും ആക്കുവാൻ.
0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക്.

0: പൂക്കൂട.
1: ഇനി ഒരു മുസ്ലിം ഭക്തിഗാനമായാലോ. പാടുന്നത് പഴയ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ എ വി മുഹമ്മദ് സാഹിബിന്റെ കൊച്ചുമകളായ അഫ്ര സാബിർ എ വി. രചന കെ ടി മുഹമ്മദ്. സംഗീതം എം എസ് ബാബുരാജ്. കീബോർഡ് മധുമാസ്റ്റർ കോഴിക്കോട്.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: അടുത്തതായി ഒരു ലളിതഗാനം പാടുന്നത് അമേയ ഇ, രചന ബാലകൃഷ്ണൻ പന്താരങ്ങാടി, സംഗീതം രാജേഷ് ബാബു, കീബോർഡ് മധുമാസ്റ്റർ കോഴിക്കോട്.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: ഇനി ഒരു കൊയ്ത്തുപാട്ട് കേട്ടാലോ. പാടുന്നത് അമയ സി പി, ഹൃദ്യ, ആഷ്നി, നിരഞ്ജന മുരളി, റന ഫാത്തിമ, അതുല്യരാജ്, അമയ ഇ, കാശിനാഥ്, അദ്വിത് പ്രമോദ്, ഋതുലക്ഷ്മി, അഫ്ര സാബിർ. രചന ബാലകൃഷ്ണൻ പന്താരങ്ങാടി. സംഗീതം എൻ പി പ്രഭാകരൻ. കീബോർഡ് മധുമാസ്റ്റർ കോഴിക്കോട്.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: തുടർന്ന് ഒരു കവിത കേൾക്കാം. പ്രശസ്ത കവി ശ്രീ ഒ എൻ വി കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെ ഏതാനും വരികൾ. പാടുന്നത് നിരഞ്ജന മുരളി.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: അവസാനമായി ഒരു സംസ്കൃത സംഘഗാനം പാടുന്നത് അമയ സി പി, ഹൃദ്യ, ആശ്നി, നിരഞ്ജന മുരളി, അതുല്യരാജ്, അമയ ഇ, കാശിനാഥ്, അദ്വിത് പ്രമോദ്, ഋതുലക്ഷ്മി.

0: ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് ചെമ്മാട് പ്രതിഭാ ബാലവേദിയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ഞായറാഴ്ച രാവിലെ 9:30.
1: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിച്ചത്
2: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യത ചികിത്സ, സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF മലാപ്പറമ്പ് കോഴിക്കോട്.
3: अरे मोहन भाई, काफी बिजी लग रहे हो.
4: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
3: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
4: सच?
3: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
4: समझ गया.
5: Cura Steel Doors, 20 years of trusted expertise in steel.

0: സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ് ക്യുറാസ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ് ക്യുറാസ്. മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: ആടി തുടങ്ങല്ലേ, എനിക്കൊരു ഷോപ്പ്.

0: ഉള്ളിയേരി കോഴിക്കോട്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: ആടി തുടങ്ങുന്നല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
3: ഞാൻ എപ്പോഴേ റെഡി. മൈ ജീം റെഡി. മൈ ജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ.
4: ജൂലൈ 9 മുതൽ 12 വരെ വെറും 4 ദിവസം മാത്രം മൈ ജി ആടി റെഡി സെയിൽ. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
5: ലേറ്റ് ആകല്ലേ, ഓഫർ 4 ദിവസത്തേക്കും മാത്രം.
4: ടിഎൻസി അപ്ലൈ.
6: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
7: പുത്തലത്ത് കണ്ണാശുപത്രി.
8: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
7: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
9: ശോഭിക വെഡിംഗ്സ്,
10: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

FM പ്രധാന വാർത്തകൾ. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 405 കോടി രൂപയുടെ വിവിധ ജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നിർവഹിക്കും. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിൽ വനവൽക്കരണ യജ്ഞത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. പാർലമെന്റ് വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ശബരിമലയിലെ എല്ലാ വിഷയങ്ങളിലും കോടതിയുടെ അമിത ഇടപെടലുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇത്തരം ഇടപെടൽ വേണമോയെന്ന് കോടതി ചിന്തിക്കണമെന്നും ഗവൺമെന്റിനുപോലും ശബരിമലയിൽ പരിമിതമായ റോളാണെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്ര പൂനെയിലെ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നു. 4 ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവർ 4,300 16,740 പേർക്കാണ് പരിക്കേറ്റതെന്ന് ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് പറഞ്ഞു. കോഴിക്കോട് വെസ്റ്റ്ഗിൽ ശ്മശാനത്തിലെ പുക കാരണം പ്രദേശവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു. വെസ്റ്റ്ഹിൽ ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP വെസ്റ്റ്ഹിൽ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല നിലയ്ക്കൽ പെട്രോൾ പമ്പിൽ പുലിയെ കണ്ടെത്തി. CCTVയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമിയിൽ. സ്വിറ്റ്സർലൻഡിനെ 1-3

0: ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
1: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ, ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002, 9645000032.
2: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
3: Crescent Builders, Dil Se Dil Tak.

0: കോട്ടക്കൽ ആയുർവേദശാല, കോഴിക്കോട് കല്ലായി റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
1: പുറമേ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
1: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമേ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാമനൂൽസ്, സീ ഹെൽത്ത് ഫോട്ടും ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
0: കോട്ടക്കൽ ആയുർവേദശാല, കോഴിക്കോട് ബ്രാഞ്ച്, കല്ലായി റോഡ്, കോഴിക്കോട്.
1: ഫോൺ 9188920156.
0: 0495230256.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: Crescent Builders proudly presents its 26th residential project, Sterling Crescent Luxury Homes at Thondayar Junction, Kozhikode.
3: In the heart of the city, with premium 2 and 3 BHK residences in a contemporary G+ 20 floor signature project.
2: In the heart of lifestyle, with an exclusive podium for recreation.
3: In the heart of connectivity, closer to cyber parks, leading schools, hospitals and malls.
2: Sterling Crescent, in the heart of life.
3: Call 9744-999-888.
2: Crescent Builders, preferred trusted.
4: ഖവാലി, ദിൽ കോ സുകൂൻ ഔർ റൂഹ് കോ ജുനൂൻ ദേനേ വാല സംഗീത്. പ്രിയ ശ്രോതാക്കളെ, ദിൽ സേ ദിൽ തക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഖവാലി ഒരു ആലാപന രീതിയാണെന്ന് പറഞ്ഞുവല്ലോ. സാധാരണയായി ഒരു സംഘമായാണ് ഖവാലി ആലപിക്കപ്പെടുക. ഗായകർ, വാദ്യക്കാർ, കോറസ്, ക്ലാപ്പേഴ്സ് എന്നിവരാണ് സംഘത്തിലുണ്ടാവുക.

ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിരച്ച്

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, preferred, trusted. Crescent Builders proudly presents its 26th residential project, Sterling Crescent Luxury Homes at Thondayar Junction, Kozhikode.
2: In the heart of the city, with premium 2 and 3 BHK residences in a contemporary G+ 20 floor signature project.
1: In the heart of lifestyle, with an exclusive podium for recreation.
2: In the heart of connectivity, closer to cyber parks, leading schools, hospitals and malls.
1: Sterling Crescent, in the heart of life.
2: Call 9744-999-888.
1: Crescent Builders, preferred trust. Trusted.
3: സാധാരണഗതിയിൽ കോറസ് പാടുന്നവർ തന്നെയായിരിക്കും ക്ലാപ്പേഴ്സ്. പ്രധാന ഗായകരിലൂടെയാണ് ഖവ്വാലി പുരോഗമിക്കുക. ഒന്നിലധികം പേരുണ്ടെങ്കിൽ അതിനെ ഹം നവ എന്നാണ് വിളിക്കുക. കോറസ് പ്രധാന ഗായകർക്ക് ഏറ്റുപാടാൻ സഹായിക്കും. ഖവ്വാലിയിൽ ഏറ്റുപാടലിന് വലിയ പ്രാധാന്യമുണ്ട്. ഖവാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് താളംപിടുത്തമാണ്. ക്ലാപ്പേഴ്സ് അതിനാണ്. കൈകൊട്ടിയുള്ള താളംപിടുത്തം പാട്ടിന്റെ വേഗതയും ഊർജവും വർദ്ധിപ്പിക്കും. ഏറ്റവും പതിയെയാണ് ഖവാലി തുടങ്ങുക. വളരെ ശാന്തമായി താഴ്ന്ന സ്വരത്തിൽ അത് വേരുപിടിച്ചു തുടങ്ങും. പാട്ട് പുരോഗമിക്കും തോറും അതിന് ഗതിവേഗം കൈവരും. ശബ്ദം കൂടിക്കൂടി വരും. ഒരു ആലാപായിരിക്കും മിക്ക ഖവാലികളുടെയും തുടക്കം. ഒട്ടും വാദ്യോപകരണ ബഹളങ്ങളില്ലാതെ രാഗാലാപനം നടത്തി ഹൃദയങ്ങളെ അത് തൊട്ടുണർത്തും. പതിഞ്ഞ തലത്തിലേക്കത് കാലെടുത്തു വയ്ക്കും. പാട്ട് പാതിയെത്തുമ്പോഴേക്കും ഡോലക്കും കൈകൊട്ടും വേഗത കൈവരിക്കും. സ്വാഭാവികമായും ആസ്വാദകർ ഒരുതരം ആത്മീയ ലഹരിയിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടും.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ആവർത്തനമാണ് ഖവാലിയുടെ പ്രധാന സവിശേഷത. ആലപിക്കപ്പെടുന്ന വരിയുടെ ആശയം ആഴത്തിൽ മനസ്സിലാക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടെയോ ആ ആഴം അനുഭവിക്കാനായതിന്റെ അനുഭൂതിയിലോ ഗായകർ പ്രധാന വരികൾ ആവർത്തിച്ചു പാടും. ഓരോ ആവർത്തനവും വ്യത്യസ്തമായി മാറും. വരികൾ ഒന്നു തന്നെയെങ്കിലും അവയ്ക്ക് നൽകുന്ന സ്വരവ്യതിയാനങ്ങളും ഭാവവ്യത്യാസങ്ങളും തികച്ചും വ്യതിരിക്തമായ അനുഭൂതി ഓരോ തവണയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും.

വളരെ കുറഞ്ഞ ഉപകരണങ്ങളാണ് പരമ്പരാഗതമായി ഖവ്വാലിയിൽ ഉപയോഗിക്കാറുള്ളത്. ഹാർമോണിയം, ഡോലക് എന്നിവയാണ് അതിൽ പ്രധാനം. ചിലപ്പോൾ തബലയും ഉപയോഗിച്ചെന്നിരിക്കും. ഖവ്വാലിയുടെ വരികൾ ആവർത്തിച്ചു പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രസ്തുത വരിയുടെ ആശയത്തോട് യോജിക്കുന്ന മറ്റു ചില വരികൾ ആലപിക്കുകയോ ചൊല്ലുകയോ ചെയ്യാറുണ്ട്. ഗിർഹ എന്നാണ് അതിനെ പറയാറ്. ഇത് ഗായകന്റെ സ്വയം തിരഞ്ഞെടുപ്പാണ്. പലപ്പോഴും ഇത്തരം ഗിർഹ പ്രയോഗങ്ങൾ ആത്മീയാനുഭൂതിയെ വർദ്ധിപ്പിക്കുന്നത് കാണാം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, ആർ ബി ജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
3: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ

0: ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: ചന്ദൻ കാ എഹ്സാസ്.
1: ആകാശവാണി 103.6 റിയൽ എഫ്എം. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും യുവർ ചോയ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് നമ്പർ പറയാം, 9400224440. ഒരിക്കൽ കൂടി പറയാം, 9400224440. ഇന്നത്തെ ആദ്യ ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയതാണ്, ചിത്രം മായാമയൂരം. ഈ ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രഘുകുമാർ.

0: अरे मोहन भाई, काफी बिजी लग रहे हो।
1: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
0: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലേ? ഉറപ്പായിട്ടും മൈ ജി ആർഡി റെഡി സെയിൽ ഉണ്ടല്ലോ.
3: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 30,000 റുപ്പീസ് മുതൽ 59,999 റുപ്പീസ് വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 റുപ്പീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചറും ഒരു വർഷം അഡീഷണൽ വാറന്റിയും. ടി എൻ സി അപ്ലൈ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ഇനി എസ് ജാനകിയുടെ സ്വരം. ചിത്രം അന്നക്കിളി. ഈ ഗാനത്തിൻ്റെ രചന പഞ്ചു അരുണാചലം, സംഗീതം ഇളയരാജ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഗിരിജ പെരുവമ്പ്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഒരു വർഷം അഡീഷണൽ വാറന്റി, 2 ഇയർ പ്രൊട്ടക്ഷൻ പ്ലാൻ. ടിഎൻസി അപ്ലൈ.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഇനി കേൾക്കാം പാലക്കോട്ട് വയലിൽ നിന്ന് മിനി ചന്ദ്രന്റെ ഇഷ്ടഗാനം. എസ് ജാനകിയുടെ സ്വരം, ചിത്രം സ്വപ്നം. ഗാനരചന ബാലമുരളി, സംഗീതം സലീൽ ചൗധരി.

0: മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ കയ്യിലൊരു പ്രീമിയം ഫോൺ വേണം.
1: എന്നാ മൈ ജി വഴി കേറിയിട്ട് മീറ്റിംഗിന് ചെല്ല്. ആഡി സെയിൽ നടക്കല്ലേ.
2: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡി റെഡി സെയിൽ. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 12,000 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചർ. TNC അപ്ലൈ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവർ ചോയ്സിലിനി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമിത്. ചിത്രം ശങ്കരാഭരണം. കെ വി മഹാദേവന്റെ വരികൾക്ക് എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ, ക്ഷമിക്കണം, വേട്ടൂരി സുന്ദരരാമമൂർത്തിയുടെ വരികൾക്ക് കെ വി മഹാദേവന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പെരുവണ്ണാമുഴിയിൽ നിന്ന് അനിത ഉണ്ണികൃഷ്ണൻ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ അവസാനമായി പാലത്തുനിന്ന് ശിവപ്രസാദിന്റെ ഇഷ്ടഗാനമാണ്. എസ് ജാനകിയും ഉണ്ണികൃഷ്ണനും പാടിയത്. ചിത്രം സംഗമം. വൈരമുത്തുവിന്റെ വരികൾക്ക് എ ആർ റഹ്മാന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ യുവർ ചോയ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു.
1: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഫോൺ വാങ്ങിക്കണ്ടേ?
3: നമുക്ക് മൈ ജി ആർഡി റെഡി സെയിൽ വാങ്ങിക്കാം. ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 10,000 rupees മുതൽ 29,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറന്റിയും.
4: TNC അപ്ലൈ.
5: ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറ.

FM പ്രധാന വാർത്തകൾ. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ വ്യോമാക്രമണം പുലർച്ചെ UAE, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടത്. വയനാട് കള്ളാടിയിലെ ദുരന്തഭൂമിയിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ കാണാതായ എല്ലാവരുടെയും മൃതശരീരം കണ്ടെത്തി. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്രാ പദ്ധതിയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. നിയമസഭ ഉപനേതൃസ്ഥാന വിഷയത്തിൽ കീഴ്വഴക്കം പറഞ്ഞ് ആർക്കും ഒഴിയാനാകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എല്ലാ സ്ഥാനവും ഒരു പാർട്ടിക്കെന്ന രീതി മാറണമെന്നും കീഴ്വഴക്കങ്ങൾ മാറേണ്ടതാണെങ്കിൽ മാറണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തരിച്ച ഗായിക S. ജാനകിയുടെ ഭൗതിക ശരീരം മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ഉച്ചകഴിഞ്ഞ് കനിയനഹുഡി ഫാം ഹൌസിലാണ് സംസ്കാരം. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ വിദ്യാർത്ഥിയുടെ കൈ തല്ലിയൊടിച്ച സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. വടകര സ്വദേശി ബൽരാജിനെതിരെ കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് സ്കൂളിന്റെ നടപടി. യമനിലേക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് യാത്രാ നിബന്ധനകൾ ഏർപ്പെടുത്തി പുറപ്പെടുവിച്ച 2017 വിജ്ഞാപനം വിദേശകാര്യമന്ത്രാലയം പിൻവലിച്ചു. യമനിലെ ആഭ്യന്തര യുദ്ധവും സായുധ സംഘർഷങ്ങളും വഷളായതിനെ തുടർന്നായിരുന്നു നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ വിഭാഗം സിംഗിൾസിലും വനിതാ വിഭാഗം ഡബിൾസിലും ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ലണ്ടനിൽ. ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നർ കിരീടം നിലനിർത്താൻ അലക്സാണ്ടർ സ്വരേയുമായാണ് രാത്രി 8:30 ഫൈനലിൽ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

ഒൻപത് മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും ഒരു വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.

0: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിയാലോ?
1: മൈ ജി ആടി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
2: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടീം സപ്ലൈ.
3: ഇളയ നില സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്.

0: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഇന്നലെ അന്തരിച്ച ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൈസൂരുവിൽ. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാട് കള്ളാടിയിലെ ദുരന്തത്തിൽ കാണാതായ ഹിമാചൽ സ്വദേശി ബിക്രം സിംഗ് റാണയുടെ മൃതദേഹം കണ്ടെത്തി. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ ഇടപെടൽ അമിതമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും അർജന്റീനയും സെമിയിൽ. വാർത്തകൾ വിശദമായി. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ജാനകിയുടെ അസാധാരണ ഗാനങ്ങൾ തലമുറകളെ മോഹിപ്പിക്കുന്നതാണെന്ന് രാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ആറു പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ജാനകിയുടെ പ്രശസ്തമായ സംഗീത സബര്യ ആയിരക്കണക്കിന് ആസ്വാദകരിൽ വിസ്മയം സൃഷ്ടിച്ചെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. കുടുംബത്തിനും എണ്ണമറ്റ ആരാധകർക്കും ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുന്നതായി രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ എസ് ജാനകി ആയിരക്കണക്കിന് ഗാനങ്ങളിലൂടെ ശ്രോതാക്കളെ ആകർഷിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജാനകിയമ്മയുടെ വിയോഗം സംഗീത സാംസ്കാരിക ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. വിവിധ ഭാഷകളിലെ അവരുടെ ഗാനങ്ങൾ തലമുറകളിലുടനീളം ജനപ്രിയമായിരുന്നുവെന്നും സമാനതകളില്ലാത്ത ഭംഗിയോടും വൈവിധ്യത്തോടും കൂടി എല്ലാ വികാരങ്ങൾക്കും അവർ ശബ്ദം നൽകിയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രിമാരും സ്പീക്കറും വിവിധ കക്ഷി നേതാക്കളും അനുശോചിച്ചു. മലയാളം മാതൃഭാഷയല്ലാതിരുന്നിട്ടും ഉച്ചാരണശുദ്ധിയോടെയും ഭാവസാന്ദ്രതയോടെയും അവർ പാടിയ ഓരോ ഗാനവും മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവയാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക എസ് ജാനകി വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലഘട്ടത്തിന് തിരശീല വീഴുക കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഗായിക എസ് ജാനകിയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് രാവിലെ മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെത്തിച്ചു. കലാ സാംസ്കാരിക മേഖലയിലെ നിരവധി പേരും സംഗീതാസ്വാദകരും അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൗസിലാണ് സംസ്കാരം. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകിയമ്മയുടെ അന്ത്യം. 4 തവണ മികച്ച ഗായികയ്ക്ക് ദേശീയ പുരസ്കാരവും 11 തവണ സംസ്ഥാന പുരസ്കാരവുമടക്കം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച ജാനകിയമ്മ ആസ്വാദക ഹൃദയങ്ങളെ തൊട്ടുണർത്തിയ ഈണങ്ങളുടെ മഹാറാണിയായിരുന്നു. മലയാളി അല്ലാതിരുന്നിട്ടും മലയാളിത്വത്തിൻ്റെ ഭംഗിയും സൗകുമാര്യവും ലയിച്ചു ചേർന്നവയായിരുന്നു ജാനകിയമ്മയുടെ ഗാനങ്ങൾ. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. റോറോയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരാ യാത്രാ പദ്ധതിയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. KSRTC റോറോ സൗജന്യ യാത്രയിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക നിക്ഷേപിക്കുന്നതിന് KSFE പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് കള്ളാടിയിലെ ദുരന്തഭൂമിയിൽ കാണാതായ ഹിമാചൽ സ്വദേശി ബിക്രം സിംഗ് റാണയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ കാണാതായ എല്ലാവരുടെയും മൃതശരീരം കണ്ടെത്താൻ സാധിച്ചു. കൺസ്ട്രക്ഷൻ മാനേജറാണ് ബിക്രം സിംഗ് റാണ. ജനകീയ കൂട്ടായ്മയോടെയാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ അമിത ഇടപെടൽ വേണോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിതെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. വടക്കുനാഥൻ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരം ശ്രീമൂലസ്ഥാനത്തെ പുതിയ ആൽമരനടിയിൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ കാര്യങ്ങളിലും കോടതി ഇടപെട്ടാൽ ഭക്തജനങ്ങൾക്കും ഗവൺമെന്റിനും എന്ത് റോളാണ് വഹിക്കുന്നത്?

0: കഴിയുകയെന്നും മന്ത്രി തൃശൂരിൽ ചോദിച്ചു. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാനോ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിൽ ഇടപെടാനോ കോടതിക്ക് അവകാശമില്ലെന്നും കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് കടൽപാത അടച്ചതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അറിയിച്ചു. മേഖലയിലെ യു എസ് ഇടപെടൽ അവസാനിക്കുന്നതുവരെ ഹോർമുസിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും സേന പറഞ്ഞു. സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായി ചർച്ചകൾ തുടരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ് അന്വേഷണം ആരംഭിച്ചു. അപകടത്തിന്റെ കാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരിക്കേറ്റവർ സുഖം പ്രാപിക്കട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏകോപനത്തിന് കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഇവരുടെ വീട്ടിലെത്തി മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 4,300-ലധികമായി. 16,740-ലധികം പേർക്കാണ് പരിക്കേറ്റതെന്ന് ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിക്സ് പറഞ്ഞു. മഹാരാഷ്ട്ര പൂനെയിലെ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നു. 4 ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ 7 മൃതദേഹങ്ങൾ കൂടിയാണ് കണ്ടെടുത്തത്. യമനിലേക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയ യാത്രാ നിബന്ധനകൾ ഏർപ്പെടുത്തി പുറപ്പെടുവിച്ച 2017 വിജ്ഞാപനം വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. യമനിലെ ആഭ്യന്തര യുദ്ധവും സായുധ സംഘർഷങ്ങളും വഷളായതിനെ തുടർന്നായിരുന്നു യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നിയമസഭാ ഉപനേതൃസ്ഥാന വിഷയത്തിൽ കീഴ്വഴക്കം പറഞ്ഞ് ആർക്കും ഒഴിയാനാകില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. എല്ലാ സ്ഥാനവും ഒരു പാർട്ടിക്കെന്ന രീതി മാറണമെന്നും കീഴ്വഴക്കങ്ങൾ മാറ്റേണ്ടതാണെങ്കിൽ അത് മാറണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് അഭിപ്രായപ്പെട്ടു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമിയിൽ. എക്സ്ട്രാ ടൈമിൽ സ്വിറ്റ്സർലൻഡിനെ 1-3 3 തോൽപ്പിച്ചാണ് അർജന്റീനയുടെ സെമി പ്രവേശം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ചാമ്പ്യൻ ടീമിനെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് മൈതാനം മടക്കി ഭരിച്ചെങ്കിലും അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ കഴിയാതെ വന്നപ്പോൾ സ്വിറ്റ്സർലൻഡിന് പരാജയം. നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിലും ഇരു ടീമുകളും 1-1 എന്ന സമനില പാലിച്ചതോടെ മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് ജൂലിയൻ അൽവാരസിന്റെ കിഡിലൻ ലോങ് റേഞ്ചർ സ്വിസ് വലയിലേക്ക് പറന്നിറങ്ങിയത്. കളിതരം 8 മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു അൽവാരസിന്റെ മിന്നും ഗോൾ. ഗോൾ മടക്കാൻ സ്വിസ് പടനീക്കം ശക്തമാക്കിയതിന് പിന്നാലെ ഒരു പ്രത്യാക്രമണത്തിലൂടെ ലൗട്ടറ മാർട്ടിനസ് മറ്റൊരു ഗോൾ കൂടി നേടി ടീമിന്റെ സെമി പ്രവേശനം ഉറപ്പാക്കി. കളി തുടങ്ങി 10 തന്നെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി എടുത്ത മനോഹരമായ കോർണർ കിക്ക് കൃത്യമായ ഒരു ഹെഡറിലൂടെ അലക്സിസ് മാക്അലിസ്റ്റർ സ്വിസ് വലയിലെത്തിച്ചപ്പോൾ മത്സരം അർജന്റീന തൂക്കുമെന്ന പ്രതീതി ഉണ്ടായി. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഇഞ്ചോടിഞ്ച് തിരിച്ചടിച്ച സ്വിറ്റ്സർലൻഡ് ഡോൺ എൻഡോയിലൂടെ 67 സമനില ഗോൾ നേടി. 72 ഫൗൾ ചെയ്യപ്പെട്ട പോലെ അഭിനയിച്ച ബ്രീൽ എംബോളയ്ക്ക് വാർ പരിശോധനയ്ക്കൊടുവിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നതോടെ സ്വിസ് ടീം പാടെ പ്രതിരോധത്തിലേക്ക് ഉൾവരുന്നു. ഈ മാസം 16 നടക്കുന്ന സെമി ഫൈനലിൽ ഇംഗ്ലണ്ടാണ് അർജന്റീനയുടെ എതിരാളികൾ.
0: പുലർച്ചെ മറ്റൊരു മത്സരത്തിൽ നോർവേയെ 1-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമി ബർത്ത് ഉറപ്പാക്കി. വിംബിൾഡൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് വനിതാ വിഭാഗം ഡബിൾസ് ഫൈനൽ മത്സരങ്ങൾ ഇന്ന്. ലോക 1 നമ്പർ താരമായ യാനിക് സിന്നർ കിരീടം നിലനിർത്താൻ അലക്സാണ്ടർ സ്വരേയുമാണ് ഇന്ത്യൻ സമയം രാത്രി 8:30 ഫൈനലിൽ ലണ്ടനിൽ ഏറ്റുമുട്ടുക. വനിതകളുടെ ഡബിൾസ് ഫൈനൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30. ചൈനയുടെ ഗുവോഹാനി ഫ്രാൻസിന്റെ ഗബ്രിയേല ഡെബ്രോസ്കിയുമായാണ് ഫൈനലിൽ മത്സരിക്കുന്നത്. 23 കോടിയോളം രൂപ ചെലവിൽ മലപ്പുറം നഗരസഭ നിർമ്മിച്ച കടലുണ്ടിപ്പുഴയിലെ നാമ്പ്രാണി തടയണ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. തടയണകൾ നാടിന്റെ ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുമെന്നും നിലവിലെ പൈപ്പ് ലൈനുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാനാവശ്യമായ പദ്ധതി കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. നാടക രചയിതാവും സംവിധായകനുമായ തേവലക്കര ബേബിക്കുട്ടൻ അന്തരിച്ചു. തൂലിക എന്ന തന്റെ നാടകസമിതിയിലൂടെ ചെമ്മീൻ, അനുഭവങ്ങൾ പാളിച്ചകൾ, ഏണിപ്പടികൾ എന്നീ നോവലുകൾ ഉൾപ്പെടെ അനവധി നാടകങ്ങൾ ബേബിക്കുട്ടൻ അരങ്ങിലെത്തിച്ചു. 70 രചിക്കുകയും 60 നാടകങ്ങളുടെ സംവിധാനവും നിർവഹിക്കുകയും ചെയ്തു. വൈകിട്ട് 3 വീട്ടുവളപ്പിലാണ് സംസ്കാരം. കൊല്ലം പുത്തൂരിൽ ജോലിക്കിടെ ഷോക്കേറ്റ് ലൈൻമാൻ മരിച്ചു. പുത്തൂർ KCB ഓഫീസിലെ ലൈൻമാൻ പന്മന സ്വദേശി അൽത്താഫാണ് മരിച്ചത്. പോസ്റ്റിൽ കയറി തകരാർ പരിഹരിച്ച ശേഷം തിരിച്ചിറങ്ങുകയായിരുന്നു.

ആയിരുന്നു ഷോക്കേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്നലെ അന്തരിച്ച ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൈസൂരുവിൽ. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാട് കള്ളാടിയിലെ ദുരന്തത്തിൽ കാണാതായ ഹിമാചൽ സ്വദേശി ബിക്രം സിംഗ് റാണയുടെ മൃതദേഹം കണ്ടെത്തി. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ ഇടപെടൽ അമിതമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും അർജന്റീനയും സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
1: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

0: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡി റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും.
1: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്. വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
0: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
3: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.

FM പ്രധാന വാർത്തകൾ. ഇന്നലെ അന്തരിച്ച ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചിച്ചു. ജാനകിയുടെ അസാധാരണ ഗാനങ്ങൾ തലമുറകളെ മോഹിപ്പിക്കുന്നതാണെന്ന് രാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. എസ് ജാനകിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൈസൂരുവിൽ. സംസ്കാര ചടങ്ങിൽ സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് മന്ത്രി റോജി എം ജോൺ പങ്കെടുക്കും. KSRTC റോറോ സൗജന്യയാത്രയിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക നിക്ഷേപിക്കുന്നതിന് KSFE പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ അമിതമായ ഇടപെടൽ വേണോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിതെന്ന് മന്ത്രി K.മുരളീധരൻ. വടക്കുനാഥൻ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരം ശ്രീമൂലസ്ഥാനത്തെ ആൽമരം നടിയിൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. VD സതീശന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ യുടേൺ നടത്തുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് MP. ഗവൺമെന്റ് പ്ലീഡർമാരുടെ എണ്ണത്തിലടക്കം വൻ വർധനയാണ് ഗവൺമെന്റ് നടത്തിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് കോഴിക്കോട്ട് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ICIA സ്റ്റാഫ് അംഗങ്ങൾ, സായി കായിക താരങ്ങൾ പങ്കെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും അർജന്റീനയും സെമിയിൽ. സെമിഫൈനൽ മത്സരങ്ങൾ ബുധനാഴ്ച ആരംഭിക്കും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നലെ വൈകിട്ട് നമ്മെ വിട്ടുപോയ സംഗീത വിസ്മയം ജാനകിയമ്മയ്ക്ക് റിയൽ എഫ്എമ്മിൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗാനോത്സവം പരിപാടി ആരംഭിക്കട്ടെ. ഇപ്പോൾ മുതൽ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് ഒരു ഹായ് അയയ്ക്കുക. തിരിച്ച് നിങ്ങളുടെ നമ്പറിലേക്ക് റിയൽ എഫ്എമ്മിൽ നിന്നും വിളിക്കുന്നതായിരിക്കും. വാട്സപ്പ് നമ്പർ പറയാം, 9400224440. ഒരിക്കൽ കൂടി, 9400224440. ഗാനോത്സവത്തിലെ ആദ്യഗാനം എസ് ജാനകി ആലപിച്ചത്. ചിത്രം അംഗീകാരം, വിചിത്രമരയുടെ വരികൾക്ക് എ ടി ഉമ്മറിൻ്റെ സംഗീതം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഹലോ.
2: ഹലോ.
1: ആ ഹലോ, ആരാണ്?
2: ശ്രീഹരിയാണ്.
1: ശ്രീഹരി, എവിടുന്നാ വിളിക്കുന്നത്?
2: ബാലുശ്ശേരിക്ക് അടുത്ത് എഗരൂരാണ് സ്ഥലം.
1: എഗരൂര്. ശ്രീഹരി എന്താ ചെയ്യുന്നത്?
2: ഞാൻ അധ്യാപകനാണ്.
1: ആഹ, ഗാനോത്സവത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം പറയുകയാണ്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
2: ആദ്യമായിട്ടാണ്
1: അല്ലേ. എങ്ങനെയുണ്ട് അധ്യാപക ജീവിതമൊക്കെ?
2: നന്നായി പോകുന്നു, നന്നായി പോകുന്നു. സെൻസസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും ഇപ്പോൾ.
1: എങ്ങനെ, ഏത് ക്ലാസ്സിലെ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്?
2: ഞാൻ പ്രൈമറി സ്കൂളാണ്.
1: വിഷയം?
2: എല്ലാ വിഷയവും എടുക്കണം.
1: അതെ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്?
2: മാത്സ് ആണ്. മാത്സിലാണ് ഞാൻ എക്സ്പെർട്ടൈസ് ചെയ്യുന്നത്.
1: ആഹാഹാ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
2: വീട്ടിൽ അച്ഛൻ, അമ്മ, സഹോദരി ഉണ്ട്, ഭാര്യ, മോള്.
1: മോള് എത്ര വലിയ കുട്ടിയാണോ?
2: അല്ല, മോള് 1 വയസ്സും 8 മാസവും.
1: ആഹാഹാ. അപ്പൊ പാട്ടൊക്കെ ആസ്വദിക്കലുണ്ടോ മോള്?
2: തീർച്ചയായിട്ടും. ജാനകി അമ്മയുടെ.
1: അതെ അതെ അതെ. അത് വല്ലാത്തൊരു തീരാ ദുഃഖം തന്നെയാണ്, സംഗീത ലോകത്തിൽ എന്തു പറഞ്ഞാലും.
2: അപ്പോ ശബ്ദമാധുര്യം എന്നൊക്കെ പറഞ്ഞ സമയത്ത് സാധാരണ നമ്മളത് എല്ലാവരെയും കൊണ്ടും അങ്ങനെ പറയാറുണ്ട്, ശബ്ദമാധുര്യം ഉണ്ട് ഒക്കെ. ശബ്ദമാധുര്യത്തിന് ഒരു ഒരു കൃത്യമായി നമുക്ക് ഒരു ഒരു പര്യായം ഉണ്ടെങ്കിൽ അത് ജാനകി അമ്മയാണ്.
1: ചെറിയ കുട്ടികളുടെ വോയിസ് വരെ നല്ല.
2: അതെ അതെ അതെ. മോളുടെ കാര്യം ചോദിച്ചല്ലോ, മോള് ഇപ്പോഴത്തെ ഈ ജനറേഷൻ കാറ്റഗറി വരുന്ന സമയത്ത് ജെൻ ആൽഫയാണ് മോള്. ജെൻസി, ജെൻ ആൽഫ, അതേപോലെ തന്നെ അതിന് മുമ്പുള്ള ജനറേഷൻ, ഈ ജനറേഷനുകൾ വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് പോലും എക്കാലവും ഒരു താരാട്ട് പാട്ട് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ജാനകിയമ്മയുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളൊക്കെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും നമ്മളൊക്കെ ഉറങ്ങിയതും നമ്മളൊക്കെ മക്കൾ ഉറങ്ങിയതും ഇനി അങ്ങോട്ട് ജനിക്കാൻ പോകുന്ന ഒരുപാട് മക്കള്

0: കേട്ടുറങ്ങാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ജാനകിയുടെ പാട്ടുകളാണ്.
1: ശരിക്കും ജാനകിയമ്മ മരിക്കുന്നില്ലല്ലോ, ഓരോ ഹൃദയത്തിലും അവരുടെ പാട്ടുകൾ ഇപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ശരിക്കും ഈ അതെ അതെ, കലാകാരന്മാർക്ക് മരണമല്ലല്ലോ. പിന്നെ അധ്യാപക ജീവിതം അല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ?
0: ഞാൻ പൊതുപ്രവർത്തകനാണ്.
1: ആ ഹാ ഹാ, ആയിക്കോട്ടെ. പിന്നെ ഏത് തരം പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം?
0: എല്ലാതരം പാട്ടുകളും ഇഷ്ടമാണ്. എസ്പെഷ്യലി കുറച്ച് നമ്മൾ പുതിയ പാട്ടുകളെക്കാൾ കൂടുതൽ ഈ ആകാശവാണിയൊക്കെ ഒരുപാട് കാലം ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. കൃത്യമായിട്ടില്ലെങ്കിൽ പോലും ആകാശവാണി എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആകാശവാണിയിലൊക്കെ ഞാനിപ്പോൾ ജാനകിയമ്മയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്, ആകാശവാണിയിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾക്ക് നമ്മൾ ഇൻട്രോ കൊടുക്കുന്ന സമയത്ത് യേശുദാസ്, കെ എസ് ചിത്ര, ജയചന്ദ്രൻ, അതേപോലെ എസ് ജാനകി, ഈ ആളുകളുടെ പാട്ടുകൾ വെച്ചാണ് ഏറ്റവും കൂടുതൽ ആകാശവാണി ഉൾപ്പെടെ അവരുടെ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് കൊടുക്കുന്ന ആ ഒരു ഇൻട്രോ വിവരണം.
1: അതെ അതെ
0: അതെ. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പീസ്ഫുൾ ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ ഇത്തരത്തിലുള്ള പാട്ടുകളാണ്, ജാനകിയമ്മയൊക്കെ പാടി വെച്ചിട്ടുള്ള പാട്ടുകൾ.
1: എനിക്ക് തോന്നുന്നു ശ്രീഹരിന്റെ വോയിസ് കേട്ടിട്ട് ഒരു പുതിയ ജനറേഷൻ, ഒരു 30 അല്ലേ ആ ഒരു ഏജ് ആണ് വരുന്നത്. പക്ഷേ ഇപ്പോഴും ആ ഒരു പഴയ കാലത്തിന് നെഞ്ചിലേറ്റി നടക്കുന്നുണ്ട്. ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അതാണ്
0: ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെയൊക്കെ തലമുറ ഉൾപ്പെടെ ഈ ഒരു പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് മനസ്സ് അസ്വസ്ഥപ്പെടുന്ന സമയത്തൊക്കെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഒരു സിറ്റുവേഷൻ ഒക്കെ മാറ്റുന്നതും ഇത്തരത്തിലുള്ള പാട്ടുകളാണ്. പുതിയ പാട്ടുകൾ തീരെ മോശമാകുന്നതല്ല, അങ്ങനെ അഭിപ്രായമല്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ സിറ്റുവേഷനും നമ്മുടെ മനസ്സിനെയൊക്കെ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള പാട്ടുകളാണ് പണ്ടത്തെ പാട്ടുകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ ജാനകിയമ്മയെ പോലുള്ള ഗായികമാരൊക്കെ നമ്മൾ അത്രയേറെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതൊക്കെ.
1: ശരിക്കും വൈഫ് പാടുമോ ശ്രീഹരിന്റെ?
0: സാമാന്യം മോശമല്ലാത്ത രീതിയിലൊക്കെ പാടും.
1: എന്താ പേരെന്താ?
0: ഐശ്വര്യ.
1: ഐശ്വര്യ. മോളെ പേര്? മോളാണോ മോനാണോ?
0: മോളാണ്, മോളാണ്.
1: എന്താ പേര്?
0: മൃദു. മൃദു, മൃദു മാധവി.
1: എന്തായാലും റിയൽ എഫ് എമ്മിന്റെ അന്വേഷണം അവരോടൊക്കെ പറയൂ. ഇന്ന് റിയൽ എഫ് എമ്മിൽ കൂടെ ഏത് പാട്ടാണ് ആവശ്യപ്പെടുന്നത്?
0: തീർച്ചയായിട്ടും അതൊരു ജാനകിയമ്മയുടെ പാട്ട് തന്നെയാണ്. എന്റെ മോള് എപ്പോഴും കേട്ടുറങ്ങുന്ന ഒലത്തുമ്പത്തിരുന്ന് ഊഞ്ഞാലാടും എന്ന് പറയുന്ന.
1: അതെ അതെ അതെ, കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണ്. അവരെ കുളിപ്പിക്കുമ്പോൾ അത് ആ ഒരു സീനും
0: എല്ലാ കുട്ടികളും
1: അതെ അതെ
0: ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ മാത്രം മോള് സൈലന്റ് ആയി ഇരുന്ന് ആ പാട്ട് മുഴുവൻ കേൾക്കും.
1: അതെ, ശരിക്കും. എന്തായാലും വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഏറെ നന്ദിയുണ്ട്. പരിചയപ്പെടാൻ സാധിച്ചതിലും സന്തോഷം. ഇനിയും വിളിക്കുക, മെസ്സേജ് അയക്കുക. ഓക്കെ, ഓക്കെ, പാട്ട് വെച്ചുതരാം. എസ് ജാനകി പാടിയ ഗാനമാണ് ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: The Real FM 103.6.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
2: ഹലോ.
3: ഹലോ.
2: ഓ നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം. നമസ്കാരം.
2: ഓ അഖിൽ അല്ലേ?
3: അതെ, അഖിൽ ആണ്.
2: എവിടെയാണ് വീട്? എവിടെയാണ്?
3: മുക്കം നീലേശ്വരത്താണ്.
2: മുക്കം
3: നീലേശ്വരം.
2: നീലേശ്വരം. അവിടെ കട്ടാവുന്നുണ്ടോ? നല്ല ഇടയ്ക്ക് ഇങ്ങനെ കട്ടാവും പോലെ തോന്നുന്നു. ഫോണ് റേഞ്ച് ഉണ്ടല്ലോ അല്ലേ? ആ ഇപ്പം ക്ലിയർ ആണ്. അപ്പൊ ഓക്കെ, എന്താ ചെയ്യുന്നത് അഖിൽ? ടെക്നീഷ്യൻ. എവിടെയാണ്? അവിടെ കട്ടായിക്കൊണ്ടിരിക്കുന്നല്ലോ. റേഞ്ച് ഇല്ലാത്ത ഏരിയ ആണോ? അതെ. ലൗഡ് സ്പീക്കറിലാണോ സംസാരിക്കുന്നത്? ഒന്ന് ശ്രദ്ധിക്കണേ, ഇടയ്ക്ക് ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു. പറയൂ, എന്തൊക്കെയാ വിശേഷങ്ങൾ? ഹലോ. ഹലോ. ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പം ക്ലിയർ ആവുന്നില്ല. ഏതായാലും പാട്ട് പറഞ്ഞോളൂ. ഏത് പാട്ടാ ഇന്ന് റിയൽ എഫ് എം ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഓ ഹലോ, പറഞ്ഞോളൂ.

0: ഹലോ.
1: കേൾക്കുന്നുണ്ട്?
0: ആ, ഇപ്പം കേൾക്കാം, പറയൂ. ഏത് പാട്ടാ വേണ്ടത്? ഓക്കെ, ഏതായാലും നമുക്ക് ജാനകിയമ്മയുടെ പാട്ട് തന്നെ കേൾക്കാം. ഓളങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറുപ്പിൻ്റെ രചന, ഇളയരാജയുടെ സംഗീതം. മുക്കത്തുനിന്ന് വിളിച്ച അഖിലിന് വേണ്ടി ഈ ഗാനം.

വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം. നമസ്കാരം.
1: സുനിൽ കുമാർ, കട്ടാടശ്ശേരി.
2: അതെ അതെ അതെ അതെ.
1: എവിടെയാണ് സ്ഥലം?
2: സ്ഥലം നരിക്കുനിയാണ്.
1: നരിക്കുനി. നരിക്കുനി എവിടെ?
2: നരിക്കുനിയുടെ ഹൃദയഭാഗത്ത് തന്നെ.
1: നരിക്കുനി
2: തന്നെ. അറിയോ,
1: സുനിൽ കുമാർ ഇതിനു മുമ്പും വിളിച്ചിരുന്നു. ഇവിടുന്ന് തിരിച്ച് ആകാശവാണിയിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചിണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല.
2: ഓ ഓ ഓ ഓ, ഞാൻ ഓർക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ഒരു ഒരു ഗാനാവതരണ പരിപാടിയിലാണ്.
1: അതെ അതെ അതെ. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: നല്ല വിശേഷങ്ങൾ. എനിക്ക് ആകാശവാണിയിൽ നാളെ വരാനുണ്ട്. നാളെ റെക്കോർഡിംഗ് ഉണ്ട്.
1: എന്തിന്റെയാണ്?
2: വചനാമൃതം.
1: വചനാമൃതം
2: ചെയ്യാറുണ്ട്. വചനാമൃതം ചെയ്യാറുണ്ട്.
1: അപ്പം അറിയാലോ ഇന്നലത്തെ അല്ലേ?
2: അതെ അതെ അതെ അതെ. ഇന്നലത്തെ ഒരു വിശേഷ
1: എന്തായാലും മരണം അതൊരു സത്യമായിട്ടുള്ള അതെ അനിവാര്യതയാണ്.
2: അനിവാര്യതയാണ്,
1: നമ്മൾ അംഗീകരിച്ച് തന്നെ പറ്റുള്ളൂ.
2: പക്ഷേ ചില മരണങ്ങൾ സമ്മതിച്ചു കൊടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണല്ലോ അതൊരു. പക്ഷെ എന്താ വെച്ചാൽ, ഇന്ന് ജാനകിയമ്മയെ സംബന്ധിച്ചിടത്തോളം ജാനകിയമ്മ മരിക്കുന്നില്ലല്ലോ.
1: അതെ, എല്ലാ ഹൃദയങ്ങളിലും അതെങ്ങനെ.
2: അതെ, പ്രത്യേകിച്ചൊരു പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം
1: അവർക്ക് മരണമില്ല. കലാകാരന്മാർക്ക് മരണമില്ല.
2: മരണമില്ല. പാട്ട് അവസാനിക്കാത്ത കാലത്തോളം പാട്ടുകാർക്കും മരണമില്ല എന്നാണല്ലോ പറയുക. അല്ലാത്തൊരു ഒരു ഒരു ഒരു അവസ്ഥയാണ്
1: ശരിക്കും.
2: എന്താ പറയുക, ഒരു ഒരു മലയാളി അല്ലെങ്കിലും നമ്മൾ ഒരിക്കലും മലയാളി അല്ല എന്ന് ആരും വിശ്വസിക്കാത്ത ഒരു മലയാളിത്തായിരുന്നു ജാനകിയമ്മയ്ക്കുണ്ടായിരുന്നത്. ഇനി കഴിഞ്ഞ ദിവസം രവി മേനോൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. ജാനകിയമ്മയ്ക്ക് അടുത്ത ജന്മത്തിലെങ്കിലും ഒരു മലയാളിയായി ജനിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ഞാൻ ഈ ജന്മത്തിലും മലയാളി അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം എന്താ വെച്ചാൽ, പലപ്പോഴും നമുക്ക് എനിക്കൊരു അത്ഭുതം തോന്നിയ കാര്യങ്ങൾ എന്താ വെച്ചാൽ, അവരുടെ ഒരു മലയാളി അല്ലാതിരുന്നിട്ട് പോലും മലയാളിയേക്കാൾ വളരെ മനോഹരമായിട്ട് അത്ര അക്ഷരസ്ഫുടത, ഉച്ചാരണ ശുദ്ധി എന്നൊക്കെ പറയുന്നത് അത്ര കൃത്യമായിട്ടാണ് അവർ ഓരോ അക്ഷരങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും.
1: വളരെ ഈസി ആയിട്ടാണ് ജാനകിയമ്മ പാടുന്നത്. അതാണ് എത്ര ഭയങ്കര പിച്ചുള്ള സോങ്സ് ആണ് കൂടുതലായിട്ടും എടുത്തിട്ടുള്ളത്. കൂടുതൽ പിച്ചുള്ള സോങ് പാടിയ തന്നെ ജാനകിയമ്മയാണ്.
2: ജാനകിയമ്മയുടെ പാട്ടിനൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല്, ഏറ്റവും കൂടുതൽ ഭാവഭേദങ്ങൾ വെച്ച് പാട്ട് പാടിയ ഒരു ഒരു ഗായികയാണ്. ഓരോ പാട്ടിന്റെ ഭാവങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു പല്ലവി തന്നെ നിരവധി ഒരുപാട് ഭാവങ്ങളിൽ
1: പാടിയിട്ടുണ്ട്.
2: അത്ര അത്ര അത്ര മനോഹരമായിട്ട് ഓരോ പാട്ട്, ചെറിയ കുട്ടികളെ ശബ്ദം മുതല് പ്രായമായ ആൾ, എല്ലാതരം വികാരങ്ങളും പാട്ടിന്റെ വരികളിലൂടെ ഇങ്ങനെ പ്രകടിപ്പിക്കുക. ഒരുപക്ഷെ പാട്ട് എഴുതിയ ആളോ അല്ലെങ്കിൽ അത് കമ്പോസ് ചെയ്യുന്ന ആളോ സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യം,
1: മലയാളത്തിന്റെ അർത്ഥം അറിയാതിരുന്നിട്ട് പോലും. അതാണ്,
2: അതെ അതെ അതെ, അതാണ് അതാണ് അതാണ് കൃത്യമായിട്ട് നമുക്കത് സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുകയില്ല ഇങ്ങനെ ഇതിനൊരു പിൻപാട്ട് പാടുന്ന ഒരാളുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ അഭിനയിക്കുന്നയാളാണോ പാടുന്നത്, പാടുന്നയാളാണോ അഭിനയിക്കുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോ.
1: ഇന്നിപ്പോ ഏത് പാട്ടാണ് വേണ്ടത് ആദ്യം പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക്?
2: ഇന്ന് പാട്ട് എന്താ പറയാ, എനിക്കതിൽ ഒരുപാട് ഇഷ്ടം തോന്നിയൊരു പാട്ട്, അതാ ഞാൻ പറഞ്ഞത്, ഒരു പല്ലവി തന്നെ വിവിധ ഭാവങ്ങളിൽ പാടിയ ഒരു പാട്ട്. ഞാൻ പാട്ട് കേട്ടപ്പോ എനിക്ക് തോന്നിയത് പരീക്ഷ എന്നൊരു ഒരു ഒരു സിനിമയില് ഭാസ്കര മാഷാണ് അതിലെ വരികൾ എഴുതിയത്. അവിടുന്ന് ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കും.
1: നല്ല പാട്ടാണ്
2: അല്ലെ? സ്വരരാഗ സുന്ദരി മാർക്കോ വെളിയിൽ വരാൻ എന്തൊരു നാണം. മറക്കൂല നമ്മൾ ആ വരികൾ, ഒരിക്കലും മറക്കൂല. കാരണം അതിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ബാബുക്ക എം എസ് ബാബുരാജിന്റെ ഈണമാണ് അതിന്. ശരിക്കും ജാനകിയമ്മേനെ മലയാളത്തിലെ അത്ര മനോഹരമായ ഈണങ്ങളിലൂടെ മലയാളികളെ മനസ്സിൽ നിലനിർത്തിയതിൽ വലിയൊരു സ്ഥാനം ബാബുക്കയ്ക്കുണ്ട്. കാരണം അത്ര വർഷങ്ങളായി, എനിക്ക് തോന്നുന്നത് 1967 എങ്ങാണ്ടാണെന്നാണ് ആ സിനിമ റിലീസായത്. അത്ര വർഷം മുമ്പാ. പക്ഷെ ഇന്നും ആ പാട്ടും
1: ഭാസ്കരന്റെ വരികളും കൂടി ആയപ്പോ,
2: ഭാസ്കരൻ പക്ഷേ വരികളൂടി ആകുമ്പം പോവൂല. കാരണം അത് എനിക്ക് തോന്നുന്നു ഒരു ഹിന്ദുസ്ഥാനി പഹാടിയിൽ എങ്ങാണ്ടാണ് അത് കമ്പോസ് ചെയ്തതെന്നാ രാഗം.
1: അതെ അതെ,
2: സംശയമുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ

0: പ്രസന്നമായാത്ത ഒരു പാട്ടാണ്. പാട്ട്
1: സുനിൽ കുമാർ എഴുത്തുകാരനാണോ?
0: എഴുതാറുണ്ട്.
1: എഴുതാറുണ്ട് അല്ലേ? എങ്ങനെ കവിത എങ്ങനെയാണ്?
0: കവിതകളാണ്. അതെ അതെ, രണ്ടു മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്.
1: ഓ,
0: അറിയുന്നത് പോലെ എഴുതും.
1: വീട്ടിലാരൊക്കെയാ ഉള്ളത്?
0: വീട്ടില് ഭാര്യയും മകളും.
1: വൈഫിന്റെ പേര്?
0: പ്രീതി.
1: പ്രീതി. മോളെന്താ ചെയ്യുന്നത്?
0: മോള് പിന്നെ ബാംഗ്ലൂർ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പ്രിയംവദ.
1: പ്രിയംവദ, നല്ല പേരാണല്ലോ. ശകുന്തളയുടെ തോഴി അല്ലേ?
0: പല പാട്ടുകളിലും വന്നൊരു പ്രയോഗം കൂടിയാണല്ലോ.
1: ഈ എഴുത്തുകാരന്റെ എഴുത്തുകാരൻ തന്നെ ഇട്ടതാവും ആ പേര്.
0: അതെ, തീർച്ചയായിട്ടും അങ്ങനെ ആവണം എന്നൊരു നിർബന്ധം കൊണ്ടാണ്.
1: അതെ അതെ,
0: ചില പേരുകളെങ്കിലും അങ്ങനെ നിലനിൽക്കട്ടെ.
1: പ്രിയംവദന്റെ പാട്ട് തന്നെ ഉണ്ടല്ലോ, പ്രിയംവദയല്ലയോ?
0: അതെ അതെ അതെ അതെ അതെ.
1: അപ്പൊ എന്തായാലും സന്തോഷം. ഈ നമ്മളെ ഗാനോത്സവം പരിപാടിയിൽ ഇങ്ങനെ ഒരാളെ കിട്ടിയതിൽ ഞങ്ങൾക്കും വേറെ സന്തോഷം. എന്തായാലും ഇനിയും വിളിക്കുക. ഒരുപാട് പരിപാടികൾ ഇനിയും വരുന്നുണ്ടാവും. അന്നൊക്കെ നിങ്ങളുടെ സാന്നിധ്യം, ഈ ശബ്ദം.
0: എന്തായാലും നമ്മൾ ജാനകിയമ്മയുടെ ഓർമ്മ മറക്കാതെ മരിക്കാതിരിക്കട്ടെ. ദീർഘ നമസ്കാരം ഓർമ്മകൾക്ക് മുമ്പിൽ.
1: ഓ, ഈ പരീക്ഷ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം ഇപ്പൊ തന്നെ വെച്ചുതരാം. ഭാസ്കരൻ മാഷ്ടെ വരികളാണ്, എം എസ് ബാബുരാജിന്റെ സംഗീതം. ഓക്കെ, താങ്ക് യു.
0: സന്തോഷം. വെൽക്കം.

0: ഹലോ.
1: ഹലോ,
0: ആ ആരാണ്?
1: ഇത് സ്മിതാ സുനിൽ കുന്നമംഗലം.
0: കുന്നമംഗലത്തുനിന്നാണ് അല്ലേ?
1: ആ
0: അപ്പം നരുക്കുനി, ബാലുശ്ശേരി, അതിലെങ്ങനെ കുന്നമംഗലത്തേക്കാണ് എത്തിയിരിക്കുന്നത്? എന്താ,
1: ഹരിതകർമ്മ സേനയിൽ വർക്ക് ചെയ്യാ.
0: ആണല്ലേ? ആ
1: ആ
0: ഹാ ഹാ
1: ആ
0: അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: വിശേഷം അങ്ങനെ പോകുന്നു.
0: ഇന്ന് വർക്കില്ലായിരുന്നോ?
1: ഇല്ല, അന്ന് ലീവാണ്.
0: ഓ, സൺഡേ ലീവാണ് അല്ലേ?
1: ആ ആ
0: ആരൊക്കെയാ ഉള്ളത് വീട്ടിൽ?
1: വീട്ടിൽ ഹസ്ബൻഡും ഞാനും മാത്രമേ ഉള്ളൂ. അനിയന്റെ മോൾ ഉണ്ടായിരുന്നു, ഇതാ അപ്പം അങ്ങോട്ട് പോയി.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ബെൻഡ് വീടിന്റെ പണിയാ, തേപ്പും പടവും ഒക്കെ.
0: ആ ഹാ ഹാ മോള്?
1: മോള് 9-ാം ക്ലാസ് പഠിക്കുക.
0: ഏത് സ്കൂളിലാ?
1: മോള് കുന്നമംഗലം സ്കൂളില്.
0: കുന്നമംഗലത്തന്നെ. കുന്നമംഗലം ടൗണിൽ തന്നെയാണോ വീട്? അവിടെ
1: ടൗണിൽ തന്നെയാ.
0: ആ ഹാ പിന്നെ എങ്ങനെയാണ് നമ്മളെ റിയൽ FM കേൾക്കല്? നിത്യം കേൾക്കോ?
1: ഓ, ടെലിഫോൺ കേൾക്കലുണ്ട്, സ്ഥിരം തന്നെയാണ് പരിപാടി.
0: ആണല്ലേ, ആദ്യമായിട്ടാണോ ഈ കോൾ
1: അല്ലല്ല
0: വരുന്നത്?
1: വിളിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്,
0: വിളിച്ചിട്ടുണ്ട്,
1: വിളിച്ചിട്ടുണ്ട്. കുറച്ചൊരു 4-5 മാസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: സ്മിത പേര് അല്ലേ?
1: ആ ആ
0: ആ ഹാ പിന്നെ ഏത് പാട്ടാന്ന് കേൾക്കാൻ കൊതിക്കുന്നത്?
1: ഇന്ന് ജാനകമ്മേന്റെ ഏതെങ്കിലും ഒരു പാട്ട്, നല്ല പാട്ട്.
0: ഏതെങ്കിലും ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ സ്മിതയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ.
1: അത് ഞാനും മനസ്സിൽ വിചാരിച്ചു നോക്കുമ്പോ ഓരോരുത്തർ പറഞ്ഞു.
0: അതെയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെക്കാം അല്ലേ?
1: ഓ ഓ, മതി മതി.
0: ആ പിന്നെ എന്തൊക്കെയാണ് ഈ ഹരിതകർമ്മസേന, എങ്ങനെയുണ്ട് നമ്മുടെ ജോലി, എങ്ങനെ പോണു?
1: കുഴപ്പമില്ല, ഇപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, ഇപ്പം പിന്നെ അങ്ങനത്തെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല.
0: ആഹാഹാ എത്ര പേരുണ്ട് കൂടെ?
1: ഞങ്ങൾ വാർഡില് 2 പേരാണ്.
0: ആ എങ്ങനെയാ ഇത്, എല്ലാ ദിവസവും എത്ര മണി, ഒരു നിശ്ചിത സമയമുണ്ടോ അല്ലെങ്കിൽ?
1: ആ സമയമുണ്ട്. ഞങ്ങള് 24 വാർഡുണ്ട്. അപ്പം വാർഡുകളിൽ എല്ലാരും കൂടെ ഒരു വാർഡിൽ പോയിട്ട് ഒരു ദിവസം കൊണ്ട് തീർക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്.
0: ആ ഹാ ഹാ എങ്ങനെയാണ് ഓരോ വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാണ്?
1: എല്ലാരും ഭാഗത്തുനിന്ന് ഇപ്പോഴും മോശമായിട്ടൊക്കെ പെരുമാറുന്നുണ്ട്.
0: ആ ഹാ
1: കുറെ ആൾക്കാർ നല്ല ഇതന്നെ പറയുന്നുണ്ട്.
0: ഈ പ്ലാസ്റ്റിക് മാത്രല്ലേ നിങ്ങൾ, എങ്ങനെയാണ് അതിന്റെ ഒരു ഇതൊന്ന് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് പറയാവോ?
1: ഓ, പ്ലാസ്റ്റിക് മാത്രല്ല, ഓരോരോ മാസത്തിൽ ഓരോരോ ഇതാണ് എടുക്കുന്നത്.
0: എങ്ങനെയൊക്കെയാണ്?
1: പ്ലാസ്റ്റിക്കിൻ്റെത് എടുക്കുന്നുണ്ട്, പിന്നെ അല്ലാണ്ട് റിജക്ട് വേസ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ.
0: അല്ലാത്ത മാലിന്യങ്ങളും അല്ലേ? ഇതൊക്കെ എവിടെയാണ് നിങ്ങൾ സംസ്കരിക്കുന്നത്? എവിടെയാണ്?
1: അത് ഒരു ഏജൻസി കൊണ്ടുപോവാണ് നേരിട്ട്.
0: ആ ഹാ ഹാ അപ്പം ഏറെ സന്തോഷം പരിചയപ്പെട്ടതിൽ. അപ്പം ജാനകിയമ്മയുടെ ആ രാത്രി എന്ന ചിത്രത്തില് ആ പാട്ടൊന്ന് കേൾക്കാം. പൂവച്ചൽ ഖാദർ രചന, ഇളയരാജയുടെ സംഗീതം. ഓക്കെ, ഇനിയും വിളിക്കൂ. താങ്ക് യു.
1: ഓ ഓ, ശരി ശരി. ഓ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഹലോ.
2: ഹലോ.
1: ഓ, ആരാണ്?
2: ആദിദേവ്.
1: ആദിദേവ് ആണോ? എവിടുന്നാ വിളിക്കുന്നത്?
2: ഇരിങ്ങത്ത്.
1: ഇരിങ്ങത്ത്? ഇരിങ്ങത്ത് എന്നുള്ള സ്ഥലം എവിടെയാ?
2: ഇരിങ്ങത്ത് പയ്യോളി.
1: പയ്യോളി. ആഹാ. ആദിദേവ് പഠിക്കല്ലേ? എത്രയല്ലാ?
2: ആറില്.
1: ആറാം ക്ലാസ്സില്. അപ്പോൾ റിയൽ എഫ് എമ്മിൽ കേൾക്കാറുണ്ടോ? കേൾക്കലുണ്ട്. ഏത് പരിപാടിയാ കൂടുതൽ ഇഷ്ടം ആദിദേവിന്? അപ്പൊ ആദിദേവിന്റെ അമ്മയാണോ കേൾക്കാറ്? ഈ പരിപാടി ഇഷ്ടമാണ്. അതായത് ഫോണിൻ പരിപാടി അല്ലേ? അങ്ങനെയാണോ? ആരൊക്കെയാ വീട്ടിലുള്ളത്?
2: അച്ഛൻ, അമ്മ, അമ്മമ്മ, ഏച്ചി.
1: എല്ലാരും ഒന്നുണ്ടോ വീട്ടില്?
2: അച്ഛൻ ഇവിടെ ഇല്ല, ഏച്ചിയുമില്ല.
1: ചേച്ചിയുമില്ല, അമ്മയും അമ്മമ്മയും ഉള്ളൂ അല്ലേ? അമ്മേന്റെ പേരെന്താ?
2: രമ്യ.
1: രമ്യ. അച്ഛൻ?
2: രാജേഷ്.
1: രാജേഷ്. രാജേഷ് എന്ത് ചെയ്യുന്നു?
2: ഡ്രൈവർ.
1: ഡ്രൈവറാണ്. മോൻ ഏത് സ്കൂളിലാ? എളമ്പിനാട്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ടാവോ മോന്റെ ശബ്ദം? എങ്ങനെ, പഠിക്കാൻ മിടുക്കനല്ലേ? അമ്മ എന്താ, അടുത്തുണ്ടോ അമ്മ?
2: ഇല്ല.
1: ഇല്ല. അപ്പൊ നീ

തന്നെ മെസ്സേജ് അയച്ചതാണ് അല്ലേ? എന്തായാലും സന്തോഷം. ഏത് പാട്ടാ ആദിദേവന് വേണ്ടത്? സന്ധ്യയെ കണ്ണീരിൽ എന്തേ സന്ധ്യ അല്ലേ, ജാനകിയമ്മ പാടിയ. പിന്നെ എന്തൊക്കെയാ? ഓ, മദനോത്സവം. നോക്കട്ടെ മോൻ, പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? എന്തെങ്കിലും വിശേഷങ്ങൾ പറയോ. ഇന്ന് സ്കൂൾ ഇല്ലാത്തൊരു സന്തോഷത്തിലാണ് അല്ലേ? കൊറേ സ്കൂളിൽ ലീവ് കിട്ടിയില്ലേ? കൂടുതൽ മഴ പെയ്യുമ്പോ സന്തോഷാണോ? സ്കൂളില്ലാന്ന് പറയുമ്പോ സന്തോഷാണ് അല്ലേ? അങ്ങനെയാണോ നല്ല കുട്ടികള്? സ്കൂൾ ഇല്ലെങ്കിൽ സങ്കടപ്പെടല്ലേ വേണ്ടത്? ആ, ഇടയ്ക്ക് അവധി, അത് ശനി ഞായറൊക്കെ അവധി ഇല്ലേ? പഠിക്കണ്ടേ? എന്തായാലും മഴ പെയ്ത് പ്രശ്നങ്ങൾ ഒന്നും വരാതിരിക്കട്ടെ അല്ലേ? അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഓക്കെ, നിന്റെ കൂട്ടുകാരോടൊക്കെ പറയണം റിയൽ എഫ് എം കേൾക്കാൻ നീ വിളിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും എസ് ജാനകി പാടിയ മദനോത്സവം എന്ന ചിത്രത്തിലെ ഗാനം ആദിദേവിന് വേണ്ടി വെച്ചുതരാം. ഇനിയും വിളിക്കൂ. ഓക്കെ, താങ്ക് യു. ഈ ഗാനത്തിൻ്റെ രചന ONV കുറുപ്പ്, സംഗീതം സലീൽ ചൗധരി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം. ഹലോ
2: ഹലോ
1: നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്? എവിടുന്ന്? നടുവണ്ണൂർ കോട്ടൂര്. ശ്രീജ? ശ്രീജ എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫാണ്. റിയൽ എഫ്എമ്മിൽ കേൾക്കാറുണ്ട് അല്ലേ? ആദ്യമായിട്ടാണോ വിളിച്ചിട്ട് കിട്ടുന്നത്? ആണല്ലേ. അപ്പം ആരുടെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം?
2: എല്ലാ പാട്ടും ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്.
1: നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇന്ന് മെസ്സേജ് അയക്കാൻ തോന്നിയത് അല്ലേ? അപ്പം വല്ലാത്തൊരു നഷ്ടമാണ് നമുക്ക്. അതെ അതെ, പാട്ടുകൾ മരിക്കുന്നില്ലല്ലോ, പാട്ടുകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ. നമ്മൾ മരിക്കുന്നത് വരെ ആ പാട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് ശ്രീജൻ്റെ? ഗൾഫിലാണോ?
2: അല്ല, മഹാരാഷ്ട്ര.
1: മഹാരാഷ്ട്ര. എന്താ ചെയ്യുന്നത്? പിന്നെ
2: മക്കള് രണ്ടുപേര്, ജിയാലക്ഷ്മി ജൈനാലക്ഷ്മി.
1: രണ്ടുപേര്
2: ഒമ്പതാം ക്ലാസ്സിലും ഒരാൾ ആറാം ക്ലാസ്സിലും. പിന്നെ എന്റെ അമ്മ ആങ്ങള.
1: ഇവരെല്ലാരും നിങ്ങളെ വീട്ടിൽ തന്നെയാണ് അല്ലേ?
2: വീട്ടിലുണ്ട്.
1: എല്ലാരോടും അന്വേഷണം പറയൂ. ഏത് പാട്ടാണ് ഗാനോത്സവത്തിലൂടെ കേൾപ്പിക്കേണ്ടത്? പപ്പയുടെ സ്വന്തം അപ്പൂസില് ജാനകിയമ്മ പാടിയ പാട്ടല്ലേ?
2: അപ്പൊ
1: എന്തായാലും വിളിച്ചതിൽ സന്തോഷം, ഇനിയും വിളിക്കണം. ഓക്കെ. അതെ അല്ലേ, അത് കുറേ പേര് ഇനിയും ഉണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ, ഒരുപാട് പേരുണ്ട്. നമ്മുടെ സമയവും ഇവിടെ തീരാൻ പോവുകയാണ്, കുറച്ച് സമയമേ ഉള്ളൂ ഇനി. അപ്പോൾ ആയിക്കോട്ടെ, എന്തായാലും ഇനിയും വിളിക്കുക, എപ്പോഴെങ്കിലും ഇങ്ങനെ കിട്ടുമായിരിക്കും. ഓക്കെ, ശരി ശ്രീജ. ഓക്കെ, ബൈ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന് എസ് ജാനകി ആലപിച്ചത് ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവത്തിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മലയാളികൾ നെഞ്ചിലേറ്റിയ എസ് ജാനകിയുടെ ജാനകിയമ്മയുടെ പാട്ടുകളാണ് നാം ഇതുവരെ കേട്ടത്. ഇതുവരെ വിശേഷങ്ങൾ പങ്കുവച്ചവർക്കും ഗാനോത്സവം പരിപാടി ആസ്വദിച്ചവർക്കും റിയൽ എഫമിൻ്റെ 1000 നന്ദി. നിങ്ങളോടൊപ്പം ഇതുവരെ ഞാൻ ശ്രീവല്ലി ഗണേഷ്, സാങ്കേതിക സഹായം നിതീഷ് ടി എ, സുധീർ ബാബു പി സി.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
0: ഇനി അല്പസമയത്തിനുള്ളിൽ 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കാം ഗസൽ.

0: പങ്കജ് ഉദാസ് പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം

0: വൈകിട്ട് 4:45.
1: ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലേ? ഉറപ്പായിട്ടും മൈ ജി ആർഡി റെഡി സെയിൽ ഉണ്ടല്ലോ.
2: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 30,000 rupees മുതൽ 59,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചറും 1 വർഷം അഡീഷണൽ വാറന്റിയും. TNC അപ്ലൈ.
0: സമയം 3 മണി കഴിഞ്ഞ് 50 സെക്കൻഡ്.

FM പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി, ഒരാളെ കാണാതായതായി റിപ്പോർട്ട്. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ

തിരിച്ചെത്തി. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി, ഒരാളെ കാണാതായതായി റിപ്പോർട്ട്. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം കർണാടകയിലെ കനിയനഹുഡി ഫാം ഹൌസിൽ. എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പങ്കെടുക്കും. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. റോറോയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് സ്വകാര്യ ഏജൻസിയെ ഉപയോഗിച്ച് അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസിൽദാരോട് അടിയന്തര റിപ്പോർട്ട് തേടി. വിയറ്റ്നാമിലെ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ്, വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ക്യുറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: ആടി തുടങ്ങല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
2: ഞാൻ എപ്പോഴേ റെഡി. മൈ ജീം റെഡി. മൈ ജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ.
3: ജൂലൈ 9 മുതൽ 12 വരെ, വെറും 4 ദിവസം മാത്രം. മൈ ജി ആടി റെഡി സെയിൽ. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
4: ലേറ്റ് ആകല്ലേ, ഓഫർ 4 ദിവസത്തേക്ക് മാത്രം.
3: TNC apply.

സംഗീത രംഗത്തെ പ്രശസ്ത വ്യക്തികളുടെ ഓർമ്മകളിലൂടെയും വിലയിരുത്തലുകളിലൂടെയും പൂരിപ്പിച്ചെടുക്കേണ്ട ഒന്നാണ് മലയാള ചലച്ചിത്ര പിന്നണി ഗാന ചരിത്രം. ഇപ്പോഴും അപൂർണമായി കിടക്കുന്ന ആ ചരിത്രത്തിന്റെ പൂർണ്ണത തേടുന്ന ചിത്രീകരണ പരമ്പര ഓർമ്മകളുടെ സംഗീതം.

ആസ്വാദകരുടെ ചേതനയിൽ മധുരം പകരാനും സങ്കല്പങ്ങൾക്ക് പീലിവിടർത്തിയാടാനും പാകത്തിൽ ആയിരക്കണക്കിന് ഗാനങ്ങൾ പാടിയ ഒരു ഗായക നമുക്കുണ്ട്. നമ്മുടെ ഗായികയോ ഇത് എന്ന് തെല്ലുപോലും സംശയിക്കാതെ ഇത് നമ്മുടെ ഗായിക എന്ന് തെന്നിന്ത്യയിലെ ഓരോ ദേശക്കാരനും ഊറ്റം കൊള്ളുന്നത് ഈ ഗായികയുടെ ആലാപന മാധുര്യത്തെക്കുറിച്ചാണ്. അനുരാഗ ഗാനമാകട്ടെ, കഥനഗാനമാവട്ടെ, കളിശ്ശേരിയുടെ പാട്ടാകട്ടെ, വിരഹഗാനമാകട്ടെ, ഈ ഗായികയുടെ കണ്ഠനാളത്തിൽ നിന്നും വെളിയിൽ വരുന്ന സ്വരരാഗ സുന്ദരിമാർക്ക് എന്തൊരഴകാണ്.

ആലാപനത്തിൻ്റെ അഴക എന്തെന്ന് വിവിധ ദേശങ്ങളെ, വിഭിന്ന ജനതകളെ, വ്യത്യസ്ത തലമുറകളെ പാടി അനുഭവിപ്പിച്ച എസ് ജാനകി.

0: ആശ്രയമില്ലാതെ ജീവിത വീഥിയിൽ അലയുന്നവർ തന്നെ.
1: 1938 ഏപ്രിൽ 23 ശ്രീരാമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ റെപ്പലെ താലൂക്കിൽ പല്ലപട്ലയിൽ ജനനം. പൈഡിസ്വാമിയാണ് സംഗീതത്തിൽ ഗുരു. അല്പകാലം മാത്രം നീണ്ടുനിന്ന ശാസ്ത്രീയ സംഗീത പഠനം. 1956 അഖിലേന്ത്യാ തലത്തിൽ നടന്ന ആകാശവാണി സംഗീത മത്സരത്തിൽ 2 കരസ്ഥമാക്കി. സിനിമയിൽ സന്ദർഭം തേടി മദ്രാസിൽ വന്നപ്പോൾ തെലുങ്ക് തമിഴ് സംഗീത സംവിധായകൻ ചലപതി റാവു വിധിയിൻ വിളയാട്ട് എന്ന ചിത്രത്തിൽ പാടാൻ അവസരം നൽകി. എന്നാൽ ചിത്രം വെളിച്ചം കണ്ടില്ല. ജാനകി പാടിയ പാട്ടുമായി ആദ്യം പുറത്തിറങ്ങിയ ചിത്രം മഗ്നലനാട്ടുമേരി, വർഷം 57. 57 AVM സ്റ്റുഡിയോയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റായി ജോലിയിൽ പ്രവേശിച്ചു.
0: ആദ്യമായിട്ട് AVM സ്റ്റുഡിയോയിലെ സ്റ്റാഫ് ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ആയി. AVM സ്റ്റുഡിയോ വളരെ വലിയ കൺസേൺ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയുമല്ലേ AVM എന്നാൽ വലിയ ഇത് എന്ന്. അപ്പോൾ അവിടെ ജോയിൻ ആയി എന്നാൽ സാധാരണമായ ആർട്ടിസ്റ്റ് അവർ എടുക്കുന്നില്ല എന്ന ഒരു പേരുണ്ട്. അതുകൊണ്ട് പുറത്തെല്ലാവരും എന്നെ പാടാൻ വിളിച്ചു. AVMലെ പാടുന്നതിന് മുൻപേ പുറത്തെല്ലാം പാടി, അല്ലേ, എല്ലാം പാടി. തമിഴ് ആദ്യമായിട്ട് പാടി, പിന്നെ തെലുഗു,

തുടർന്ന് മണമാലി, ദൈവഫലം, അവലയഞ്ചുകം, ദൈവപ്പിറവി തുടങ്ങി അനേകം ചിത്രങ്ങൾ, പല ഹിറ്റ് ഗാനങ്ങൾ. ജാനകിയെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ച ചിത്രം 62 കൊഞ്ചും ശലങ്കേ.

പ്രസിദ്ധ നാദസ്വര വിദ്വാൻ കാരയെക്കുറിച്ച് അരുണാചലത്തിൻ്റെ നാദസ്വര വായനയ്ക്കൊത്ത് ജാനകി പാടിയ സുബ്രഹ്മണ്യ സ്തുതിയാണ് ശിങ്കാര വേലനീ വാവ എന്ന ഗാനം.

തമിഴ്നാട്ടിൽ മാത്രമല്ല തെന്നിൻ്റെ മുഴുവൻ പ്രശസ്തി നേടി ചരിത്രം കുറിച്ച ഈ ഗാനത്തിൻ്റെ ചരിത്രം ഇങ്ങനെ. ടി എ സമ്പങ്കമൂർത്തി ആചാരി മന്ദിരമാവതു നീറു എന്ന ദേവാര പദത്തെ ആസ്പദമാക്കി രചിച്ച വർണ്ണവും പാട്ടിനു ചേർന്ന സ്വരസ്ഥാനങ്ങളും കരയെക്കുറിച്ച് അരുണാചലം ആദ്യം നാദസ്വരത്തിൽ വായിച്ച് റെക്കോർഡ് ചെയ്തു. അതിനനുസൃതമായി പ്രസിദ്ധ ഗാനരചയിതാവ് ബാലസുബ്രഹ്മണ്യൻ രചിച്ച ശിങ്കാരവേലനീ ദേവ എന്ന പാട്ടുപാടാൻ ഗായികമാരെ ഓരോരുത്തരെയായി പരീക്ഷിച്ചു നോക്കി. ഉച്ചസ്ഥായിയിൽ ആലപിക്കേണ്ട ആ ഗാനം ഗായികമാർ നിരാകരിച്ചു എന്ന് തന്നെ പറയാം. പി ലീലയെ സമീപിച്ചപ്പോൾ എസ് ജാനകിയാണ് അതിനു ചേർന്ന സ്വരമെന്ന് സിനിമാ നിർമ്മാതാവ് എം വി രാമനെ ലീല ഉപദേശിച്ചു. അതനുസരിച്ചാണ് ആ സുവർണ അവസരം ജാനകിക്കു ലഭിച്ചത്. ആ അവസരം ജാനകി പാഴാക്കിയതുമില്ല. ഒരു നിത്യഹരിത ഗാനമായി ഇത് ഇന്ന് നിലകൊള്ളുന്നു. പ്രസിദ്ധ നടി സാവിത്രിക്കു വേണ്ടി പാടിയ പിന്നണി ഗാനം.

0: വർഷങ്ങൾക്ക് ശേഷം ഈ പാട്ടുമായി സാദൃശ്യമുള്ള മറ്റൊരു ഗാനം മലയാളത്തിലും വന്നു.
1: സിംഗാരവേലന ദേവ വളരെ പോപ്പുലറായി. അതേപോലെ മലയാളത്തിലെ ഞാൻ ഒരു പാട്ട് പാടി, വിത്ത് നാദസ്വരം, ദക്ഷിണാമൂർത്തി അവരുടെ മ്യൂസിക്കിൽ, അനുരാഗ നർത്തനത്തിൻ അരങ്ങേറ്റം, അതാണ് നാമഗിരിപേട്ടൈ കൃഷ്ണൻ നാദസ്വരം നന്നായിരിക്കുന്നു.

1959 മിന്നൽ പടയാളി എന്ന ചിത്രത്തിൽ രാഘുയിലെ എന്ന യുഗ്മഗാനം എ എം രാജയോടൊപ്പം പാടി മലയാള സിനിമാരംഗത്തെത്തുന്നു.

0: തുടർന്ന് അനേകം മലയാള ചിത്രങ്ങൾ, അനേകം ഹിറ്റ് ഗാനങ്ങൾ.
1: അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ആയി പാടുന്നതെല്ലാം.
0: ആദ്യകാല ഗാനങ്ങളെക്കുറിച്ച് എസ് ജാനകി.

0: പോൽ, അത് ഒരു ഹിന്ദി ട്യൂണാണ്. നാഗിൻ, നാഗിനിലെ വന്നല്ലേ മേരാ ദിൽ യേ പുകാരേ ആജ, ആ ട്യൂൺ. അത് ഒരു ശോകപ്പാട്ട്. എല്ലാം ആദ്യമായിട്ട് തമിഴിലെ ശോകപ്പാട്ട് പാടി, തെലുഗിലെ അങ്ങനെ, മലയാളത്തിലെ അങ്ങനെ, എല്ലാം ആദ്യമായിട്ട് പതാസ് പാടി.
1: 15 ഭാഷകളിലായി 15,000-ത്തിലധികം ഗാനങ്ങൾ പാടിയ ഈ ഗായിക മലയാളത്തിൽ 500-ത്തിലധികം ചിത്രങ്ങളിൽ പാടി. ആയിരക്കണക്കിന് വരുന്ന ആ ഗാനസാഗരത്തിൽ നിന്ന് ഓരോ കൈക്കുമ്പിൾ കോരിയെടുത്ത് ഓർമ്മയിലുള്ള ഗാനങ്ങളെയും ഗാനശില്പികളെയും അനുസ്മരിക്കുകയാണ് എസ് ജാനകി.

ഇങ്ങനെ ചെയ്ത് ആ കാലത്തിലേ ഈ വെസ്റ്റേൺ സ്റ്റൈലായിട്ട് വളരെ നന്നായിട്ട് ചെയ്തു. എം ബി ശ്രീനിവാസനോട് പാവം നല്ല മ്യൂസിക് ഡയറക്ടർ, എത്രയോ സോങ്സ് പാടി അവർ കൂടെ. പാവം അവർ അവരുടെ പാട്ട്, ഏതോ ഒരു പാട്ട് ആ വിശ്വമഹാക്ഷേത്രത്തിൽ, ആ പാട്ടിന് അവാർഡ് കിട്ടി എനിക്ക്, ഗവൺമെൻറ് അവാർഡ്, കേരള ഗവൺമെൻറ് അവാർഡ്.

കരയാൻ നിഴൽ മാത്രം വരും, ചിരിക്കുമ്പോൾ 1000 പേർ വരും. വളരെ നന്നായിരുന്നു. അങ്ങനെ മലയാളം സോങ്സ്, ലിറിക്സ്, ട്യൂൺസ് കൂടെ അതും അവർ തന്നെ, MB ശ്രീനിവാസൻ, ഈ ശ്രീകുമാരൻ തമ്പി എഴുതിയത്. വളരെ നന്നായിട്ട് എഴുതി.

കണ്ണിൽ കണ്ണിൽ കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ കരളിൻ ദാഹം തീരുമോ. ഇന്ന് സ്റ്റൈലായിട്ട് അവർ എത്ര വെറൈറ്റി സോങ്സ് ചെയ്തറിയുമോ.

ആ പാട്ട് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു പാട്ട് ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു രാക്കുയില ഏതോ ഒരു പിക്ചർ, ഏതോ ഒരു പിക്ചർ ഓർമ്മയില്ല, അതിലെ ഒരു പാട്ട് ചെയ്തു.

ഹിന്ദുസ്ഥാനി സ്റ്റൈലേ, അത് വളരെ നന്നായിട്ട് ചെയ്ത പാട്ട്. അത് റെക്കോർഡ് വന്നിട്ടില്ല, കാസറ്റ് വന്നിട്ടില്ല പിക്ചറോട്. പക്ഷെ ഞാൻ റിപ്പീറ്റായിട്ട് ചില സോങ്സ് തിരിച്ച് HMV പാടി, അപ്പോൾ ഈ പാട്ട് റെക്കോർഡ് ചെയ്തു, കാസറ്റിൽ വന്നു. പിന്നെ

0: അന്യഭാഷാ ഗായികയാണെന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിൽ മലയാള ഭാഷയുടെ ഉച്ചാരണത്തിൽ പ്രാവീണ്യം നേടാൻ ജാനകിക്ക് കഴിഞ്ഞു. മലയാള ഭാഷയെ വഴക്കിയെടുത്തതിൻ്റെ രഹസ്യം ജാനകി പങ്കുവയ്ക്കുന്നു.
1: ഭാഷ ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ മലയാളം സോങ്സ് എല്ലാം പാടുന്നു, പിന്നെ എല്ലാവരും സംസാരിക്കുമല്ലേ. അതില്ലാതെ ഒരു കുട്ടി, ലീല ചാക്കോ എന്ന ഒരു കുട്ടി, ബോംബെയിലെ ടെലിഫോൺസിലെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ലീല പണിക്കരായി, ലീല പണിക്കർ. ആ കുട്ടി എപ്പോഴും ഫോൺ ചെയ്തിട്ട് ടെലിഫോൺസിൽ നിന്ന് എനിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ഫാൻ മലയാളം തന്നെ സംസാരിക്കും. അവൾക്ക് തമിഴ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് വരുന്നില്ല. അതുകൊണ്ട് മലയാളം നിർബന്ധമായി മലയാളത്തിൽ സംസാരിക്കുന്നത് അവളോട്. അങ്ങനെ സംസാരിച്ച് തന്നെ എനിക്ക് മലയാളം നന്നായിട്ട് ഫ്ലോ വന്നു. അങ്ങനെ കുറച്ച് ഇപ്പോഴും കറക്റ്റായിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ എന്ത് സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എല്ലാവർക്കും ശുദ്ധമായിട്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ ഞാൻ പാടിയ സോങ്സ് എല്ലാം ശുദ്ധമായിട്ട് തന്നെ ഇരിക്കുന്നു. എല്ലാവരും പറയുന്നു വളരെ കറക്റ്റായിട്ട് ഞങ്ങളുടെ ആർട്ടിസ്റ്റ് പാടിയതുപോലെ ഉണ്ട് എന്ന് പറയും. ഏത് മ്യൂസിക് ഡയറക്ടർ, ഏത് ലിറിക് റൈറ്റർക്ക് പാടിയാലോ ആ ലിറിക് കറക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാടും. ഈ വേർഡ് എങ്ങനെ, ഇത് നാനാ ഡിഫറൻസ് ഉണ്ടല്ലേ. ഇപ്പോൾ പനി നീർ, രണ്ട് നാ ഉണ്ട് അതിൽ. ഞങ്ങൾക്ക് തെലുങ്കിലെ ഒരേ നാ തന്നെ, തമിഴിലെയും ഒന്ന് തന്നെ. പക്ഷേ ഈ മലയാളത്തിൽ രണ്ട് വരും. റാ കൂട, റാ ഞങ്ങൾക്കുണ്ട്, റാ ഉണ്ട്, റാ രണ്ടും ഉണ്ട്. പക്ഷേ ഒരേ പോലെ ഞങ്ങൾ പ്രൊനൗസ് ചെയ്യും. മലയാളത്തിൽ രണ്ട് ഡിഫറൻ്റ് ആയിട്ട് പ്രൊനൗസ് ചെയ്യും. ഇതെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ പ്രൊനൗസ് ചെയ്യും. ഇത് മലയാളം മാത്രമല്ല, ഏത് ലാംഗ്വേജ് പാടിയാലും ഇതെങ്ങനെ പ്രൊനൗസ് ചെയ്യണോ അവരെ ഒരു പാട്ടി ഒരു പ്രാവശ്യം പറയാൻ പറഞ്ഞിട്ട് കേട്ട് പിന്നെ തന്നെ ഞാൻ പാടും. ഉണരു വേഗം നീ സുമരാണി വന്നു നായകൻ. ശകന്ന മ്യൂസിക്കിലെ അവർ അവിടെയുള്ള മലയാളീസ് അവർക്ക് മലയാളം അറിയില്ല, എനിക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ പാട്ട് എഴുതിയാൽ എഴുതിയവർ കറക്റ്റായിട്ട് ഇങ്ങനെ പ്രൊനൗസ് ചെയ്ത് ഇത് വേർഡ് തന്നെ പറഞ്ഞാൽ അത് എഴുതി ഞാൻ കറക്റ്റായിട്ട് പാടും. പക്ഷെ അവർക്ക് അറിയില്ല, ഇതിലാ ഞാൻ തെറ്റുപാടി എന്ന്. ഉണരു വേഗം നീ സുമരാണി എന്ന് പാടി, റാണി അല്ല റാണി എന്ന് പാടണം. അറിയില്ലല്ലോ, പിന്നെ ആരോ പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക്

ഈ പാട്ടിലെ കുറെ ഒരു തെറ്റുപാടി, വെറുതെ എന്ന് പാടാൻ വരുതേ എന്ന് പറഞ്ഞ അവർ വരുതേ വരുതേ എന്ന് പാടി. എനിക്ക് എന്താണ് അറിയാം, എപ്പോഴോ പാടി, ഇപ്പോഴായാൽ കുറച്ച് മനസ്സിലാകും ഇത് തെറ്റെന്ന്. ഞാനേ പറയും അത് വരുതേ വെറുതേന്ന് വരും ആ പാട്ടിലെ. പിന്നെ ഭാസ്കരൻ മാസ്റ്റർ തന്നെ, അവർ വന്നിട്ടില്ലല്ലോ റെക്കോർഡിങ്ങില്, ബോംബെയിലെ പാടി ഞാൻ. അങ്ങനെ അറിയാതെ ചിലത് പാടും, പക്ഷെ ലിറിക് റൈറ്റേഴ്സ് മലയാളം അറിഞ്ഞവരും അവിടെ ഇരുന്നാൽ അവർ കറക്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് പാടും.

0: ഗാനാലാപനത്തിന് ഭാവപരത കൂടി വേണം. ആലാപനത്തിൻ്റെ വിവിധ ഘടകങ്ങൾ സമ്മോഹനമായി സമന്വയിപ്പിച്ചുകൊണ്ട് ആ ശബ്ദം പതിറ്റാണ്ടുകൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. ആ ആലാപന സിദ്ധിയെ സാർത്ഥകമായി ഉപയോഗിച്ച ചില സംഗീത സംവിധായകരെക്കുറിച്ചും ചില ഗാനങ്ങളെക്കുറിച്ചും എസ് ജാനകി തുടരുന്നു.
1: പ്രദീപ് സിംഗ് മ്യൂസിക്കിലെ കൂടെ കുളിച്ചിട്ട് കുളി കഴിഞ്ഞു കോടി മാറ്റിയ ശിശിരകാല ചന്ദ്രികേ, നല്ല പാട്ടാണ്, വളരെ നന്നായിരിക്കും.

0: ഉമര് കൂടുതലായിട്ട് സ്വർണമുകിലുകൾ പിന്നെ തുഷാര ബിന്ദുക്കൾ.
1: തുഷാര ബിന്ദുക്കളെ നിങ്ങൾ തനൻ
0: വാ, ഇതെല്ലാം ഓർമ്മയില്ലേ?

അർജുനൻ മാസ്റ്റർ കൂടെ വളരെ നല്ല സോങ്സ് പാടി അല്ലേ. ഒരു യതു കുലരതി ദേവന വീട്, ജയചന്ദ്രൻ ഞാനും പാടി. ജയചന്ദ്രൻ കൂടെ വളരെ നല്ല വോയിസ്, വളരെ നന്നായിട്ട് പാടും. തമിഴ് പിക്ചേഴ്സിലെ ഞങ്ങൾ നിറയെ പാടിയിട്ടുണ്ട് ജയചന്ദ്രൻ. ഞാൻ തെലുങ്കിലെ കൂടെ പാടി.

പിന്നെ എം എസ് വിശ്വനാഥൻ കൂടെ നല്ല സോങ്സ് എല്ലാം പാടി. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ വളരെ നല്ലായിരിക്കും ശ്രീകുമാരൻ തമ്പിയുടെ. പിന്നെ വീണപ്പൂവേ

0: ഇതുകൂടെ വളരെ നല്ല പാട്ട്. ആ ഇതുകൂടെ നന്നായിരിക്കും. പോകാം നമുക്ക് പോകാം, സെയിം പിക്ചർ. അതുകൂടെ
1: എല്ലാറ്റിലും ഉപരി എം എസ് ബാബുരാജ് എന്ന സംഗീത സംവിധായകൻ

എസ് ജാനകി എന്ന ഗായികയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഗാനങ്ങൾ ഒരുക്കിയത് ബാബുരാജാണെന്നതിൽ സംശയമില്ല. പി ഭാസ്കറിനെ കൂടി ഈ കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തിയാൽ പൂർണമായി രചനയിലും സംഗീതത്തിലും ആലാപനത്തിലും പൂർണ്ണത കൈവരിച്ച ഒട്ടേറെ ഗാനങ്ങൾ.

ഗുരുരാജുടെ നിറയെ പാടിയ ഞാന്. അതിലെ ഒരു പാട്ടുണ്ട്, ഈറൻ ഒടുത്തും കൊണ്ടുവന്നു. പിന്നെ അതേ സെയിം പിക്ചർ, ഇരുട്ടിൻ്റെ ആത്മാവ്, അതിലെ ഒരു കണ്ണീരെ പറ്റി ഒരു പാട്ട് എഴുതി. ഈ

ഇങ്ങനെ ഒരു ലവർസ് പോലെ രണ്ട് പേര്, രണ്ട് കണ്ണീരും രണ്ട് ലവർസ് പോലെ ഇങ്ങനെ എഴുതി അവർ വളരെ നന്നായിട്ട്. ആ അഭിപ്രായം വരുന്നതേ വളരെ ആർക്കും കിട്ടുന്നില്ല. അങ്ങനെ എഴുതി, ആർക്ക് തോന്നും ഇത് ലവർസ് പോലെ കണ്ണീരെ പറ്റി എഴുതണമെന്ന്. പിന്നെ ഇനിയൊരു പാട്ട്,

ഇത് നോക്കൂ, കവിളത്തെ കണ്ണീർ കണ്ടു മണിമുത്താണെന്ന് കരുതി വില പേശാൻ ഓടി വന്നു. പിന്നെ കഥനത്തിൻ തേങ്ങൽ കേട്ടു പുതുരാഗമെന്ന് കരുതി ശ്രുതി ചേർക്കാൻ ഓടി വന്ന് വഴി യാത്രക്കാർ. എന്ത് ഈ ഐഡിയ വരുന്നില്ല ആർക്കും, അത്ര വലിയ ലിറിക് റൈറ്റേഴ്സ്.

ഓരോ പാട്ട് പാടുമ്പോഴും ബാബുരാജ് ഒരു പാട്ട് ഓരോ പാട്ടുക്കും റെക്കോർഡിങ് കഴിഞ്ഞ് നേരെ വരും, എത് നേരെ നിൽക്കും, ഇങ്ങനെ എന്തിനെ എങ്ങനെ അത്ര നന്നായിട്ട് പാടി എന്ന് ചോദിക്കും. അത് നിങ്ങളുടെ ട്യൂൺ അത്ര നന്നായിരിക്കുന്നു, അതുകൊണ്ട് ഇൻസ്പിറേഷൻ വരുന്ന ഞാൻ അതിലെത്ര ആനന്ദമല്ലേ ഓരോ മ്യൂസിക്

കേട്ടോ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ എനിക്ക് സന്തോഷം. അത് അല്ലാതെ എല്ലാ സോങ്സും മലയാളത്തിൽ മെലോഡി, അത് തന്നെ എനിക്ക് വളരെ സന്തോഷം. ഹൃദയം അങ്ങനെ നിറഞ്ഞു പോകും. അവർ പാടി നന്നായിട്ട് പാടി പഠിപ്പിക്കും.

0: ഈ സാങ്കുകൾ
1: കഴിഞ്ഞ കഥയിലേ
0: കഥാനായകൻ
1: കഥാനായകൻ കനിഞ്ഞു നൽകിയ നിധിയല്ലേ കഴിയാത്ത കഥ.
0: എനിക്ക് പാടാനേ സാധ്യമില്ല, എന്തിനെന്നാൽ എൻ്റെ ലൈഫിൽ അങ്ങനെ തന്നെ. കഴിഞ്ഞ കഥയിലെ കഥാനായകൻ കനിഞ്ഞു നൽകിയ നിധിയല്ലേ, കഴിയാത്ത കഥയിലെ കണ്ണീർ കഥയിലെ കഥാനായകൻ നീയല്ലേ. അപ്പോൾ ഇതിന് മുൻപ് എൻ്റെ ഭർത്താവ് തന്നെ എല്ലാ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും, റെക്കോർഡിംഗ് സമാചാരം. ഇപ്പോഴാണ് എൻ്റെ മുഖം നോക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഇരിക്കുന്ന സാങ് സിറ്റുവേഷനിലായിട്ട് എവിടെയായിരുന്നോ ഇത് പോയി പരിപാടിയിലെ പാടുന്നു എന്നാൽ എനിക്ക് വളരെ വേദനയാകും.

0: ഹിന്ദുസ്ഥാനി ടിഞ്ചി തന്നെ.
1: ബാലികാ ബാലന്മാരുടെ സ്വരത്തിലും വൃദ്ധയുടെ സ്വരത്തിലും എന്തിന് പുരുഷ സ്വരത്തിൽ പോലും പാടാനുള്ള കഴിവ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എസ് ജാനകി.
0: അങ്ങനെ അവർ പാട്ട് അത് ഒരു ചെറുക്കൻ ഒന്നും അറിയാത്ത ചെറുക്കൻ പാടും.

0: ആർട്ടിസ്റ്റുകൾ ആനന്ദമായിട്ടിരിക്കും. കേൾക്കുന്നവരും നന്നായിരിക്കുന്നു എന്ന് പറയുന്നവരില്ലെങ്കിൽ ഞങ്ങളില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ആശീർവാദങ്ങൾ ഞങ്ങൾക്ക് വേണം, കേൾക്കണം, രസിക്കണം. മലയാളം ഈ പരിപാടി, ഈ പ്രോഗ്രാം കേൾക്കുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ.
1: ആരാർക്ക് ആശംസകൾ നേരണം, ആരാരോട് നന്ദി പറയണം എന്നൊരവസ്ഥയുണ്ട്. ഗായികയും ആസ്വാദകരും തമ്മിലുള്ള ഹൃദയപൂർവമായ ഊഷ്മള ബന്ധത്തിൽ നന്ദി വാചകങ്ങൾക്ക് ആശംസ

ആരാർക്ക് ആശംസകൾ നേരണം, ആരാരോട് നന്ദി പറയണം എന്നൊരവസ്ഥയുണ്ട്. ഗായികയും ആസ്വാദകരും തമ്മിലുള്ള ഹൃദയപൂർവമായ ഊഷ്മള ബന്ധത്തിൽ നന്ദി വാചകങ്ങൾക്ക്, ആശംസാ വചനങ്ങൾക്ക് വലിയ അർത്ഥതലങ്ങളുണ്ട്. മലയാളി മൂളിപ്പാടുന്ന ഗാനങ്ങൾക്ക്, കാലം മായ്ക്കാത്ത ഗാനങ്ങൾക്ക്, വികാരതാരള്യത്തിൻ്റെ, ഹൃദയ ഐക്യത്തിൻ്റെ ശബ്ദമാധുര്യം പകർന്നു തന്ന ഈ ഗായികയോട് മലയാളം എന്നെന്നും കടപ്പെട്ടിരിക്കുന്നു. ഓർമ്മകളുടെ സംഗീതം ഈ പരമ്പരയിൽ എസ് ജാനകിയുടെ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണമാണ് നിങ്ങൾ കേട്ടത്. ആഖ്യാനം ബി എം ഗിരിജ, സാങ്കേതിക സഹായം അശോകൻ, സഹകരണം ടി മോഹൻ, കെ ടി ഉണ്ണികൃഷ്ണൻ, ഗവേഷണം ബി വിജയകുമാർ, നിർവഹണ സഹായം എൻ അജിത്, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ പൈതൃകത്തെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം കർണാടകയിലെ കനയനഹുഡി ഫാം ഹൌസിൽ അല്പസമയത്തിനകം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി, ഒരാളെ കാണാതായതായി റിപ്പോർട്ട്. വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. റോറോയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സൊരേവും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
1: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
1: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം.
2: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റി.

0: മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ കയ്യിൽ ഒരു പ്രീമിയം ഫോൺ വേണം.
1: എന്നാ മൈ ജി വഴി കേറിയിട്ട് മീറ്റിംഗിന് ചെല്ല്. ആഡി സെയിൽ നടക്കല്ലേ
2: ജൂലൈ 9 മുതൽ 12 വരെ. മൈ ജി ആഡി റെഡി സെയിൽ 100,000 രൂപയ്ക്ക് മുകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 12,000 റുപ്പീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ. ടിഎൻസി അപ്ലൈ.
3: ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നത്?
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ.

0: കടയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
1: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
1: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
0: അയ്യോ,
2: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: പുതിയ ഫോൺ വാങ്ങിക്കണ്ടേ?
1: നമുക്ക് മൈ ജി ആർഡി റെഡി സെയിൽ വാങ്ങിക്കാം. ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 10,000 rupees മുതൽ 29,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും ഒരു വർഷം അഡീഷണൽ വാറന്റിയും. TNC അപ്ലൈ.
2: Music Mix.

0: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിയാലോ?
1: മൈ ജി ആടി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
2: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടീം സപ്ലൈ.
3: മ്യൂസിക് മിക്സ്. The Real FM 103.6. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ലോകം മുഴുവൻ കണ്ണും കാതും മനസ്സും ഒരേ ദിശയിലേക്ക് തിരിച്ചുവെച്ച ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം അവസാന ലാപ്പിലേക്ക്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്ത 48 ടീമുകളിൽ 44 പുറത്തായി കഴിഞ്ഞു. ശേഷിക്കുന്നത് 4-4 ടീമുകൾ മാത്രം. അവരാവട്ടെ ലോക ഫുട്ബോളിൽ കരുത്തരിൽ കരുത്തരായ ഫ്രാൻസും അർജന്റീനയും സ്പെയിനും ഇംഗ്ലണ്ടും. ലോകകപ്പിന്റെ സെമി ഫൈനൽ ചിത്രം പൂർണ്ണമായി തെളിഞ്ഞിരിക്കുകയാണ്. ഫ്രാൻസിന് സ്പെയിനും അർജന്റീനയ്ക്ക് ഇംഗ്ലണ്ടുമാണ് എതിരാളികൾ. ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെയും രാവിലെയുമായി നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ നോർവേയെ 1-2 ഗോളിന് ഇംഗ്ലണ്ടും സ്വിറ്റ്സർലാൻഡിനെ 1-3 ഗോളിന് അർജന്റീനയും തോൽപ്പിച്ചു. മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട കളിയിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഇരട്ട ഗോൾ മികവിലാണ് നോർവീജിയൻസിനെ ഇംഗ്ലീഷുകാർ മടക്കിയത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചു. മത്സരത്തിന്റെ തുടക്കം മുതൽ ഇംഗ്ലണ്ട് പന്ത് കൈവശം വെച്ച് ആക്രമിച്ചെങ്കിലും കൗണ്ടർ അറ്റാക്കിലൂടെ നോർവേയാണ് ആദ്യം വലകുലുക്കിയത്. 36-ാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് ലഭിച്ച പന്തുമായി നോർവേ വിംഗർ ആൻഡ്രിയാസ് ഷെൽഡ്രപ് മുന്നേറി. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡിന് യാതൊരു അവസരവും നൽകാതെ

ഷെൽറപ് തൊടുത്ത മനോഹരമായ ക്രോസ് ഷോട്ട് പോസ്റ്റിന്റെ ഫാർ കോർണറിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. പിറകിലായ ത്രീ ലയൺസ് തിരിച്ചുവരവിനുള്ള നീക്കങ്ങൾക്ക് മൂർച്ച കൂട്ടി. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇംഗ്ലണ്ട് സമനില പിടിച്ചു. നോർവേ ഗോൾ കീപ്പർ ഒർഹാൻ നീലാൻഡ് എറിഞ്ഞു നൽകിയ പന്ത് തട്ടി ദിശ മാറി ഇംഗ്ലണ്ടിന്റെ എലിയറ്റ് ആൻഡേഴ്സന് ലഭിച്ചു. ആന്റണി ഗോർഡൻ വഴി പന്ത് സ്വീകരിച്ച് ബോക്സിലേക്ക് കുതിച്ചുയർന്ന ബെല്ലിംഗ്ഹാം രണ്ട് നോർവീജിയൻ ഡിഫൻഡർമാരെ വെട്ടിച്ച് വലയിലാക്കി. ഗോളിയെറിഞ്ഞ പന്ത് സ്കൈ ക്യാമറ കേബിളിൽ തട്ടിയാണ് ഇംഗ്ലീഷ് താരങ്ങൾക്ക് ലഭിച്ചതെന്ന വാദമുയർത്തി നോർവേ താരങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചെങ്കിലും ഫിഫയുടെ കണക്റ്റഡ് ബാൾ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി റഫറി ഗോൾ അനുവദിക്കുകയായിരുന്നു. 55-ാം മിനിറ്റിൽ നോർവേ മുന്നിലെത്തി. റഫറി പക്ഷേ VAR പരിശോധനയിലൂടെ ഗോൾ റദ്ദാക്കി. മാർട്ടിൻ ഒഡേഗാർഡ് എടുത്ത കോർണർ കിക്കിൽ നിന്ന് നോർവേയുടെ ടോർബിയോൺ ഹെഗ്ഗം ഹെഡറിലൂടെ ഇംഗ്ലീഷ് വലകുലുക്കുകയായിരുന്നു. കോർണർ കിക്ക് എടുക്കുന്നതിന് തൊട്ടു മുൻപ് ബോക്സിനുള്ളിൽ വെച്ച് നോർവേ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് ഇംഗ്ലണ്ടിന്റെ ആൻഡേഴ്സണിനെ ഫൗൾ ചെയ്തതായി റീപ്ലേകളിൽ വ്യക്തമായതിനെ തുടർന്നായിരുന്നു ഗോൾ റദ്ദാക്കൽ തീരുമാനം. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടന്നയുടൻ 93-ാം മിനിറ്റിൽ ഇംഗ്ലണ്ട് വിജയ ഗോൾ കണ്ടെത്തി. പകരക്കാരനായി ഇറങ്ങിയ ഇംഗ്ലീഷ് താരം മോർഗൻ റോജേഴ്സ് ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ശക്തമായ ഒരു ലോങ് റേഞ്ച് ഷോട്ട് നോർവേ കീപ്പർ നീലാൻ തട്ടിയകറ്റി. എന്നാൽ കൃത്യസമയത്ത് ബോക്സിലേക്ക് ഓടിയെത്തിയ ബെല്ലിംഗ്ഹാം റീബൗണ്ടായി വന്ന പന്ത് അതിവേഗത്തിൽ വലയിലേക്ക് അടിച്ചുകയറ്റി ഇംഗ്ലണ്ടിന് സെമി ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കുകയായിരുന്നു. തങ്ങളുടെ തുറുപ്പുചീട്ടായ ഹാലൻഡിന് മത്സരത്തിലുടനീളം ഇംഗ്ലീഷ് ഡിഫൻഡർമാർ വരിഞ്ഞുമുറുക്കിയത് നോർവേക്ക് തിരിച്ചടിയായി. താളം കണ്ടെത്താനാവാതെ പോയ ഹാലൻഡിനെ എക്സ്ട്രാ ടൈമിൽ പിൻവലിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ട് നോർവേ പോരാട്ടം പോലെ നിശ്ചിത സമയം 1-1 അർജന്റീന സ്വിറ്റ്സർലാൻഡ് കളിയും കലാശിച്ചത്. എക്സ്ട്രാ ടൈമിൽ ലോക ചാമ്പ്യന്മാർ രണ്ട് ഗോൾ കൂടി നേടി ജയം ആധികാരികമാക്കി. കാൻസാസ് സിറ്റിയിലെ എറോഹെഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആക്രമിച്ചു കളിച്ച അർജന്റീന 10-ാം മിനിറ്റിൽ ലീഡ് നേടി. ക്യാപ്റ്റൻ ലയണൽ മെസ്സി എടുത്ത മനോഹരമായ കോർണർ കിക്ക് സ്വിക്സ് പ്രതിരോധത്തെ കാഴ്ചക്കാരാക്കി ബോക്സിലേക്ക് ഉയർന്നുവന്നു. കൃത്യസമയത്ത് വായുവിൽ ഉയർന്നു ചാടിയ മധ്യനിര താരം മാക്കലിസ്റ്റർ ഉഗ്രൻ ഒരു ഹെഡറിലൂടെ പന്ത് സ്വിസ് ഗോൾ കീപ്പറെ മറികടന്ന് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് തിരിച്ചുവിട്ടു. ആദ്യ ഗോൾ വഴങ്ങിയെങ്കിലും സ്വിറ്റ്സർലൻഡ് അർജന്റീന ബോക്സിലേക്ക് നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. 21-ാം മിനിറ്റിൽ ഇവരുടെ ജിബ്രിൽസോ തൊടുത്ത ലോങ് റേഞ്ചർ അർജന്റീന ഗോളി എമിലിയാനോ മാർട്ടിനസ് രക്ഷപ്പെടുത്തി. 34-ാം മിനിറ്റിൽ ഗ്രാനിറ്റ് സാക്കയുടെ ശ്രമവും പാളി. രണ്ടാം പകുതിയിലും സ്വിസ് നീക്കം ശക്തമാക്കി. 67-ാം മിനിറ്റിൽ അവർ അർജന്റീനയെ ഞെട്ടിച്ചുകൊണ്ട് സമനില പിടിച്ചു. സ്വിസ് താരം റിക്കാർഡോ റോഡ്രിഗസുമായി ചേർന്ന് നടത്തിയ മികച്ചൊരു 1-2 പാസ് മുന്നേറ്റത്തിനൊടുവിൽ ഡാൻ എൻഡോയ് ബോക്സിന്റെ ഇടുങ്ങിയ കോണിൽ നിന്ന് തൊടുത്ത ഷോട്ട് എമിലിയാനോ മാർട്ടിനസിനെ കീഴ്പ്പെടുത്തി വലയിൽ അഭയം പ്രാപിച്ചു. ഗോൾ മടക്കിയതിന് പിന്നാലെ സ്വിറ്റ്സർലൻഡിന് വലിയ തിരിച്ചടിയേറ്റു. സ്വിസ് സ്ട്രൈക്കർ ബ്രീൽ എംബോളോ ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്യപ്പെട്ടതായി അഭിനയിച്ചതിന് VAR പരിശോധനയ്ക്ക് ശേഷം റഫറി രണ്ടാമത്തെ മഞ്ഞ കാർഡും തുടർന്ന് ചുവപ്പ് കാർഡും നൽകി പുറത്താക്കി. ഇതോടെ സ്വിറ്റ്സർലൻഡ് 10 പേരായി ചുരുങ്ങി. 10 പേരുമായി പ്രതിരോധിച്ച് നിന്ന സ്വിസ് കോട്ട എക്സ്ട്രാ ടൈമിന്റെ രണ്ടാം പകുതിയിൽ അർജന്റീന പൊളിച്ചു. 112-ാം മിനിറ്റിൽ ഇടതുവിങ്ങിൽ നിന്നും പന്തുമായി മുന്നേറിയ യൂലിയൻ അൽവാരസ് ബോക്സിന് പുറത്ത് ഏകദേശം 25 യാർഡ് അകലെ നിന്ന് രണ്ട് പ്രതിരോധക്കാരെ വെട്ടിച്ച് അകത്തേക്ക് കയറി. തുടർന്ന് താരം തൊടുത്ത കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കേളിംഗ് ലോങ് റേഞ്ചർ ഷോട്ട് സ്വിസ് കീപ്പർക്ക് യാതൊരു അവസരവും നൽകാതെ പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് തുളച്ചു കയറി. സ്വിറ്റ്സർലൻഡ് സമനിലയ്ക്കായി സർവ്വശക്തിയും എടുത്ത് ആക്രമിച്ചപ്പോൾ ഇഞ്ചുറി ടൈമിൽ ലഭിച്ച ഒരു കൌണ്ടർ അറ്റാക്കിലൂടെ അർജന്റീന വിജയം പൂർത്തിയാക്കി. പകരക്കാരനായി ഇറങ്ങിയ തിയാഗോ അൽമാഡ പന്തുമായി കുതിച്ച് ബോക്സിനുള്ളിൽ കയറി തൊടുത്ത ആദ്യ ഷോട്ട് സ്വിസ് ഗോൾ കീപ്പർ തട്ടിയകറ്റി. എന്നാൽ റീബൗണ്ട് ചെയ്തു വന്ന പന്ത് തൊട്ടടുത്ത് നിലയുറപ്പിച്ചിരുന്ന ലൗതാരോ മാർട്ടിനസ് അതിവേഗത്തിൽ വലയിലേക്ക് തട്ടിയിട്ടു. അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിലെ ആദ്യ 4 റാങ്കുകാർ ഏറ്റുമുട്ടുന്ന അത്യപൂർവ കാഴ്ച ഇത്തവണത്തെ സെമി ഫൈനലിലുണ്ട്. ലോകകപ്പ് ചരിത്രത്തിൽ മുമ്പെങ്ങും സംഭവിക്കാത്തതാണിത്. ഫിഫ റാങ്കിങ്ങിൽ സ്പെയിൻ 1, അർജന്റീന 2, ഫ്രാൻസ് 3, ഇംഗ്ലണ്ട് 4 റാങ്കുകാരാണിപ്പോൾ. 2026 ലോകകപ്പ് നറുക്കെടുപ്പിൽ ഉയർന്ന റാങ്കുകാരെ വ്യത്യസ്ത ക്വാഡ്രന്റുകളിൽ ഉൾപ്പെടുത്തി ഫിഫ വരുത്തിയ മാറ്റങ്ങളുടെ ഏറ്റവും മികച്ച റിസൾട്ടാണിത്. ഓരോ ഗ്രൂപ്പിലും ചാമ്പ്യന്മാരായാണ് ഈ 4 ടീമുകളും നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചത്. ചൊവ്വാഴ്ചയാണ് ഫ്രാൻസ് സ്പെയിൻ സെമി. ബുധനാഴ്ച അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടും. ലോകകപ്പിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ സെനഗൽ ഫുട്ബോൾ ടീം കോച്ച് പാപ്പേ തിയാവിനെ പുറത്താക്കി. ലോകകപ്പിലെ മോശം പ്രകടനത്തെ തുടർന്നാണ് സെനഗൽ ഫുട്ബോൾ ഫെഡറേഷന്റെ ഈ നടപടി. തിയാവിനൊപ്പം അദ്ദേഹത്തിന്റെ മുഴുവൻ സ്റ്റാഫിനെയും മാറ്റിയിട്ടുണ്ട്. ലോകകപ്പിൽ നോക്കൌട്ട് റൌണ്ട് ഓഫ് 32 ഘട്ടത്തിൽ ബെൽജിയത്തോട് തോറ്റാണ് സെനഗൽ പുറത്തായത്. മത്സരത്തിന്റെ അവസാന 5 മിനിറ്റിൽ 2 ഗോളിന് മുന്നിലായിരുന്ന സെനഗൽ കളി കൈവിട്ടത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഫ്രഞ്ച് താരം പാട്രിക് വിയേര പുതിയ കോച്ചായേക്കുമെന്നാണ് സൂചനകൾ. ലോകകപ്പ് മത്സരങ്ങൾക്കിടെ കായിക ലോകത്തെ ഏറെ സങ്കടത്തിലാഴ്ത്തി ദക്ഷിണാഫ്രിക്കയിൽ നിന്നൊരു വാർത്ത. ദക്ഷിണാഫ്രിക്കയുടെ ലോകകപ്പ് ടീമംഗം ജൈഡൻ ആഡംസിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കേപ്ടൌൺ മേഖലയിലെ ഷോട്ട ഷെക്ലൂഫിലെ വീട്ടിൽ ഇന്നലെ രാവിലെയാണ് 25-വയസ്സുകാരന്റെ മൃതദേഹം കണ്ടത്. മരണകാരണം എന്താണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും

0: ഈ ദുഷ്കരഘട്ടത്തിൽ കുടുംബത്തിന്റെ വികാരവും സ്വകാര്യതയും മാനിക്കണമെന്നും ദക്ഷിണാഫ്രിക്കൻ കായികമന്ത്രി ഗെയ്റ്റൻ മക്കൻസി വ്യക്തമാക്കി. ലോകകപ്പ് റൌണ്ട് ഓഫ് 32 ടീമിൽ അംഗമായിരുന്നു മിഡ് ഫീൽഡറായ ജെയ്ഡൻ. ഗ്രൂപ്പ് റൌണ്ടിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഇറങ്ങിയ താരം ഇടയ്ക്ക് മുത്തശ്ശിയുടെ മരണത്തെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ജെയ്ഡൻ ദേശീയ ടീമിലെ ശ്രദ്ധേയ മുഖങ്ങളിലൊന്നായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ സ്റ്റെല്ലൻ ബാഷ് യൂത്ത് ടീമിലൂടെയാണ് പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത്. പിന്നീട് ഇവരുടെ സീനിയർ ടീമിലെത്തി. 2025 രാജ്യത്തെ മുൻനിര ക്ലബായ മെമലോഡി സൺഡൌസിലെത്തി ആഫ്രിക്കൻ ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ടത്തിൽ പങ്കാളിയായി. 2022 അന്താരാഷ്ട്ര അരങ്ങേറ്റം. ദക്ഷിണാഫ്രിക്കയ്ക്കായി 12 മത്സരങ്ങൾ കളിച്ച് 2 ഗോളും നേടി. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ സ്പെയിനിനോട് തോറ്റു പുറത്തായ പോർച്ചുഗൽ ടീമിലെ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിനെ ചൊല്ലി ചർച്ചകൾ കൊഴുക്കുകയാണ്. 2016 പോർച്ചുഗൽ യൂറോകപ്പ് കിരീടം നേടിയതിന്റെ ചിത്രങ്ങൾ അതിന്റെ 10th വാർഷികത്തോടനുബന്ധിച്ച് പങ്കുവച്ചിരിക്കുകയാണ് ക്രിസ്റ്റ്യാനോ. ദശലക്ഷക്കണക്കിന് ആളുകളുടെ വിജയമെന്ന് ചിത്രത്തോടൊപ്പം കുറിച്ചിട്ടുമുണ്ട്. താരം ഇപ്പോഴും ഭൂതകാലത്തിൽ ജീവിക്കുകയാണെന്നും പരാജയങ്ങളെ അംഗീകരിക്കാൻ താൽപര്യമില്ലാത്തയാളെന്നും ചില ആരാധകർ പോസ്റ്റിന് താഴെ വിമർശനമുയർത്തി.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ KPM റിയാസ്.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ പൈതൃകത്തെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൻധാനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ കർണാടകയിലെ കനിയനഹുണ്ടിയിൽ പുരോഗമിക്കുന്നു. അനുശോചനം അറിയിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ ചടങ്ങിൽ പങ്കെടുത്തു. സ്വകാര്യ പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ നിയമപരമായ സ്ഥിതി ക്രമീകരിക്കാൻ സഹായിക്കുന്നതിനായി ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ച് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. 6 മാസത്തേക്ക് പദ്ധതിയുടെ സേവനം പ്രയോജനപ്പെടുത്താമെന്ന് തൊഴിൽ മന്ത്രാലയം. വിയറ്റ്നാമിലെ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
1: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡി റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വോച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും
2: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
3: ആടി തുടങ്ങല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
4: ഞാൻ എപ്പോഴേ റെഡി, മൈ ജിയും റെഡി. മൈ ജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ
5: ജൂലൈ 9 മുതൽ 12 വരെ, വെറും 4 ദിവസം മാത്രം. മൈ ജി ആടി റെഡി സെയിൽ. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം

0: ഐജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
1: ആടി തുടങ്ങുന്നല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
2: ഞാൻ എപ്പോഴേ റെഡി, മൈ ജീം റെഡി. മൈ ജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ,
3: ജൂലൈ 9 മുതൽ 12 വരെ, വെറും 4 ദിവസം മാത്രം. മൈ ജി ആടി റെഡി സെയിൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവ്.
4: ലേറ്റ് ആകല്ലേ, ഓഫർ 4 ദിവസത്തേക്ക് മാത്രം.
3: ടി എൻ സി അപ്ലൈ.

0: കോളിവുഡ് ഹിറ്റ്സ്.
1: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: Bollywood hits.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്
2: നാല് ദിവസം മാത്രമുള്ള സെയിലാണ് കേട്ടോ
3: ഞാൻ ഇപ്പൊ തന്നെ

0: റെഡി സെയിൽ ജൂലൈ 9 മുതൽ 12 വരെ വെറും 4 ദിവസം മാത്രം. മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ്, ടിവി, എസി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ്, ക്രോക്കറി, ഡിജിറ്റൽ ആക്സസറീസ് തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
1: 4 ഡേയ്സ് മൈ ജി ആഡി റെഡി സെയിൽ.
0: ടിഎൻസി അപ്ലൈ.
2: Bollywood hits.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: കോളിവുഡ് ഹിറ്റ്സ്.
1: ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലേ?
2: ഉറപ്പായിട്ടും മൈ ജി ആർഡി റെഡി സെയിൽ ഉണ്ടല്ലോ.
3: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 30,000 റുപ്പീസ് മുതൽ 59,999 റുപ്പീസ് വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 റുപ്പീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചറും ഒരു വർഷം അഡീഷണൽ വാറന്റിയും. ടി എൻ സി അപ്ലൈ.
4: The Real FM 103.6.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം.
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി, കോഴിക്കോട്.
2: പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സമീർ രചിച്ച് നദീം ശ്രാവൺ ഈണം നൽകി ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക്, കുമാർ സാനു എന്നിവർ പാടിയത്. ചിത്രം ധഡ്കൻ.

0: ഇത്രയ്ക്ക് ഇത്ര വില കൂടിയ ഫോൺ മേടിച്ചു തരണം.
1: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിച്ചാലോ?
2: മൈ ജി ആർഡി റെഡി സെയിൽ 60,000 റുപ്പീസ് മുതൽ 99,999 റുപ്പീസ് വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 റുപ്പീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, ഒരു വർഷം അഡീഷണൽ വാറന്റി, 2-ഇയർ പ്രൊട്ടക്ഷൻ പ്ലാൻ.
3: TNC apply. HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
5: ഇനി കേൾക്കാം ഗുർഷബാദ് സിംഗ് രചിച്ച ഈണം നൽകി ഗുർഷബാദ് സിംഗ്, ചയാനിക ഗാർഗ് എന്നിവർ പാടിയത്. ചിത്രം അകെല്ലി.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: ഇനി കൽഹോനഹോ എന്ന ചിത്രത്തിൽ അൽക യാഗ്നിക്, റിച്ച ശർമ്മ, സോനു നിഗം എന്നിവർ പാടിയത്. രചന ജാവേദ് അക്തർ, സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
2: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
3: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
4: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
5: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
9: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
10: ഇനി ഇർഷാദ് കാമിൽ രചിച്ച് സന്ദേശ് ആൻഡിലിയ ഈണം നൽകി പാപ്പോൻ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ചിത്രം ഖർബറാ സാലകേ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ കയ്യിലൊരു പ്രീമിയം ഫോൺ വേണം.
1: എന്നാ മൈ ജി വഴി കേറിയിട്ട് മീറ്റിംഗിന് ചെല്ല്. ആഡി സെയിൽ നടക്കല്ലേ
2: ജൂലൈ 9 മുതൽ 12 വരെ. മൈ ജി ആഡി റെഡി സെയിൽ 100,000 രൂപയ്ക്ക് മുകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 12,000 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ. TNC apply.

0: FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ പൈതൃകത്തെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. കർണാടകയിലെ കനിയനഹുണ്ടിയിലായിരുന്നു ചടങ്ങുകൾ. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി M ജോൺ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റു വിവരങ്ങളും HSEAP.Kerala.gov.in പ്രസിദ്ധീകരിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 164 പേർ അറസ്റ്റിലായി. 148 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സുരേവും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 7 മണിക്ക്.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
2: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.

ഗാനകേളി. ഗാനകേളിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യം യൂസഫ് അലി കേച്ചേരി രചിച്ച് യേശുദാസ് ഈണം നൽകി സുജാത പാടിയത് ചിത്രം സഞ്ചാരി.

0: 103.6 റിയൽ എഫ്എം.
1: ഗാനകേളിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യം യൂസഫലി കേച്ചേരി രചിച്ച് യേശുദാസ് ഈണം നൽകി സുജാത പാടിയത്. ചിത്രം സഞ്ചാരി.

0: ഷോപ്പിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഇനി കേൾക്കാം ഓയിൻ ബി കുറിപ്പ് രചിച്ച് വിദ്യാസാഗർ ഈണം നൽകി യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം ഇലവങ്കോട് ദേശം.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: ശോഭിക

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ഇനി കേൾക്കാം മഴമേഘപ്രാവുകൾ എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശ്രീറാം.

0: പുതിയ ഫോൺ വാങ്ങിക്കണ്ടേ?
1: നമുക്ക് മൈ ജി ആർഡി റെഡി സെയിൽ വാങ്ങിക്കാം. ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 10,000 rupees മുതൽ 29,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും ഒരു വർഷം അഡീഷണൽ വാറന്റിയും. ടി എൻ സി അപ്ലൈ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ഇനി കേൾക്കാം ശ്യാമിന്റെ സംഗീത നിർദ്ദേശത്തിൽ ചിത്ര പാടിയത്. ചിത്രം പട്ടണപ്രവേശം, രചന യൂസഫലി കേച്ചേരി.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: റീഗൽ ജുവലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വെയർസ്.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
5: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
1: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
7: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
1: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പൻ പാവങ്ങാട് കോഴിക്കോട്.
8: ഇനി കേൾക്കാം രാജീവ് ആലുങ്കൽ രചിച്ച് സ്റ്റീഫൻ ദേവസി ഈണം നൽകി ജയചന്ദ്രൻ, സുജാത എന്നിവർ പാടിയത്. ചിത്രം ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൗരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ കാണാതായ ഇന്ത്യൻ പൗരന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൗജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേവും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഐക്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ മന്നത്ത് പത്മനാഭന്റെ ആദർശങ്ങൾ രാഷ്ട്രത്തിന് പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: അവർ ഭാരത് കേസരി കർമ്മയോഗി മന്നത്ത് പത്മനാഭൻജി വാസ് വൺ ഓഫ് മോഡേൺ ഇന്ത്യാസ് ഗ്രേറ്റസ്റ്റ് സോഷ്യൽ റിഫോർമേഴ്സ്. 100% ലിറ്ററസി കേം ടു വൺ സിംഗിൾ സ്റ്റേറ്റ് ഇൻ ഭാരത്, ദാറ്റ് ഈസ് കേരളം. ദാറ്റ് ഈസ് നോട്ട്.

0: government effort alone. It is not because of any political party alone. It is the great contribution of Mannath Padmanabhanji and Narayana Guruji.
1: കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യക്കാരനായി ഒമാനുമായി ചേർന്ന് തെരച്ചിൽ ഊർജിതമാക്കിയതായും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഇതിഹാസ ഗായിക എസ് ജാനകിയമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ അല്പം മുൻപ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000-ത്തോളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. വിഖ്യാത ഗായിക എസ് ജാനകിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. ഭൗതികദേഹം പൊതുദർശനത്തിന് വച്ച മൈസൂർ മഹാരാജ ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പുഷ്പചക്രം സമർപ്പിച്ചു. തലമുറകളെ സംഗീതത്തിലൂടെ ബന്ധിപ്പിച്ച അപൂർവ പ്രതിഭയായിരുന്നു എസ് ജാനകിയെന്ന് മന്ത്രി അനുസ്മരിച്ചു. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. മൃതദേഹങ്ങളുടെ തുടർ നടപടികൾക്കായി ഹോച്ചിമിൻ സിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ സജീവ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ സുഗമമായ ഏകോപനം ഉണ്ടാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സ്വച്ഛ സാഗർ, സുരക്ഷിത സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും പരമാവധി ദേശീയ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
2: സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, രാജ്യവ്യാപക തീരദേശ ശുചീകരണ പരിപാടി വിജയിപ്പിക്കാൻ സാങ്കേതിക നൂതനാശയങ്ങൾ, ജനപങ്കാളിത്തം, വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം എന്നിവ ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 10 മുതൽ 19 വരെയാണ് രാജ്യത്തുടനീളമുള്ള തീരപ്രദേശങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ശുചിത്വത്തിൽ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ശാസ്ത്ര സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഏജൻസികൾ, സന്നദ്ധ പ്രവർത്തകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവരെ ഒന്നിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ പരിപാടികളിലൊന്നായിരിക്കും ഈ ക്യാമ്പയിനെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക KSFE ആരംഭിക്കുന്ന പ്രത്യേക പിങ്ക് ചിട്ടിയിൽ സുരക്ഷിതമായി നിക്ഷേപിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കള്ളാടി തുരങ്കപ്പാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ വിദഗ്ധ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേവസ്വങ്ങളുടെ ഫണ്ട് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമാണ് കോടതികൾക്കുള്ളതെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാൻ അവകാശമില്ലെന്നും ക്ഷേത്ര ആചാരങ്ങളിലെ കോടതികളുടെ അമിത ഇടപെടൽ സംബന്ധിച്ച ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമിട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശ്രീ വടക്കനാഥൻ ക്ഷേത്രത്തിൽ ആൽമരം നടിയിൽ ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവങ്ങൾക്കിടെ വെടിക്കെട്ട് അപകടം പോലുള്ളവ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അരി നിറയ്ക്കാനുള്ള ചാക്കുകളുടെ കുറവ് നെല്ലുസംഭരണത്തെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുമായി സപ്ലൈകോ. മില്ലുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന അരി നിറയ്ക്കാൻ 30 ലക്ഷം ചണച്ചാക്കുകൾ എത്തിക്കാൻ നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: 2-ാം വിള നെല്ലുസംഭരണ

0: കാലത്ത് ചാക്കുകളുടെ കുറവ് നെല്ലെടുപ്പിനെ ബാധിച്ച സാഹചര്യത്തിലാണ് നടപടി. പാലക്കാട്ട് നിന്ന് നെല്ല് കൂടുതലായി കൊണ്ടുപോകുന്ന എറണാകുളം, കോട്ടയം ജില്ലകളിലെ മുൻനിരയിലുള്ള 33 മില്ലുകൾക്കാണ് ചാക്ക് നൽകുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലേക്കുള്ളവയാണ് ആദ്യഘട്ടത്തിൽ മില്ലുകളിലേക്ക് എത്തിക്കുക. അരി റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന ചാക്കുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സപ്ലൈകോയുടെ മുന്നൊരുക്കം.
1: വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് ലോക ഒന്നാം നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇപ്പോൾ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാതിരുന്നവർക്കാണ് അവസരം. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഒഴിവുകളും മറ്റു വിവരങ്ങളും നാളെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസിൽദാരോട് അടിയന്തര റിപ്പോർട്ട് തേടി. മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കല്ലമണ്ണിൽ സ്വകാര്യ ഏജൻസിയെ ഉപയോഗിച്ച് ഡ്രോൺ സർവേ നടത്തിയ സംഭവത്തിലാണ് നടപടി. റിപ്പോർട്ട് ലഭിച്ച ശേഷം വിഷയം ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ലഹരി വിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എല്ലായിടങ്ങളിലും ലഹരിക്കെതിരെ ജനമുന്നേറ്റം കാണാൻ സാധിക്കുന്നതായും അദ്ദേഹം പന്തളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൗരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കാണാതായ ഇന്ത്യൻ പൗരൻ വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമെന്ന് വിദേശകാര്യമന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ 3rd റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൗജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരീവും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഗാനകേളി.
1: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
2: ഗാനകേളിയിൽ ഇനി യൂസഫ് അലി കേച്ചേരി രചിച്ച് മോഹൻ സിത്താര ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം വാർ ആൻഡ് ലവ്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
3: ഇനി കേൾക്കാം ബി ആർ പ്രസാദ് രചിച്ച് ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയത്, ചിത്രം വെട്ടം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: ഇനി കേൾക്കാം ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. ബിച്ചു തിരുമലയുടെ രചനയ്ക്ക് SP വെങ്കിടേഷിന്റെ ഈണം.

0: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിയാലോ?
1: മൈ ജി ആടി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
0: എല്ലാ മൈ ജി മൾട്ടി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടീം സേഫായി.
1: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആടി റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും.
0: എല്ലാ മൈ ജി മൾട്ടി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
2: ഇനി കേൾക്കാം ഒ എൻ വി കുറിപ്പ് രചിച്ച് ഇളയരാജ ഈണം നൽകി യേശുദാസ് പാടിയത് ചിത്രം സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്.

0: ഗാനകേളി.
1: ഇന്നത്തെ
0: ഗാനകേളി ഇവിടെ സമാപിക്കുന്നു.

FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൌരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കാണാതായ ഇന്ത്യൻ പൌരനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമെന്ന് വിദേശകാര്യമന്ത്രാലയം. ഇതിഹാസ ഗായിക S. ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിനുവേണ്ടി മന്ത്രി റോജി M. ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൌജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റു വിവരങ്ങളും HSEAP.kerala.gov.in പ്രസിദ്ധീകരിക്കും. വരും മണിക്കൂറുകളിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേവും ഏറ്റുമുട്ടും. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകും. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 8 മണിക്ക്.

0: പുതിയ ഫോൺ വാങ്ങിക്കണ്ടേ?
1: നമുക്ക് മൈ ജി ആർഡി റെഡി സെയിൽ വാങ്ങിക്കാം. ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 10,000 rupees മുതൽ 29,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും ഒരു വർഷം അഡീഷണൽ വാറന്റിയും.
2: ടിഎൻസി അപ്ലൈ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി

0: ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ. വില കൂടിയ ഫോൺ വില കുറച്ചു വാങ്ങിയാലോ?
1: മൈ ജി ആടി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
0: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
2: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
3: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി, ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനിയനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഡൽഹി നായർ സർവീസ് സൊസൈറ്റി ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ശ്രീ മന്നത്ത് പത്മനാഭൻ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു.
1: It stands as a living tribute to a visionary whose ideals extend beyond the boundaries of caste, region and religion and whose life continues to illuminate the path of social justice, equality and service to the nation and the society. His remarkable life was devoted to the upliftment of the society through education, social reform, self-reliance and community service.
0: ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. പിന്നണി ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദുഃഖം രേഖപ്പെടുത്തി. അവരുടെ കാലാതീതമായ സംഗീതം അമൂല്യമായി നിലകൊള്ളുമെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. വിയറ്റ്നാമിലെ ഫു കോക് ദ്വീപിന് സമീപം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യൻ പൌരന്മാരുടെ മൃതദേഹങ്ങൾ തുടർ നടപടികൾക്കായി ഹോച്ചുമിൻ സിറ്റിയിലേക്ക് മാറ്റിയതായി വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി. ആവശ്യമായ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ എത്രയും വേഗം ഇന്ത്യയിലെത്തിക്കുമെന്ന് എംബസി വ്യക്തമാക്കി. ഒമാൻ തീരത്ത് GFS ഗാലക്സി എന്ന വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11

0: ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൌരനായി തെരച്ചിൽ തുടരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 405 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചു. ഏക് പേഡ് മാ കെ നാം യജ്ഞത്തിന്റെ ഭാഗമായി ബൃഹത്തായ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ പരിപാടിക്കും ശ്രീ ഷാ തുടക്കം കുറിച്ചു. കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നെറ്റ് സീറോ ലക്ഷ്യം രാജ്യം 2070 കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ വൃക്ഷമിത്ര പരിപാടിയിലും പര്യാവരൺ സംരക്ഷൺ സങ്കൽപ് ചടങ്ങിലും പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആഗോളതാപനത്താൽ ഭൂമിയുടെ ശരാശരി താപനിലയിലുണ്ടാവുന്ന വർദ്ധന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും ശ്രീ ചൌഹാൻ വ്യക്തമാക്കി.
1: पृथ्वी का औसत तापमान 1900 की तुलना में 1.5 डिग्री सेंटीग्रेड बढ़ चुका है और वैज्ञानिक इसे जलवायु परिवर्तन की गंभीर चेतावनी मानते हैं. भारत ने जो प्रधानमंत्री जी के नेतृत्व में तय किया 1.5 डिग्री तक सीमित रखने के लिए पेरिस समझौते के तहत प्रयासों के तहत भारत ने वर्ष 2070 तक नेट जीरो मतलब कार्बन उत्सर्जन को शून्य करने का लक्ष्य रखा है.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ളതാണ് സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സെപ്റ്റംബർ 10 മുതൽ സ്വച്ഛ സാഹർ, സുരക്ഷിത് സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉന്നതിയിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ചൊക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
0: വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് രാത്രി 8:30 നടക്കുന്ന മത്സരത്തിൽ ലോക 1 നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. നിലവിലെ ലോക ജേതാവ് അർജന്റീനയും ഇംഗ്ലണ്ടും ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും ഇംഗ്ലണ്ട് നോർവേയെയും പരാജയപ്പെടുത്തി. വ്യാഴാഴ്ചയാണ് ഇംഗ്ലണ്ട് അർജന്റീന സെമി ഫൈനൽ. ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കേരളത്തിൽ +1 പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും നാളെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിർമ്മാണ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ന്യൂഡൽഹിയിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ 172 സ്ഥാപക ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാനിസ്ഥാൻ കൃഷിമന്ത്രി മൌലവി അദാവുള്ള ഒമരിയുടെ 6 ദിവസത്തെ ഇന്ത്യൻ സന്ദർശനം സമാപിച്ചു. ഉന്നതതല പ്രതിനിധി സംഘവും അഫ്ഗാൻ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സന്ദർശനത്തിനിടെ

0: കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ചിരാഗ് പാസ്വാൻ, പബിത്ര മാർഗരേറ്റ എന്നിവരുമായി അഫ്ഗാൻ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് അസം, മേഘാലയ, ബീഹാർ, ഉപ ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴ തുടരും. ജമ്മുകാശ്മീർ, ജാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയായിരിക്കും. റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ യുക്രൈൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. പാർപ്പിട സമുച്ചയങ്ങൾക്കും വീടുകൾക്കും കേടുപാട് സംഭവിച്ചതായി റഷ്യ സ്ഥിരീകരിച്ചു. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി, ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കന്യനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഇത് ഭൂമിയാണ് എന്ന നാടകത്തിൽ ജാനകി പാടിയത്.

അണിമുത്തു നന്ദകട്ടിലുങ്ങി എന്ത് മണിമയ മനോരഥമൊരുങ്ങി അണിമുത്തു നന്ദകട്ടിലുങ്ങി എന്ത് മണിമയ

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
8: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
9: നാടക ഗാനങ്ങൾ സമാപിച്ചു.

FM പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനിയനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളുൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ 3-ാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൌജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റു വിവരങ്ങളും HSEAP.kerala.gov.in പ്രസിദ്ധീകരിക്കും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേവും അല്പസമയത്തിനകം ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 10 മണിക്ക്.

0: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡി റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വോച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും.
1: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
2: ഇനി കേൾക്കാം ബിച്ചു തിരുമല രചിച്ച് ATU മറിയണം നൽകി ബാലചന്ദ്ര മേനോൻ ശ്രീവിദ്യ എന്നിവർ പാടിയത്. ചിത്രം ഒരു പൈങ്കിളി കഥ.

സ്നേഹം പുത്ര സ്നേഹം കരയറ്റതളവറ്റതീരറ്റതാണെങ്കിൽ അവ

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഇനി കേൾക്കാം വയലാർ രാമവർമ്മ രചിച്ച് സലിൽ ചൌധരി ഈണം നൽകി യേശുദാസ് വാണി ജയറാമും സംഘവും പാടിയത്. ചിത്രം രാസലീല.

0: ഇഷ്ടം.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
2: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലപ്രഭ, കോഴിക്കോട്.
3: ഇനി കേൾക്കാം കാമം ക്രോധം മോഹം എന്ന ചിത്രത്തിൽ യേശുദാസും സുശീലയും പാടിയത്. രചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം ശ്യാം.

0: ആടി തുടങ്ങുന്നല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
1: ഞാൻ എപ്പോഴേ റെഡി. മൈ ജീം റെഡി. മൈ ജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ.
2: ജൂലൈ 9 മുതൽ 12 വരെ വെറും 4 ദിവസം മാത്രം മൈ ജി ആടി റെഡി സെയിൽ. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവ്.
3: ലേറ്റ് ആകല്ലേ, ഓഫർ 4 ദിവസത്തേക്ക് മാത്രം.
2: ടിഎൻസി അപ്ലൈ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്.
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: ഇനി കേൾക്കാം പൂവച്ചൽ ഖാദർ, കെ ജെ ജോയ് കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം, സുശീല പാടിയത്. ചിത്രം ചൂടാത്ത പൂക്കൾ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
0: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
0: ഇനി കേൾക്കാം ചുനക്കര രാമൻകുട്ടി രചിച്ച ശ്യാമീണം നൽകി ജാനകിയും കൗസല്യയും പാടിയത് ചിത്രം ചൂതാട്ടം.

0: മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
1: ഇനി കേൾക്കാം ബിച്ചു തിരുമല രചിച്ച് ഏറ്റിയും മറിയണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം 'ഇണ'.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകൾ സമാപിച്ചു. അല്പസമയത്തിനകം ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: Mortal remains of 15 Indian tourists who died in Vietnam boat tragedy brought to Ho Chi Minh City to be transported to India the earliest. Uttar Pradesh creates new benchmark in environmental conservation by planting over 35 crore saplings in a single day. India bag a total of 16 medals, including 3 gold at under 23 athletic championships in China. And in Wimbledon tennis, men's singles final between top seed Jannik Sinner and second seed Alexander Zverev underway in London. And that's all in the news at 9. Good night.
1: പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. വെസ്റ്റിൻഡീസിലെ ഡൊമിനിക്കൻ വിശേഷങ്ങൾ, യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് അലോക് രാജ് കെ.
2: വെസ്റ്റിൻഡീസിലേക്കാണ് ഞാൻ യാത്ര ചെയ്തത്. ഈ ക്രിക്കറ്റൊക്കെ കണ്ടു വളർന്നുകൊണ്ട് വെസ്റ്റിൻഡീസൊക്കെ നല്ല പരിചയമാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതെല്ലാം സ്വതന്ത്ര രാഷ്ട്രങ്ങൾ തന്നെയാണ്. 13 രാജ്യങ്ങളാണ് ഈ വെസ്റ്റിൻഡീസ് എന്ന് പറയുന്ന ദ്വീപ് സമൂഹത്തിലുള്ളത്. അതിൽ 3 ഞാൻ യാത്ര ചെയ്തത്. 1 ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, പിന്നെ സെയിൻറ്റ് ലൂഷ്യ, 3 ഡൊമിനിക്ക. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു യാത്രയായിരുന്നു. ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നത് ഒരു മെഡിക്കൽ ഡിവൈസ് കമ്പനിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ക്രീനിങ് ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഡൊമിനിക്കയിൽ എത്തിപ്പെടുകയായിരുന്നു എന്നൊക്കെ പറയാം. അതായിരിക്കും ഇച്ചൂടെ ശരി. എത്തിയതൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ സെയിൻറ്റ് ലൂഷ്യയിൽ നിന്നാണ് ഡൊമിനിക്കയിലേക്ക് എത്തിയത്. ഞാൻ പോയത് അമേരിക്ക വഴിയാണ്. എനിക്ക് അമേരിക്കൻ വീസ ഉള്ളതുകൊണ്ട് ബാംഗ്ലൂർ ടു മയമി, മയമിയിൽ നിന്ന് ട്രാൻസിറ്റ് ചെയ്ത് സെയിൻറ്റ് ലൂഷ്യ, അവിടെ നിന്ന് ഡൊമിനിക്കയിലേക്ക് എത്തുകയായിരുന്നു ഞാൻ ഒരു നീണ്ട യാത്രയുടെ ഭാഗമായിട്ട്. പക്ഷേ അമേരിക്കൻ വിസ ഇല്ലാത്ത ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് വിസയൊന്നും വേണ്ട. ഡൊമിനിക്കയിൽ ഓൺ അറൈവൽ വിസ കിട്ടുന്ന സ്ഥലമാണ്. കോമൺവെൽത്തിൻ്റെ ഭാഗമായി ഇരിക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് നമുക്ക് ഓൺ അറൈവൽ വിസ കിട്ടും 6 വരെ. കേരളത്തിൽ നിന്ന് പോകുന്ന അമേരിക്കൻ വിസ ഇല്ലാത്ത ഒരു യാത്രികനാണെങ്കിൽ നേരെ ദുബായിലോ അല്ലെങ്കിൽ UAE പരിസരത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് നമുക്ക് ട്രാൻസിറ്റ് ചെയ്ത് നേരെ വെസ്റ്റിൻഡീസിലെ തന്നെ മറ്റൊരു ദ്വീപായ ബാർബേഡോസിൽ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് ഡൊമിനിക്കയിലേക്ക് പോകാവുന്നതാണ്. പക്ഷേ ഈ ബാർബേഡോസിലും നമുക്ക് ഇന്ത്യക്കാർക്ക് പോകാൻ വിസയൊന്നും വേണ്ട. 6 ഓൺ അറൈവൽ വിസ നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ അതിന് ഒരു പ്രൂഫ് ഓഫ് ഫണ്ട്സും റിട്ടേൺ ടിക്കറ്റും നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് മാത്രമേ അവർ പറയുന്നുള്ളൂ, ഹോട്ടൽ ബുക്കിംഗ്. ഞാൻ ആദ്യം ചെയ്തത് ഈ ഗൂഗിൾ മാപ്പിൽ ഈ ഡൊമിനിക്കയെ പറ്റി ഒന്ന് കണ്ടു കളയാം എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് നോക്കി. ഒരുപാട് സൂം ചെയ്തിട്ടാണ് ഈ ഡൊമിനിക്ക എന്ന് പറയുന്ന ദ്വീപ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പം ഞാൻ ചെല്ലുന്നതും വളരെ രസകരമാണ്. ഇവിടെ ഈ കുഞ്ഞു വിമാനങ്ങളിലാണ് ഇന്റർ ദ്വീപ് യാത്രകൾ. ഒരു 15 ആറോ ഏഴോ പേർക്ക് മാത്രം ഇരിക്കാൻ കഴിയുന്ന കുഞ്ഞു വിമാനങ്ങൾ. ഇത് കണ്ടു കഴിഞ്ഞാൽ പറക്കുമെന്നൊക്കെ നമുക്ക് സംശയം തോന്നിപ്പോകുന്ന രീതിയിലുള്ള വിമാനങ്ങളായിരുന്നു. ഞാൻ സെയിൻറ്റ് ലൂഷ്യയിൽ നിന്ന് രാവിലെ 7:30 ഉള്ള ഒരു ഫ്ലൈറ്റിൽ ഡൊമിനിക്കയിലെത്തി. എയർപോർട്ട് എന്നൊക്കെ പറയുന്നത് ഒരു സങ്കല്പം പോലൊരു സ്ഥലമാണ്. ഒരു ടാറിട്ട റോഡും അതിൻ്റെ സൈഡിലൊരു കുഞ്ഞു കെട്ടിടവും, ഇത്തിരി നീളമുള്ള ഒരു ഡയറി ഫാം പോലെ ഒരു സ്ഥലം. അവിടെ ഒരു 10 മാത്രം ജീവനക്കാർ. അങ്ങോട്ടേക്ക് വരുന്ന വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ഒരു വളരെ ഇടുങ്ങിയ ഒരു വഴി. ഇതൊക്കെയാണ് എനിക്ക് സെയിൻറ്റ് ലൂഷ്യ എയർപോർട്ടിലിരുന്ന് കണ്ടപ്പോൾ മനസ്സിലായത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40 ഇല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫ്ലൈറ്റാണ്. നമ്മളിവിടെ സാധാരണ ഇൻഡിഗോയിലൊക്കെ പോകുമ്പോൾ ഈ ലാൻഡിങ്ങും ടേക്ക് ഓഫും ഒക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ സ്ഥലങ്ങളിൽ ഇങ്ങനെയല്ല. ഇത് കുറച്ച് റഫായ ടേക്ക് ഓഫുകളും ഷോർട്ടർ ടേക്ക് ഓഫുകളും ക്വിക്ക് ലാൻഡിങ്സും ആണ്. പിന്നെ തന്നെയല്ലേ ഇതിന് സസ്പെൻഷനും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ശകലം പേടിയൊക്കെ വരും. പക്ഷേ അവിടെ ചെന്ന് കണ്ടതും ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതുമായിട്ട് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്ഭുതങ്ങളൊന്നും എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല. അവിടെ ചെന്നു ഞാൻ, എൻ്റെ രസമാണ്. സാധാരണ നമ്മൾ എയർപോർട്ടിലൊരു ബാഗ് ക്ലിയർ ചെയ്ത് സ്കാൻ ചെയ്ത് നമുക്കൊരു ബെൽറ്റിൽ ഓടി വരികയാണ്. ഇതങ്ങനൊന്നുമല്ല. നമ്മൾ കയറിയ വിമാനത്തിൻ്റെ തന്നെ താഴെ നിന്നു കഴിഞ്ഞാൽ ഒരാൾ വന്ന് അതിൻ്റെ

0: ഡിക്കി തുറന്ന് നമുക്ക് ബാഗ് എടുത്ത് തരും. നമ്മൾ അതുമായിട്ട് നടന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു ഓഫീസർ അവിടെ ഇരിപ്പുണ്ട്. അയാൾ നമ്മളുടെ പാസ്പോർട്ട് വാങ്ങിച്ചു നോക്കും. അതിൽ അവർ നമ്മുടെ വിസ പതിപ്പിക്കും. ശരി, എന്നാൽ പിന്നെ കാണാം എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പിരിയാണ്. വളരെ ത്രില്ലിംഗ് ആയ യാത്രയാണ് ഡൊമിനിക്ക വരെ. നമുക്ക് യാതൊരു തരത്തിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഒരു സ്ഥലവും രീതികളും ഒക്കെയാണ് അവിടെ. ഡൊമിനിക്ക എന്ന് പറയുന്നത് ഒരു ദ്വീപ് രാഷ്ട്രമാണെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ ഡൊമിനിക്കയിലുള്ളത് ആകപ്പാടെ ഒരു കുന്നാണ്. കുന്നിൻ്റെ രണ്ട് വശത്തുമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്ലെയിൻ ഇറങ്ങുന്നത് കുന്നിൻ്റെ മുകളിലാണ്. അവിടുന്ന് ഒരു മഴക്കാടിലൂടെ യാത്ര ചെയ്ത്, മഴക്കാടെന്ന് പറഞ്ഞാൽ ശരിക്കും മഴക്കാടാണ്. റോഡിൻ്റെ കുറുകെ വള്ളിയൊക്കെ പടർന്നു കിടക്കുന്ന, നമ്മൾ ഈ മഴക്കാട്ടിലൂടെ ഇടുങ്ങിയ വളഞ്ഞ് പൊളഞ്ഞ്, ഒരു പക്ഷേ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തല കറങ്ങുന്ന രീതിയിലുള്ള റോഡിലൂടെ നമ്മൾ ഇറങ്ങി എത്തുന്നത് അവരുടെ തലസ്ഥാനമായി അവർ കണക്കാക്കുന്ന റോസു എന്ന് പറയുന്ന പോർട്ടാണ്. ബഹുഭൂരിപക്ഷം ജനതയും അവിടെയാണ് ജീവിക്കുന്നത്. ഡൊമിനിക്ക എന്ന് പറയുമ്പോൾ രണ്ട് ഡൊമിനിക്ക ഉണ്ടെന്ന് മനസ്സിലാക്കണം. മഴക്കാടുകളിൽ ജീവിക്കുന്ന ആൾക്കാരുള്ള ഡൊമിനിക്ക, പോർട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുള്ള മറ്റൊരു ഡൊമിനിക്ക. എൻ്റെ താമസമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് ഈ പോർട്ടിലാണ്. ഒരു ഒമ്നി പോലൊരു വണ്ടിയിൽ ആണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഈ റോസു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത്. ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഏതാണ്ട് 2-2.5 മണിക്കൂർ എടുത്തു അവിടം വരെ എത്താൻ. അവിടെ എത്തി ഒരു 8:30-9 മണിയോടുകൂടി വിമാനം ഇറങ്ങിയ ഞാൻ റോസുവിലെത്തിയപ്പോൾ ഒരു 12 മണിയായി. റോഡിലെങ്ങും ഒരു മനുഷ്യരുമില്ല. വളരെ ക്വയറ്റായ സ്ട്രീറ്റുകളാണ്. അപ്പോൾ ഞാനവിടെ എത്തുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ഡയബറ്റിക് സ്ക്രീനിങ് പ്രോഗ്രാം ആയ വിഷൻ 2020 ഭാഗമായിട്ടാണ്. ഞാൻ ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനിൽ ജോലി ചെയ്യുന്ന എലൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് യാത്ര. അവിടെ ചെന്നു. ചെന്നപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യനില്ലാത്ത സ്ട്രീറ്റ്. ആകപ്പാടെ ഉള്ളത് കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന 2-3 ജെട്ടികൾ മാത്രമാണ്. അപ്പം ഞാൻ ഇറങ്ങി, കേരളത്തിൽ നിന്ന് വന്നതുകൊണ്ട് കടലുമായി ചെറിയ ബന്ധമുള്ളതുകൊണ്ടും ഞാൻ ഇറങ്ങി ആ ജെട്ടിയിലേക്ക് നടന്നു. നല്ല നീല കളറിലെ വെള്ളമാണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടി കാണാവുന്ന ഉരുളൻ കല്ലുകൾ കൊണ്ടിട്ടിട്ടുള്ള മനോഹരമായ ഒരു പോർട്ടാണ് റോസോ എന്ന് പറയുന്ന സ്ഥലം. ഞാൻ ചെന്നപാടെ ഇന്ന് ഇതിൻ്റെ അകത്ത് ചാടി കുളിക്കണം എന്നൊക്കെ തീരുമാനിച്ച് നിന്നപ്പോൾ ഡോക്ടർ വന്നു. ഡോക്ടർ വരുന്നത് ഒരു പഴയ ലാൻഡ് ക്രൂസർ കാറിലാണ്. ഞാനിങ്ങനെ നിന്നു, ഡോക്ടർ വന്നു, വരൂ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം എന്ന് പറഞ്ഞ് എന്നെ അവിടുത്തെ ഫോർട്ട് യങ് എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ശകലം ചരിത്രം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രസമുണ്ടാവും. ഈ ഡൊമിനിക്ക എന്ന് പറയുന്ന സ്ഥലം പണ്ട് കാലത്ത് അടിമകളെ അബാൻഡൻ ചെയ്തിരുന്ന ഒരു ദ്വീപ് സമൂഹമാണ്. അതായത് കപ്പൽ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ കരിമ്പ് പാടങ്ങളിൽ ജോലി ചെയ്യാൻ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരെ കയ്യോ കാലോ ഒടിഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്യാൻ വയ്യാതാകുന്ന സാഹചര്യത്തിൽ അവിടെ കൊണ്ട് നടതള്ളിയിരുന്ന ഒരു സ്ഥലമാണ് ഡൊമിനിക്ക. അപ്പോൾ ലോകത്തുള്ള സകല രോഗങ്ങളും, മലമ്പനി, കുഷ്ഠം, ട്യൂബർകുലോസിസ്, ഈ വക സാധനങ്ങളെ നട്ടുവളർത്തിയിരുന്നൊരു സ്ഥലമാണ് ഈ ഡൊമിനിക്ക. പക്ഷേ ഇപ്പം അവരുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റൊക്കെ ഏതാണ്ട് വികസിത യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തുല്യമാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ലോകാരോഗ്യ സംഘടനയും മറ്റ് സന്നദ്ധ സംഘടനകളും അവിടെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ട് ആണ് ആ രാജ്യം ഒരു 200 വർഷം കൊണ്ട് ഇന്നത്തെ ഈ നിലയിലായത്. അപ്പം ഞാൻ താമസിച്ച ഹോട്ടൽ എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരുടെ പഴയ ഒരു കോട്ടയായിരുന്നു. ഈ കുന്ന് വന്നിറങ്ങി നിൽക്കുന്നത് ഈ പോർട്ടിലേക്കാണ്. അപ്പോൾ ഒരു ചെറിയ റിബൺ പോലൊരു സ്ഥലമാണ് അവർ ഈ കോട്ട ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഒരു 20 അടി വീതിയുള്ള, കുറച്ചധികം നീളമുള്ള കോട്ടയായിരുന്നു അത്. അതാണ് ഇന്നത്തെ ഫോർട്ട് യങ് ഹോട്ടലായത്. മുറിയിലൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ ഫോർട്ടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ അവർ നമ്മുടെ തലയിൽ വീഴാതെ എന്നാൽ അതുപോലെയൊക്കെ തന്നെ നിലനിർത്തിയിട്ടാണ് പണിതിരിക്കുന്നത്. ഭയങ്കര രസമാണ്. ഈ ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളുകളും എല്ലാവിധ മോഡേൺ എമിനിറ്റീസും ഉണ്ട്. പക്ഷേ ആ പഴമയുടെ ഓർമ്മ നിലനിർത്തുന്ന ചില ആർട്ടിഫാക്റ്റുകളും അവരതിൻ്റെ അകത്ത് നിലനിർത്തിയിട്ടുണ്ട്.
1: വെസ്റ്റ് ഇൻഡീസിലെ ഡൊമിനിക്കൻ വിശേഷങ്ങൾ, യാത്രാനുഭവം പങ്കുവച്ചത് അലോക് രാജ് കെ.

അല്പസമയത്തിനകം കേൾക്കാം മധുരഗീതങ്ങളുടെ അമരഗായിക, ഇന്നലെ അന്തരിച്ച പ്രശസ്ത ഗായിക എസ് ജാനകിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള

മധുരഗീതങ്ങളുടെ അമരഗായിക. ഇന്നലെ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി.

0: പ്രണയത്തിലും വിരഹത്തിലും സ്വപ്നത്തിലും തഴുകി തലോടുന്ന തെന്നലായി താരാട്ടുപാട്ടിൻ്റെ വാത്സല്യമായി മലയാളം നെഞ്ചോട് ചേർത്ത ആ നാദവിസ്മയം നിലച്ചു. മലയാളമടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിൽ മാത്രമല്ല, ഹിന്ദിയിലും സിംഹള, ബംഗാളി, ഒഡിയ തുടങ്ങിയ 20 ഭാഷകളിലുമായി അനേകായിരം ഗാനങ്ങൾ ആലപിച്ച പകരം വയ്ക്കാനില്ലാത്ത ശബ്ദം എസ് ജാനകി നമ്മെ വിട്ടകന്നിരിക്കുന്നു.
1: സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ.
2: കാരണം എനിക്ക് അമ്മയെ ആദ്യമായി ഞാൻ ചെയ്യുന്ന സിനിമയ്ക്ക് പൗരവി സാർ എഴുതിയ പാട്ട് ജാനകിനെ കൊണ്ടാ പാടിച്ച്. ആ ഓർമ്മ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമായിരുന്നു. അവരുടെ ഒരു കുട്ടികളെ പോലുള്ള പെരുമാറ്റം, എത്ര വലിയ പാട്ടുകാരിയാണ്, പക്ഷെ അങ്ങനെയുള്ള ഒരു ധാരണയൊന്നുമില്ല. എന്ത് വ്യത്യസ്തമായ പാട്ട് എന്ത് കൊടുത്താലും ഇത്ര മനോഹരമായി പാടിത്തരുന്ന ആള് വേറെ നമുക്ക് പറയാനില്ല. അമ്മയുടെ വേർപാട് കേട്ടപ്പോ വളരെ ദുഃഖം തോന്നി. പിന്നെ ഒരു 5 ഭക്തിഗാനവും പാടിച്ചിട്ടുണ്ട് ഞാൻ, അത് 2 ടേമായിട്ടാ. അപ്പോൾ ആ സമയത്തൊക്കെ അമ്മയുടെ പെരുമാറ്റം, അമ്മ പഠിച്ചെടുക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ വേറെ ആളോട് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഉണ്ടായ അനുഭവം. അവരെന്ത് മനോഹരമായിട്ട് സഹകരിച്ച് പാട്ട് പാടിത്തരാ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നന്നായി നല്ല ലെവലില് അവർ പാടിക്കഴിഞ്ഞാൽ ആ ശബ്ദവും ആ ശുദ്ധിശുദ്ധവും ഭാവവും പറയാൻ പറ്റില്ല. എന്തൊരു മനോഹരമായിട്ട് ആ പാട്ടുണ്ട് പാടിത്തരുന്ന അമ്മയുടെ പാട്ട് കേൾക്കാതിരിക്കാൻ പറ്റിയൊരു ദിവസം മലയാളികൾക്ക് മലയാള സിനിമയുടെ സംഗീത ശാഖയുടെ ഒരു നഷ്ടം എന്ന് പറയാതിരിക്കുന്ന ദിവസത്തിൽ അവരുടെ വേർപാടുകളിൽ ദുഃഖം നമ്മൾ രേഖപ്പെടുത്തുന്നു. അവർക്ക് മരണമില്ല.
0: മാസ്മരിക വശ്യതയുള്ള ശബ്ദത്തിന്റെ പ്രത്യേകത കൊണ്ട് എത്ര കേട്ടാലും മതിവരാത്ത എത്രയേറെ ഗാനങ്ങൾ നമുക്കായി പങ്കുവച്ചിട്ടാണ് അവർ കടന്നു പോകുന്നത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ശിസ്തില ശ്രീരാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി 1938 April 23 ജനനം. അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖറാണ് ജാനകിയെ ലോകമറിയുന്ന ഗായികയായി വളർത്തിയത്. അമ്മാവന്റെ മകൻ വി രാമപ്രസാദിനെ 1958 ജാനകി തന്റെ ജീവിത പങ്കാളിയാക്കി. പക്ഷേ ശാസ്ത്രീയമായ സംഗീത പഠനം ഏറെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ സംഗീതം ആ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. പാടിയ ഭാഷകളിലെല്ലാം ജാനകിയുടെ ശബ്ദം ഏറെ പ്രിയപ്പെട്ടതായി.
3: ഇന്നലെ നമ്മളെ വിട്ടുപോയ പ്രിയപ്പെട്ട ഗായിക,
1: കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ.
3: എസ് ജാനകിയുമായി എനിക്ക് വ്യക്തിപരമായി ബന്ധമില്ല, പക്ഷേ ഞാൻ ആദ്യം ഒരു റെക്കോർഡിംഗ് കാണുന്നത് എസ് ജാനകിയുടെ റെക്കോർഡിംഗ് ആണ്. കല്യാണരാത്രികൾ എന്നൊരു സിനിമയുടെ റെക്കോർഡിംഗ് കാണാൻ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഈ

0: നയിക്കുകയെ കാണുന്നത്. പിന്നീട് ഞാൻ അവരുടെ ഗാനങ്ങളെ ശ്രദ്ധിച്ചത് ഞാനെ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തില്, അതായത് 60-കളും 70-കളും ഒക്കെ നമ്മുടെ സംഗീത സംസ്കാരത്തെ സമ്പന്നമാക്കിയ ശബ്ദം, പ്രത്യേകിച്ച് പി ഭാസ്കരന്റെ വരികളും ബാബുരാജന്റെ സംഗീതവും ചേർന്ന് മലയാളികൾക്ക് സമ്മാനിച്ച അമൂല്യമായ ഒരു സംഗീത വിരുന്ന് അതിന് കാരണക്കാരിയാണ് എസ് ജാനകി. തന്റെ ഗാനങ്ങളിൽ ഇത്രയേറെ നൈർമല്യവും ഭാവവും സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞ മറ്റൊരു ഗായിക ജാനകിയെ പോലെയില്ല. എത്രയെത്ര മധുര ഗീതങ്ങളാണ് അവർ നമുക്ക് സമ്മാനിച്ചു പോയത്. ആലാപനത്തിലെ വിശുദ്ധി, അർത്ഥം മനസ്സിലാക്കി, ഭാവം മനസ്സിലാക്കിയുള്ള ആലാപനം, ഏത് റേഞ്ചിലും പാടാനുള്ള കഴിവ് ഒക്കെ തന്നെ ചേർന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു സംഗീത വൈഭവത്തിന്റെ, സംഗീത അനുഗ്രഹത്തിന്റെ ഉടമസ്ഥയായിരുന്നു എസ് ജാനകി. മലയാളമുള്ള കാലത്തോളം ജാനകിയമ്മ നമുക്ക് പാടിത്തന്ന ഗാനങ്ങൾ, അവയുടെ ആലാപന ശൈലി, ആലാപന വിശുദ്ധി ഒക്കെ തന്നെ നമ്മുടെ മലയാളികളുടെ ഒരു വലിയ സുഹൃതമായി, വലിയ ഒരു സമ്പത്തായി ഞാൻ കരുതുകയാണ്.
1: ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2ാം സ്ഥാനം നേടിയതോടെയാണ് എസ് ജാനകി ശ്രദ്ധേയാവുന്നത്. തുടർന്ന് AVM സ്റ്റുഡിയോവിൽ സ്റ്റാഫ് ഗായികയായി. 1957 AVM പ്രൊഡക്ഷൻസിന്റെ വിധീൻ വിളയാട്ടം എന്ന തമിഴ് സിനിമയിൽ ഒരു ഗാനം പാടിക്കൊണ്ട് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അവർ അരങ്ങേറ്റം കുറിച്ചു. 1957 തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിൽ ഇരുൾ മൂടുകയോ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു മലയാള സിനിമയിലെ തുടക്കം.
2: സംഗീത നിരൂപകൻ രവി മേനോൻ.
3: പി സുശീലയുടെ ശബ്ദത്തെ പെരിയാറിന്റെ മാദകത്വത്തോട് ഉപമിക്കാമെങ്കിൽ എസ് ജാനകിയുടെ ശബ്ദത്തെ നമ്മൾ ഉപമിക്കേണ്ടത് നിളയുടെ ശാലീനതയോടാണ് എന്ന് രണ്ട് ഗായകരുടെയും ആരാധകൻ കൂടിയായ പ്രശസ്ത ഭാവഗായകൻ ജയചന്ദ്രൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അതുപോലുള്ള ഒരു കമ്പാരിസൺ MS വിശ്വനാഥന്റെ വകയായിട്ടുണ്ട്. അദ്ദേഹം സുശീലാമ്മയുടെ ശബ്ദത്തെ ഉപമിച്ചത് വീണാനാദവുമായിട്ടാണ്, അതുപോലെ ജാനകിയമ്മയുടെ ശബ്ദത്തെ പുല്ലാങ്കുഴൽ നാദവുമായിട്ടും. ഈ പാട്ടുകൾ നമുക്ക് വേണമെങ്കിൽ തൊണ്ട കൊണ്ട് പാടാം, ചുണ്ടുകൾ കൊണ്ട് പാടാം, പക്ഷേ എസ് ജാനകിയെ പോലൊരു ഗായിക പാടിയിരുന്നത് ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ടാവണം ആ ഗാനങ്ങളെല്ലാം നമ്മൾ ഇന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത്. അറിയാത്ത ഭാഷയിലാണ് പാടുന്നതെങ്കിൽ പോലും ആ ഭാഷയിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി അതിനനുയോജ്യമായ ഭാവം പകർന്നു നൽകുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയായിട്ട് എടുത്തിരുന്ന ഗായികയാണ് ജാനകിയമ്മ. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ സംഗീത സംവിധായകനായ പുകഴേന്തി ഒരിക്കൽ ഒരു അനുഭവം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുന്ദര രാവിൽ ചന്ദനമുകിൽ എന്ന് പറയുന്ന ഒരു പാട്ട്, കൊച്ചനേത്തി എന്ന് പറയുന്ന സിനിമയിലൊരു പാട്ട്, അത് ജാനകിയമ്മയാണ് പാടുന്നത്. അപ്പോൾ അതിൻ്റെ പല്ലവിയിൽ 2ാമത്തെ വരിയിൽ അനുരാഗത്തിനാദ്യ നൊമ്പരം എന്ന് പറഞ്ഞൊരു വരിയുണ്ട്. അപ്പോൾ അതിൽ എന്താണ് അതിൻ്റെ മീനിങ്, ആശയം എന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നു ജാനകിയമ്മയ്ക്ക്. അനുരാഗത്തിൻ്റെ ആദ്യ നൊമ്പരം എന്ന ഈ വാക്ക് എങ്ങനെയാണ് അത് പാട്ടിൽ കൊണ്ടുവരേണ്ടത്, ആലാപനത്തിൽ എങ്ങനെയാണ് അതിന് ഭാവം പകർന്ന് നൽകേണ്ടത് എന്ന് തീരുമാനിച്ച ശേഷം ജാനകിയമ്മ റെക്കോർഡിംഗ് സമയത്ത് ആ ആദ്യ എന്ന് പറയുന്ന വാക്കിന് പകർന്ന് നൽകിയിട്ടുള്ള ഭാവം, അത് കൺസോളിരുന്ന് കേട്ടപ്പോൾ രോമാഞ്ചം വന്നുപോയി എന്ന് പുഴേന്ദ്ര സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ജാനകിയമ്മയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം അവർ ഈ സംഗീത സംവിധായകൻ ഉദ്ദേശിക്കുന്ന തലത്തിനപ്പുറത്തേക്ക് പാട്ടിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയുള്ള ഒരു ഗായികയാണ്. അതുകൊണ്ട് തന്നെയാവണം ബാബുരാജിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികയായിട്ട് അവർ മാറിയത്. ഇപ്പോൾ മദൻ മോഹന് ലതാ മങ്കേഷ്കർ എന്ന പോലെ, ഒപി നയ്യാർക്ക് ആശാ ഭോസ്ലി എന്ന പോലെ, നൌഷാദിന് റഫി സാഹിബ് എന്നൊക്കെ പോലെ ബാബുരാജിൻ്റെ സംഗീത ഭൂമികയിലെ ഏറ്റവും പ്രിയപ്പെട്ട സാന്നിധ്യമായിരുന്നു ജാനകിയമ്മ.
1: 1200 ഗാനങ്ങൾ മലയാളത്തിൽ മാത്രം എസ് ജാനകി പാടിയിട്ടുണ്ട്. ഇതിൽ MS ബാബുരാജിൻ്റെ സംഗീത സംവിധാനത്തിലുള്ള ഗാനങ്ങൾ മലയാള മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നതിൽ ജാനകിയെ സഹായിച്ചു. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ എന്ന പി ഭാസ്കരന്റെ വരികൾ ബാബുരാജിൻ്റെ ഈണത്തിൽ എസ് ജാനകി പാടുമ്പോൾ പ്രണയത്തിൻ വിരഹസ്പർശമേൽക്കാത്ത മലയാളി മനസ്സുകളുണ്ടോ?

0: ഒരുപാട് കാലമായി ആലാപനത്തിൽ തേനും വയമ്പും ചാലിച്ച തലമുറകളുടെ വാനമ്പാടി ജാനകിയമ്മയുടെ ഭൗതിക ശരീരം നമ്മെ വിട്ടുപോയി.
1: കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലങ്കൽ.
0: വ്യക്തിപരമായി ആത്മബന്ധമുണ്ടായിരുന്ന സ്നേഹ സാന്നിധ്യമായിരുന്നു എനിക്ക് ജാനകിയമ്മ. ഞാൻ എഴുതിയ ഒട്ടേറെ ഗാനങ്ങൾ പല കാലങ്ങളായിട്ട് പാടിയത് അടുത്തിരുന്ന് കേൾക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. ദേവരായൻ മാസ്റ്ററുടെയും കൃഷ്ണാമൂർത്തി സ്വാമിയുടെയും എം എസ് ബാബുരാജിന്റെയും

0: അതുപോലെ തന്നെ എം ബി ശ്രീനിവാസിന്റെയും എം ജി രാധാകൃഷ്ണൻ സാറിന്റെയും രവീന്ദ്രൻ മാഷിന്റെയും ജോൺസൺ മാഷിന്റെയും എ ടി ഉമ്മറിന്റെയും സൽദായുടെയും ഒക്കെ ഇഷ്ട ഗായികയായിരുന്നു ജാനകിയമ്മ. വിവിധ ഭാഷകളിലായിട്ട് 33 സർക്കാർ പുരസ്കാരങ്ങൾ നേടിയ ഗായിക. 11 കേരള സർക്കാരിന്റെ പുരസ്കാരം ജാനകിയമ്മയെ തേടിയെത്തിയത്. 1981 ഓപ്പോളിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് ഗാനത്തിന് ദേശീയ പുരസ്കാരം മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്. ജാനകിയമ്മയുടെ നാദം കൊണ്ട് സുഹൃതപ്പെട്ട പാട്ടുകളെ കുറിച്ച് ഓർത്തെടുക്കാനാണെങ്കിൽ കടലിലെ തിരയുന്നത് പോലെ നമുക്ക് തോറ്റുപോകാനേ കഴിയൂ. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിന്റെ അവസാനം നമ്മളെ വിട്ടുപോകുക എന്നുള്ള സുനിശ്ചിതമായ ഒരു തീരുമാനമുണ്ടല്ലോ, കാലത്തിന്റെ നിയതിയുടെ. ആ തീരുമാനത്തെ സമ്മതിക്കുക, ആ സമ്മതിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മാത്രമാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്.
1: കെ രാഘവന്റെയും ദക്ഷിണാമൂർത്തിയുടെയും എം വി ശ്രീനിവാസന്റെയും സലിൽ ചൗധരിയുടെയും ബി ചിദംബരനാഥിന്റെയും ഒക്കെ വ്യത്യസ്തമായ ഇണങ്ങൾക്ക് എസ് ജാനകിയുടെ സ്വരം ജീവൻ നൽകിയപ്പോൾ അതൊക്കെ നാം ഒരിക്കലും മറക്കാത്ത ഗാനവിസ്മയങ്ങളായി. 80 ഇളയരാജയുടെയും ജോൺസന്റെയും ജെറി അമൽദേവിന്റെയും എം ജി രാധാകൃഷ്ണന്റെയും ശ്യാമിന്റെയും എ ടി ഉമ്മറിന്റെയും ഉഷാഖന്നയുടെയും രവീന്ദ്രന്റെയും ഒക്കെ സംഗീതത്തിൽ എന്നും ചെറുപ്പമായ എസ് ജാനകിയുടെ ശബ്ദം മലയാള ചലച്ചിത്ര സംഗീതത്തിൽ നിറഞ്ഞു നിന്നു.
2: എസ് ജാനകിയമ്മ നമ്മളെല്ലാം വിട്ടുപോയ ഈ സന്ദർഭത്തിൽ മനസ്സിന്റെ ഒരു വിഷമം അത് ചില്ലറയല്ല. അത്രമാത്രം ഗായക ലോകത്തിനും മ്യൂസിക് ഡയറക്ടർമാർക്കും എഴുതുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ് അമ്മയുടെ വേർപാട്.
3: സംഗീത അധ്യാപികയും ഗായികയുമായ സുശീല ദേവി,
2: എനിക്ക് വളരെ അടുത്ത് ഇടപഴകാൻ പറ്റിയത് ഞാൻ അമ്മയുമായിട്ട് ഒരു സിനിമയിൽ പാടിയപ്പോഴാണ്. അത് എനിക്ക് കിട്ടിയ വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അമ്മയ്ക്കൊപ്പം പാടിക്കാൻ ധൈര്യം കാണിച്ചത് ബാബുരാജ് മാഷാണ്. അസാമാന്യ കഴിവുള്ളൊരു ഗായികയായിരുന്നു. അതിലൊക്കെ അത് ഏറെ നമ്മളെ ആകർഷിക്കുന്നത് അമ്മയുടെ സ്വഭാവം. അത്രമാത്രം ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന ആളായിരുന്നു അമ്മ. എന്റെ സഹോദരൻ ബിച്ചു തിരുമല, വേറൊരു സഹോദരൻ ദർശൻ രാമൻ, ഈ രണ്ടുപേരുടെ പാട്ടുകളും അമ്മ പാടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ എന്റെ സഹോദരൻ മ്യൂസിക് ചെയ്ത ഒരു സിനിമയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു ട്രാക്ക് പാടിയിട്ടുണ്ട്. ഇവിടെ തരംഗണി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു റെക്കോർഡിംഗ്. പെയ്യാതെ പോയ മേഘമേ എന്നതായിരുന്നു ആ പാട്ട്.
3: നിർമ്മാതാവും നടനുമായ പ്രേം പ്രകാശ്,
4: നമ്മുടെ എസ് ജാനകി നമ്മളോട് വിള പറഞ്ഞു, എത്രയോ 1000 പാട്ടുകൾ നമ്മൾക്ക് മലയാളികൾക്ക് സമ്മാനിച്ച ആ വലിയ ഗായികയെ എന്നും ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട്. 1983 ഞാൻ നിർമ്മിച്ച കൂടെവിടെ എന്ന ചിത്രത്തിലൂടെയാണ് എനിക്ക് ജാനകിയുമായി പരിചയമുണ്ടായത്. അതിലെ ആടിവാ കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനവും പൊന്നുരുകും പൂക്കാലം എന്ന 2 ഗാനങ്ങൾ, അത് റെക്കോർഡ് ചെയ്ത സമയവും അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് റെക്കോർഡ് ചെയ്തത് മദ്രാസിലെ പ്രസാദ് 70 തിയേറ്ററിലായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ONV സാറാണ് അതിൻ്റെ വരികൾ എഴുതിയത്. സംഗീതം നൽകിയിരിക്കുന്നത് ജോൺസൺ ആണ്. ആ ചിത്രം സംവിധാനം ചെയ്തത് പത്മരാജനാണ്. എനിക്കുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ജാനകിയെ പോലെയുള്ള ഒരു വലിയ ഗായികയുടെ ശബ്ദം എൻ്റെ സിനിമയിൽ ഉൾക്കൊള്ളിച്ചല്ലോ എന്നുള്ളതാണ്. ഇന്നും നമ്മൾ ഏത് വേദികളിലും കുട്ടികൾ പോലും പാടുന്നതാണ് ഈ പാട്ടുകളെല്ലാം. അതുകൂടാതെ ജോൺസൺ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച് ONV സാർ എഴുതി പറന്ന് ആ സിനിമയും ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. അതിലെ 2 പാട്ടുകളും, കരിമിഴി കുരുവി കവിത മൂളിയോ എന്നുള്ള ആ പാട്ട്, പിന്നെ അതിലെ വേറൊരു ഗാനം, അതും പത്മരാജൻ സംവിധാനം ചെയ്തതാണ്. പിന്നെ ചെയ്തത് കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രമാണ്. അതിൻ്റെ സംഗീത സംവിധാനം നമ്മുടെ AJ ജോസഫാണ്. അതിൻ്റെ വരികൾ എഴുതിയത് കെ ജയകുമാറാണ്. 91 ലാസ്റ്റ് എനിക്ക് വേണ്ടി ഒരു പടത്തിൽ അവർ പാടിയത് ജോണി വാക്കർ എന്ന പടത്തിലെ. ഇങ്ങനെ 4 ചിത്രങ്ങളിൽ അവരെ ഉൾക്കൊള്ളിക്കുവാൻ എനിക്ക് സാധിച്ചു. അതെന്റെ മാത്രം കഴിവല്ല, ആ ചിത്രം സംവിധാനം ചെയ്തവരുടെയും അത് മ്യൂസിക് ചെയ്തവരുടെയും. ഈ റെക്കോർഡിങ്ങളൊന്നും ഞാൻ മറക്കുന്നില്ല, കാരണം അത്ര ശാലീനമായ ഒരു പെരുമാറ്റവും കൃത്യസമയത്ത് വരികയും റിഹേഴ്സലിൽ പങ്കെടുക്കുകയും ആ പാട്ടിനോട് അങ്ങേയറ്റ ആത്മാർത്ഥത പുലർത്തി പാടുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടർ പറയുന്നതിനപ്പുറത്തേക്ക് ഇംപ്രൊവൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സ്ത്രീയായിരുന്നു അവര്. അത് അങ്ങനെ ചെയ്യുമ്പോൾ മ്യൂസിക് ഡയറക്ടറെ ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പാടിക്കോട്ടെ, ഇന്ന രീതിയിൽ അങ്ങ് ആക്കിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മരണം അനിവാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.

0: ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ എന്ന് ഓർമ്മകൾ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്.
1: നാഥ നീ വരും കാലുച്ച കേൾക്കുവാൻ, സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ, സ്വർണമുകിലി ഗോപികേ നിൻവിരൽ, രാകേന്ദുകിരണങ്ങൾ മിഴിയോരം നനഞ്ഞൊഴുകും, കിളിയെ കിളിയെ തുമ്പി വാ തുമ്പക്കുടത്തിൻ, വീണ്ടും വീണ്ടും നാം കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ഗാനങ്ങൾ എസ് ജാനകിക്ക് നിത്യസ്മാരകങ്ങളായി അവശേഷിക്കുന്നു.
2: സംഗീത സംവിധായകൻ രമേശ് നാരായണൻ.
3: നമ്മൾക്ക് എല്ലാവർക്കും വളരെ ദുഃഖം ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക. അതിനൊരു ഒരു ഉപമയില്ല ആ ഗായികയ്ക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ അനുഭവവും. അതാണ് എനിക്ക് ജാനകിയമ്മയുടെ വിയോഗം വല്ലാത്ത വിഷമമാണ് എല്ലാവരിലും ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ സംഗീതജ്ഞരിലും സംഗീത പ്രിയരിലും ആ ശബ്ദം നമ്മുടെ മലയാളികളുടെ ഇടയ്ക്ക് ബാബുക്കയുടെ പാട്ടുകൾ പ്രത്യേകിച്ച് അത് വല്ലാത്തൊരു വിഷമമാണ് ഇന്ന് ഉള്ളത്. എൻ്റെ ജാനകി അമ്മയായിട്ടുള്ള പരിചയം വെച്ച് നോക്കുമ്പോൾ ഒരു 10 വർഷം ഉള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ജാനകി അമ്മ ചീഫ് ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് ജാനകി അമ്മ കമ്പോസ് ചെയ്തിട്ടുള്ള മീരാ ഭജൻസ് എന്നെ കേൾപ്പിക്കും. അത് ഗുജറി തോടി, അത് മിയാക്കി തോടി, ഇങ്ങനെയുള്ള രാഗത്തിലാണ് അവർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അമ്മയുടെ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ, ശരീരം എന്നും നിലനിൽക്കുന്നു, നമ്മളിൽ തന്നെ നിൽക്കുകയാണ് അവര്.
1: മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ 4 തവണ എസ് ജാനകിയെ തേടിയെത്തി. 11 തവണ കേരളം സംസ്ഥാന പുരസ്കാരം നൽകി ആദരിച്ചു. മറ്റു സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ 22 തവണയും തേടിയെത്തി. ഗാനരചയിതാവായും സംഗീത സംവിധായകയായും എസ് ജാനകി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 2013 പത്മഭൂഷൺ പുരസ്കാരം നിരസിച്ചുകൊണ്ടും ജാനകി ശ്രദ്ധേയയായി. ഏതൊരു പുരസ്കാരത്തെക്കാളും എത്രയോ മേലെ തന്നെയാണ് ആരാധക മനസ്സുകളിൽ തന്റെ ആത്മാർപ്പണം കൊണ്ട് അവർ നേടിയെടുത്ത സംഗീത ശോഭ.
4: ജാനകി അമ്മയെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് ഈ സന്ദർഭത്തിൽ എനിക്കൊന്നും മനസ്സിൽ വരുന്നില്ല. കാരണം ഒരു വലിയ ഗായിക അവര് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അത് ഒരു യാഥാർത്ഥ്യമാണ്, അത് ഉൾക്കൊണ്ടേ പറ്റൂ എന്നൊരു അവസ്ഥയാണ് ഇപ്പോ നമുക്കുള്ളത്.
2: പിന്നണി ഗായകൻ കല്ലറ ഗോപൻ.
4: എന്നെ സംബന്ധിച്ചിടത്തോളം ജാനകി അമ്മ എന്ന് പറയുന്നത് ഏറ്റവും ആരാധ്യയായ ഒരു ഗായികയാണ്. നമ്മുടെ ഈ സംഗീത രംഗത്ത് ഒരു എളിയ സംഗീതകാരൻ, ഒരു ഗായകൻ എന്ന നിലയിൽ ഇത്രയേറെ സ്വാധീനിച്ച ഒരു ഗായിക ഇല്ലെന്ന് വേണം പറയാൻ. അമ്മയുടെ സ്വഭാവം അത് വളരെ പ്രത്യേകതയുള്ള സ്വഭാവമാണ്. വളരെയധികം സിമ്പിളായിട്ടാണ് ജീവിച്ചു പോകുന്നത്. മഹത്തായ ഗായിക, പത്മഭൂഷൺ പോലും വേണ്ടെന്ന് പറഞ്ഞ അത്രയും ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിത്വമാണ് ജാനകി അമ്മയുടേത്. വേർപാട് മലയാളിക്കിന് മാത്രമല്ല ഭാരതത്തിന്റെ സംഗീത രംഗത്തിന് തന്നെ വലിയ നഷ്ടമാണ്, അതിന് ഒരു സംശയവുമില്ല. ജാനകി അമ്മയായിട്ട് ഒത്തിരി വേദികളിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പരിപാടിയിൽ ജാനകി അമ്മയെ കൊണ്ടുവന്ന് പാടിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ബാബുരാജിന്റെ പാട്ടുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയിൽ അടുത്ത് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് അതിനെ കാണുന്നത് ഞങ്ങൾ.
2: പിന്നണി ഗായിക മധുവന്തി നാരായൺ.
5: ഇന്ന് നമ്മൾ മ്യൂസീഷ്യൻസിന് ഒരുപാട് സങ്കടം നിറഞ്ഞൊരു ദിവസമാണ്. നമ്മളുടെ ജാനകി അമ്മ നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുന്ന ദിവസമാണ്. ജാനകി അമ്മയെ പറ്റി പറയുന്ന ഓർമ്മ എന്ന് പറയുന്നത് അമ്മയുടെ പാട്ടുകൾ കേൾക്കുന്നത് തന്നെയാണ്. വളരെ ചെറുതിലെ ജാനകി അമ്മ സോങ്സ് കേട്ട് അത് പഠിക്കുവാനുള്ള ഒരു ശ്രമം ആണ് നമ്മളെ അവരിലോട്ട് അടുപ്പിച്ചത് അത്രയേറെ. എന്ന് വെച്ചാൽ അവർ പാടി വച്ചിരിക്കുന്ന പാട്ടുകളെല്ലാം നമ്മൾക്കൊരു 48,000 പാട്ടോളം പാടിയിട്ടുണ്ട് ജാനകി അമ്മ. അതൊരു മനുഷ്യ ആയുസ്സിൽ പാടി തീർക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ അറിയില്ല. കാരണം അത്രയേറെ എഫേർട്ട് എടുത്ത് അത്രയേറെ അനായാസമായിട്ടാണ് ആ പാട്ടുകളെല്ലാം തന്നെ പിന്നീടാണെങ്കിലും ലൈവ് പെർഫോമൻസസിൽ നമ്മൾ കേൾക്കുമ്പം അന്ന് പാടി വെച്ച അതേ ഫയറോടുകൂടിയാണ് ഇപ്പോഴും ആ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരുന്നത്. ഈ അവസാന നിമിഷങ്ങളിൽ പോലും ഒരു സിംഗിൾ ടേക്കിലാണ് ഓരോരോ പാട്ടുകളും പാടുന്നത്. ഇന്നുള്ള പോലെ നമുക്ക് പഞ്ച് ചെയ്തോ അല്ലെങ്കിൽ മെർജ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലല്ല, സിംഗിൾ ടേക്കിൽ ഒരു പാട്ട് പാടുക. അതും ഇത്രയേറെ പാട്ടുകൾ പാടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ബാക്ക് ടു ബാക്ക് ഓരോ ദിവസങ്ങളും ഓരോരോ പാട്ടുകളായിരിക്കണം പാടിയിരിക്കുന്നത്. അപ്പം ഒന്നിൽ നിന്ന് ഒരു പാട്ടിലോട്ട് സ്വിച്ച് ചെയ്യുക, ഒരു വോയിസ് ടെക്സ്ചറിൽ നിന്ന് അടുത്ത വോയിസ് ടെക്സ്ചറിലോട്ട് പോവുക, അടുത്ത ഫീലിലോട്ട് മാറുക, ഇതെല്ലാം വളരെ ക്യുക്കായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ പാട്ടുകൾ അതിനനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കി എടുക്കുക, ഇതൊന്നും ഒരു സാധാരണ പാട്ടുകാർക്ക് പറ്റുന്നതാണെന്ന് എനിക്ക് ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. തീർച്ചയായും ഒരു ലെജൻഡറി ബേർത്ത് ആയിരുന്നു ജാനകി അമ്മയുടേത് എന്ന് നിസ്സംശയം പറയാം. കാരണം

0: ഒരു വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. ഒരു ജാനകിയമ്മയുണ്ട്, ആ ജാനകിയമ്മ മാത്രമേ ഉള്ളൂ. ഇനി ആ ജാനകിയമ്മയ്ക്ക് ഈക്വലൻ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാനോ ആയിട്ട് മറ്റൊരു ജാനകിയമ്മയോ ആരും തന്നെ ഉണ്ടാവില്ല. കാരണം ദ വൺ ആൻഡ് ഓൺലി ജാനകിയമ്മ എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. ഈ വിയോഗത്തിൻ്റെ ഇടയിലും നമുക്കൊരു ഭാഗ്യമായി കരുതേണ്ട ഒന്ന് എന്താന്ന് വെച്ചാൽ, ജാനകിയമ്മ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുക. ആ ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാവരും, നമ്മൾ ഓരോരുത്തരും ഭാഗ്യം ചെയ്തവരാണ്.
1: നമ്മുടെ സ്വന്തമായ ഒരാൾ വിട പറയുന്ന വേദനയോടെയാണ് എസ് ജാനകിയുടെ വിയോഗ വാർത്ത ഓരോ സംഗീതാസ്വാദകനും കേട്ടത്. സംഗീതത്തിന് മുന്നിൽ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ അതിർവരമ്പുകളില്ല എന്ന് അവർ തൻ്റെ സംഗീത സബരിയ കൊണ്ട് തെളിയിച്ചു.
2: കവിയും ഗാനരചയിതാവുമായ അൻവർ അലി.
3: എസ് ജാനകി മലയാളി അല്ലെങ്കിലും നമ്മുടെ കേരളത്തിന്റെ മലയാളത്തിന്റെ ഏതാനും പതിറ്റാണ്ടുകളുടെ മുഴുവനും ഒരു അത്ഭുതവും സ്നേഹവും നിറഞ്ഞ ശബ്ദമായിട്ടാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. മലയാളി അല്ലെന്നുള്ളത് പോലും നമ്മൾ പലത്തരവർക്ക് അറിയാമെന്നറിയില്ല. മലയാളത്തിൽ അവരുടെ ശുദ്ധിയോ മലയാള ഭാഷ ഉച്ചരിക്കുന്നതിനൊക്കെ ഉള്ള പ്രത്യേകത വെച്ചിട്ട് മലയാളി അല്ലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോഴത്തോളം ശ്രദ്ധയോടെ ഭാഷ പഠിച്ചാണ് ഒരു പാട്ട്. അതുപോലെ അപാരമായ ശ്രദ്ധയും സൂക്ഷ്മതയും സംഗീതത്തിലും പുറകിൽ, അതുപോലെ തന്നെ നമ്മുടെ യേശുദാസ് പോലെ അത്ഭുതകരമായ തരം തോന്നുകളുള്ള ഒരു സൃഷ്ടിനോടൊപ്പം മെലഡിക് ബ്യൂട്ടി കൊണ്ടുവരാനായിട്ട് അവരുടെ ഒരു ഒരു സംഗീതത്തിന്റെ ശില്പം പോലത്തെ സൗന്ദര്യം കൊണ്ടുവന്ന ഒരു ഫീമെയിൽ വോയിസ് ആണ്. പെട്ടെന്ന് ഓർമ്മ ഒരു താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമര നിശയിലുണ്ടെന്ന് പറയുന്ന ബാബുരാജിന്റെ പ്രശസ്തമായൊരു പാട്ടുണ്ട്. അത് ജാനകി അത് പാടുമ്പോൾ ഒരു അതിനൊന്നും നല്ല ഓർക്കസ്ട്രേഷൻ വിരുദ്ധം പോലെയാണ്. ഓർക്കസ്ട്രയിൽ താളമില്ലാതെ പാടുന്ന വിരുദ്ധം പോലെ അത് അതിൻ്റെ അത്ര വേരിയേഷൻസ് ഒക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള. അതുപോലെ തന്നെ ജാനകിയുടെ ശബ്ദത്തിന് വലിയൊരു സവിശേഷതയുണ്ട്. എവിടെ നിന്ന് കേട്ടാലും ജാനകിയുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റും. ഒരു ഈ ഫീമെയിൽ വോയിസിന്റെ അകത്തുള്ള ഫ്രിൽനെസിന്റെ ചില കോമൺനെസ് ഒക്കെ എല്ലാവരിലും കാണുന്ന ചില പ്രത്യേകതയുണ്ട്. അതിന് ഇച്ചിരി വ്യത്യസ്തമായ ഒരു ബേസിന്റെ ഒരു ധാരയുണ്ട് അവരുടെ ശബ്ദം. ആ ബേസിന്റെ ധാര അവരുടെ ശബ്ദത്തെ ഭയങ്കര മൗലികമാക്കുന്നുണ്ട്. മലയാളത്തിൽ ഞാൻ കേട്ടിട്ടുള്ള സംഗീതത്തിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പല പാട്ടുകളും ഏറ്റവും പ്രിയപ്പെട്ട സിംഗർ ജാനകിയാണ് വാസു. പ്രത്യേകിച്ചും ബാബുരാജിന്റെ പാട്ടുകൾ ജാനകി പാടുമ്പോൾ വലിയ വ്യത്യാസമാണ്. സജീവവും സാക്ഷാത്കാര പൂർണ്ണമയുള്ളതുമായ ആ ഒരു ജീവിതത്തിന്റെ അന്ത്യത്തിൻ്റെ അതോട് അവർക്ക് അഭിവാദ്യം അർപ്പിക്കും.
4: ശരിക്കു പറഞ്ഞാൽ സംഗീത ലോകത്തിന് തന്റെ വാനമ്പാടിയെ നഷ്ടമായി എന്ന് തന്നെയാണ് പറയേണ്ടത്.
2: സംഗീത സംവിധായകൻ റോണി റാഫേൽ.
4: അമ്മ പാടിയ ഓരോ ഗാനവും വെറും സംഗീതമല്ലായിരുന്നു, അത് വികാരങ്ങളുടെ ഭാഷയായിരുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും പ്രണയത്തിലും വിരഹത്തിലും ജീവിതത്തിന്റെ എല്ലാ നിറങ്ങളിലും അമ്മയുടെ ശബ്ദം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്ക് അമ്മയെ നേരിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും സിനിമയിൽ പാടിക്കാനുള്ള ഒരവസരം ലഭിച്ചിട്ടില്ല. ഒരവസരം വന്നതാണ്, പക്ഷേ പല കാരണങ്ങളാൽ അത് മാറിപ്പോവുകയുണ്ടായി. ആ ഒരു വിഷമം തീർച്ചയായിട്ടും ഇനി ജീവിതാവസാനം വരെ എന്താണെങ്കിലും ഉണ്ടാകും. പിന്നെ ഏക ആശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് അമ്മ നൽകിയ സംഭാവനകൾ ചെറുതല്ല. ആ മധുര ശബ്ദം ഇനി നേരിൽ കേൾക്കാനായില്ലെങ്കിലും അമ്മ സമ്മാനിച്ച അനശ്വര ഗാനങ്ങൾ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ തീർച്ചയായും മുഴുങ്ങും, മുഴുങ്ങിക്കൊണ്ടേയിരിക്കും.
1: കൊച്ചുകുട്ടിയുടെയും വയോധികയുടെയും ശബ്ദത്തിലും പുരുഷ ശബ്ദത്തിലുമൊക്കെ പാടി അത്ഭുതപ്പെടുത്തിയിരുന്ന ജാനകി പലപ്പോഴും ശാരീരിക വൈഷമ്യങ്ങളോട് പൊരുതിയാണ് പല ഗാനങ്ങളും റെക്കോർഡ് ചെയ്തത്. ഏക മകനും നർത്തകനുമായിരുന്ന മുരളീകൃഷ്ണയുടെ വിയോഗം അവർക്ക് കടുത്ത ആഘാതമായി. 2017 ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തു നിന്നും അവർ ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചു.

0: ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ഒട്ടും കേട്ടുകൂടാത്ത ഒരു ന്യൂസായിരുന്നു ഇന്നലെ നമ്മളൊക്കെ കേട്ടത്.
1: സംഗീത സംവിധായകൻ ശരത്.
0: ജാനകിയമ്മ.

0: അമ്മ എന്ന് പറയുമ്പം തന്നെ 1000 പാട്ടുകളാണ്, അത് പല ഭാഷയില പാട്ടുകളാണ് ഓടി വരുന്നത്. പാടിയ പാട്ടുകളെല്ലാം അതിമനോഹരങ്ങളാക്കി നമുക്ക് തന്ന നമ്മുടെ അമ്മ ജാനകിയമ്മ. മനുഷ്യനെ കൊണ്ട് പാടാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയം തോന്നിയിരുന്ന പാട്ടുകൾ പോലും ആ അമ്മ അനായാസമായി പാടും. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ജാനകിയമ്മ പാടുന്ന, എനിക്കും കുറച്ച് പാട്ടുകൾ ഫിലിമിലല്ലെങ്കിലും അമ്മ പാടി തന്നിട്ടുണ്ട്. ഒരു കുലുക്കവും ഇല്ലാതെ അമ്മ പാടുകയാണോ നമ്മൾ അടുത്ത് പോയി നോക്കണം, എങ്കിൽ മാത്രം മനസ്സിലാകത്തുള്ളൂ. അത് എത്ര കഠിനമായിട്ടുള്ള പാട്ടാണെങ്കിലും വളരെ ഈസിയായിട്ട് പാടും. സംഗീതം പഠിച്ചിട്ടേ ഇല്ല അമ്മ, എന്നിട്ടും അമ്മ പാടാത്ത രാഗങ്ങളില്ല. ഒന്ന് പറഞ്ഞു കൊടുത്ത അടുത്ത നിമിഷം അത് മനസ്സിലാക്കും, ആസ്വാദ്യമായിട്ട് പാടും. ഏതൊക്കെ ജോണർ, കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിൽ, ബാലന്മാരുടെ ശബ്ദത്തിൽ, വയസ്സായ ആളുകളുടെ ശബ്ദത്തിൽ, ഇങ്ങനെ ശബ്ദം മാറ്റി എത്രയോ പാട്ടുകൾ. പിന്നെ നമ്മൾക്ക് ആലോചിക്കാൻ പറ്റാത്ത ആ കന്നഡത്തിലൊക്കെ ഒരു പാട്ട് അമ്മ പാടിയിട്ടുണ്ട്, രണ്ട് രാഗം ചേർന്നുള്ള. അയ്യോ അയ്യോ, അതൊക്കെ കേൾക്കുമ്പം തന്നെ എന്തോ പോലെ. ഇത് അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇത് എങ്ങനെ അമ്മ എന്ന്. അമ്മ എപ്പോഴും ഉള്ള പോലെ ഒരു ചിരി, ആ ചിരി ഇപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തിൻ്റെ ഒരു യുഗം തന്നെ അവസാനിച്ചു എന്ന് വേണം പറയാൻ. നമ്മളിപ്പോൾ ഉള്ള ഈ പാട്ടുകാരുടെ അടുത്തൊക്കെ പറയുന്ന ഡൈനാമിക്സ്, ഇതൊക്കെ അമ്മ എത്രയോ വർഷം മുമ്പ്, 10-60 വർഷം അമ്മ പാടി. തുടക്കം മുതലേ ഇങ്ങനെ തന്നെയാണ് അമ്മ പാടിക്കൊണ്ടിരുന്നത്. പിന്നെ മലയാളം ഉച്ചരിക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് പോലും അത്ര ശുദ്ധമായിട്ട് ഉച്ചരിക്കാൻ പറ്റത്തില്ല. അതാണ് അമ്മ, അത് ഏത് ലാംഗ്വേജ് പാടിയാലും അമ്മ. കന്നഡമൊക്കെ ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്, 20-ഓളം ലാംഗ്വേജിൽ പാടിയിട്ടുണ്ട്. ഈ 60 വർഷത്തിൽ 50,000-ത്തോളം പാട്ടുകൾ, ഓഹ്, ആലോചിക്കാൻ പറ്റത്തില്ല. വല്ലാത്തൊരു വാക്വം ഫീൽ ചെയ്യുകയാണ്, ഒരു ഒരു ശൂന്യത നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ നഷ്ടം നമ്മൾ സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കലും നികത്താനാവാത്തൊരു നഷ്ടമാണ് ജാനകിയമ്മ നമ്മളെ വിട്ടുപോയത്.
1: ഇന്നലെ 2026 ജൂലൈ 11 രാത്രി 7:30 മൈസൂരുവിൽ വെച്ച് എസ് ജാനകി നമ്മോട് വിട പറഞ്ഞു. പക്ഷേ ആ സ്വരമാധുരി ഒരിക്കലും നിലയ്ക്കുന്നില്ല. പാടി അവശേഷിപ്പിച്ച 1000-ക്കണക്കിന് ഗാനങ്ങളിലൂടെ ആ ശബ്ദം ഭൂമിയിൽ നിലനിൽക്കും അനശ്വരമായി.

മധുരഗീതങ്ങളുടെ അമരഗായിക. ഇന്നലെ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരണം ആകാശവാണി തിരുവനന്തപുരം.

FM പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അന്തരിച്ച ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിയോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ നാളെ ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800-11-7800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാളെ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കും. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനിയനഹുണ്ടിയിലെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന സർക്കാർ നൽകിവരുന്ന സ്ഥിരം സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് സന്ദർശനം നാളെ മുതൽ. പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റു വിവരങ്ങളും hcap.kerala.gov.in പ്രസിദ്ധീകരിക്കും. ഇന്ത്യക്കെതിരായ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് 457 റൺസ് വിജയലക്ഷ്യം. ലോർഡ്സിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു.

രഞ്ജിനി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ രഞ്ജിനി നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അതിനൊപ്പം നിങ്ങളുടെ സ്നേഹ സന്ദേശങ്ങളും ആശംസകളും വാട്സപ്പ് വഴി ഞങ്ങൾക്കായി അയയ്ക്കുക. അയക്കേണ്ട നമ്പർ 9400224444. രഞ്ജിനിയിൽ ആദ്യം കൈതപ്രം രചിച്ച് ദീപക് ദേവ് ഈണം നൽകി കാർത്തിക് പാടിയത്. ചിത്രം ഉദയനാണ് താരം.

0: കോട്ടക്കൽ ആയുർവേദശാല, കോഴിക്കോട് കല്ലായി റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽ ധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
1: പുറമേ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
1: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമേ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാവനൂൽസ്, സീഹൽ ഫോട്ടോ, ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
0: കോട്ടക്കൽ ആയുർവേദശാല, കോഴിക്കോട് ബ്രാഞ്ച്, കല്ലായി റോഡ്, കോഴിക്കോട്.
1: ഫോൺ 9188920156,
0: 0495230266.
2: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
3: സുവ്യക്തമായ കാഴ്ചക്ക് കൃത്യമായ ചികിത്സ, ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002, 9645500032.

ഇനി കേൾക്കാം പൂവച്ചൽ ഖാദർ രചിച്ച് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി ജാനകി പാടിയത്. ചിത്രം ചാമരം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചെലവൂരിൽ നിന്നും വാസുദേവൻ, ശൈലജ എന്നിവർ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: അടുത്ത ഗാനം വളാഞ്ചേരിയിൽ നിന്നോ അനീഷ് ദിവ്യയ്ക്കും അമ്മുവിനും വേണ്ടി ആവശ്യപ്പെടുന്ന ഗാനമാണ്.

ഇനി കേൾക്കാം. പൂവച്ചൽ ഖാദർ രചിച്ച് രവീന്ദ്രൻ ഈണം നൽകി ജാനകി പാടിയത്. ചിത്രം മഴനിലാവ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മൊഡോളിയിൽ നിന്നും റീന ബാബുരാജ്.

ഇനി കേൾക്കാം കൈതപ്രം രചിച്ച് ബോംബെ രവി ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം ഒരു വടക്കൻ വീരഗാഥ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പൈങ്ങോട്ടുപുറത്തു നിന്നും ലീന.

ഇനി കേൾക്കാം കൈതപ്രം രചിച്ച ജാസ് ഗിഫ്റ്റ് ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം ഡിസംബർ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വൈഗ.

ഇനി കേൾക്കാം അനി ദേബുവിന് വേണ്ടി ആവശ്യപ്പെട്ട ഗാനം. കൈതപ്രം രചിച്ച് SP വെങ്കടേഷ് ഈണം നൽകി. യേശുദാസ് പാടിയത്. ചിത്രം പൈതൃകം.

ഇനി കേൾക്കാം. നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന ലച്ചുമോൾക്ക് വേണ്ടി സബിത, വൈഗ, വിഷ്ണു, അമ്മമ്മ എന്നിവർ മേലോട്ട് താഴത്തു നിന്നും ആവശ്യപ്പെടുന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിൽ ജാനകി പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

ഇനി കേൾക്കാം കൈതപ്രം രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം. യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം മഴയത്തു മുൻപേ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചിൻസി ചന്ദ്രൻ.

രഞ്ജിനിയിൽ അവസാനമായി ചെങ്കോൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. കൈതപ്രത്തിന്റെ രചനയ്ക്ക് ജോൺസന്റെ ഈണം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സുധർമ്മ.

രഞ്ജിനി. രഞ്ജിനി സമാപിച്ചു. ആകാശവാണി 103.6 റിയൽ FM. സമയം 11 മണി കഴിഞ്ഞ് 6 സെക്കൻഡ്. ഇനി പുലർച്ചെ 5:48 വരെ FM ഗോൾഡ്.